ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 10, കൊലവർഷം 1201 മിഥുനം 17, 2026 ജൂലൈ 1 തീയതി ബുധനാഴ്ച. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ്.
2: സദാചാരനിഷ്ഠമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും പിന്തുടരേണ്ട അനുശീലനങ്ങളാണ് യമസാധനയിലെ അഞ്ച് തത്വങ്ങൾ. അഷ്ടാംഗയോഗയിലെ പ്രഥമമായ യോഗാതത്വമാണ് യമ. ജീവിതം ശക്തിസമ്പുഷ്ടവും പ്രകാശപൂരിതവും സമാധാനപൂർണവുമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും അത് സാധ്യമാകാറില്ല. ഇവിടെയാണ് യമസാധനയുടെ പ്രസക്തി. യമം എന്നാൽ വാസനകളെ അടക്കി നിർത്തൽ എന്നർത്ഥം. അഹിംസ സത്യ അസ്തേയ അപരിഗ്രഹ ബ്രഹ്മചര്യ യമ എന്നീ അഞ്ച് യമതത്വങ്ങൾ പരിശീലിക്കുന്നതിലൂടെ സമൂഹത്തോടിണങ്ങി ജീവിക്കാൻ ഏതൊരു മനുഷ്യനും പ്രാപ്തനാകും. ഇതിൽ പ്രഥമമായത് അഹിംസയാണ്. മനസാവാച കർമ്മണ യാതൊന്നിനെയും ഹിംസിക്കാതിരിക്കുക എന്നതാണ് അഹിംസ. ഒരു ജീവിയെ കൊല്ലുക എന്നത് മാത്രമല്ല ഹിംസ, ഏതു തരത്തിലുള്ള ഉപദ്രവവും ഹിംസയാണ്. ഒരുവനെ മാനസികമായി പീഡിപ്പിക്കുക എന്നതും ഹിംസ തന്നെ. ഇവിടെ സമസ്ത ജീവജന്തുജാലങ്ങളും ഒന്നാണെന്ന ബോധ്യത്തോടെ പ്രപഞ്ചവുമായി ഒരൈക്യം സ്ഥാപിക്കപ്പെടണം. താൻ പ്രപഞ്ചത്തിന്റെ ഒരംശമായിരിക്കെ തനിക്ക് തന്നെ ദ്രോഹിക്കാനാവുമോ? വേദനിപ്പിക്കാൻ കഴിയുമോ? തന്നെ തന്നെ ഹിംസിക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ പ്രപഞ്ചത്തിലെ ഒരണുവിനെ പോലും നമുക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അഹിംസ. രണ്ടാം യമതത്വം സത്യമാണ്. സത് എന്ന ധാതുവിന് ഉണ്മയെന്നർത്ഥം. മനസി വാചി കർമ്മണി യഥാർത്ഥത്വം സത്യം എന്ന പ്രയോഗം പ്രസക്തം. പ്രാപഞ്ചിക സത്യത്തെ മുറുകെ പിടിക്കാനും പ്രാപഞ്ചിക സത്യത്തിനെതിരായി ഒന്നുമേ ചെയ്യാതിരിക്കുവാനുമുള്ള സാധനയാണ് സത്യം. നുണകളിൽ ജീവിക്കാതിരിക്കുക. ആരും ഒരിക്കലും അവനവനോട് നുണ പറയാറില്ല. ഒരു നുണയെ ഉറപ്പിക്കാൻ അനേകം നുണകൾ പറയേണ്ടി വരുന്നിടത്ത് സെൽഫ് റെസ്പെക്ട് നഷ്ടമാകും. സത്യം ശീലിക്കുന്നവന് പൂർണ്ണ കർമ്മഫലം ലഭിക്കും. സത്യം സംരക്ഷിക്കുമ്പോൾ ആന്തരിക ശക്തി ബലപ്പെടും. അതിനാൽ ധർമ്മം ആചരിക്കേണ്ടതിന് പര്യാപ്തമാംവിധം സത്യനിഷ്ഠരാവുക എന്നതാണ് പ്രധാനം. അപരന്റെ സമ്പത്ത്, സൗന്ദര്യം, ജീവിത സൗകര്യങ്ങൾ തുടങ്ങിയവയോട് അമിതമായ ആഗ്രഹം ഉണ്ടാകാതിരിക്കുക, തനിക്ക് ലഭിക്കാതെ പോയതിനെ ചൊല്ലി ദുഃഖിക്കാതിരിക്കുക, നഷ്ടബോധമില്ലാതിരിക്കുക, നമുക്കുള്ളതിൽ സംതൃപ്തരായിരിക്കുക എന്നതാണ് മൂന്നാം തത്വമായ അസ്തേയം. പലപ്പോഴും നമ്മുടെ ഇല്ലായ്മയേക്കാൾ നമ്മെ അസ്വസ്ഥരാക്കുന്നത് അപരന്റെ ഉള്ളായ്മയാണ്. അസ്തേയം അനുശീലിക്കുക വഴി നമുക്കുള്ളതിൽ പരിപൂർണ തൃപ്തരാകാൻ കഴിയും. അതുതന്നെയാണ് വേണ്ടതും. നാലാം തത്വം അപരിഗ്രഹമാണ്. മനുഷ്യന്റെ ജീവസന്ധാരണത്തിന് അനിവാര്യമല്ലാത്തവ വേണ്ടെന്ന് വെയ്ക്കലാണ്, പരിത്യജിക്കലാണ് അപരിഗ്രഹം. ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ച് ആസക്തിപൂരണത്തിനായി ആഡംബര ജീവിതം നയിക്കുന്നവർ നിശ്ചയമായും ഈ തത്വം അനുശീലിക്കേണ്ടതുണ്ട്. വളണ്ടറി പോവർട്ടി എന്നാണ് ഈ തത്വത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അതായത് ആർഭാട ജീവിതം നയിക്കാനുള്ള ധനസ്ഥിതിയും ചുറ്റുപാടുകളും ഉണ്ടെങ്കിലും ലളിത ജീവിതം നയിക്കുക, അതായത് ഏറ്റവും കുറഞ്ഞ ഭൗതിക വസ്തുക്കളുമായി സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതം പരിശീലിക്കുക എന്നതാണ് ഈ തത്വം കൊണ്ട് വിവക്ഷിക്കുന്നത്. അവസാനത്തതും അഞ്ചാമത്തേതുമായ യമതത്വം ബ്രഹ്മചര്യമാണ്. ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യവുമായി താൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയിൽ ചരിക്കുകയാണ് ബ്രഹ്മചര്യം. പരമാത്മാവും തന്റെ ജീവാത്മാവും ഒന്നു ചേരുന്ന അവസ്ഥയാണത്. ഞാൻ, എന്റേത്, എനിക്കുള്ളത് എന്ന സ്വത്വബോധത്തിനപ്പുറം അനന്തതയുണ്ടെന്നറിയുകയും ആ അനന്തതയിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായ ആത്മസംയമനവും ഇന്ദ്രിയ നിയന്ത്രണവും സ്വായത്തമാക്കാൻ ബ്രഹ്മചര്യ പരിശീലനത്തിലൂടെ സാധിക്കും. ഇങ്ങനെ പതഞ്ജലി മഹർഷി യോഗസൂത്രയിൽ പറഞ്ഞുവെച്ച ഭാരതീയ ദർശനങ്ങളുടെ കാതലായ യമസാധനയിലെ പഞ്ചതത്വങ്ങൾ അനുശീലിക്കുന്നവർക്ക് സദാചാരനിഷ്ഠവും സമാധാനപൂർണവുമായ ജീവിതത്തിലൂടെ സമൂഹത്തിന് മാതൃകയാകാൻ കഴിയുമെന്നറിയുക. ശുഭദിനം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലിസ് ജോസ്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്റ്റാർ ആന്റ് ആജീവിക മിഷൻ ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നു മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ എംപി. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലി, കുമാരനാശാന്റെ ലീല എന്ന കാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം, ആലപിക്കുന്നത് യു രഘു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കഥയറിഞ്ഞ് കഥകളി കാണുമ്പോൾ. സ്വച്ഛ് ഭാരത് അഭിയാന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റും ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി നടത്തിയ നളചരിതം 1-ാം ദിവസം, കഥകളി അവതരണത്തിന്റെ വിശേഷങ്ങൾ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പരസ്യനിക്കടവ് സയൻസ് കഫേ, കണ്ടൽ കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പരസ്യനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച. പങ്കെടുക്കുന്നവർ പരസ്യനിക്കടവ് MVR കോളേജ് മുൻ പ്രിൻസിപ്പലും സീഡ് പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ കെ ഗീതാനന്ദൻ, MVR കോളേജ് ഫോറസ്ട്രി വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായിരുന്ന അനുശ്രീ അശോക്, ഫോറസ്ട്രി വിഭാഗം BSc വിദ്യാർത്ഥികളായ അദ്വൈത് രഞ്ജിത്, ആശ്രയ മനോജ്, അർച്ചന CS എന്നിവർ. തുടർന്ന് ചിന്താകിരണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ചലച്ചിത്ര ഗാനം. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 താലപ്പൊലിപ്പാട്ട്, KP കുഞ്ഞപ്പനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ അബ്രഹാം സംസാരിക്കുന്നു. 1:00 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

തരുമനുമതി താതൻ ഇങ്ങു കാലം വരുമതിനെന്നിവൾ നാഥ കാത്തിരുന്നേൻ ഗുരുജനഭയ പഞ്ചരസ്ഥ കഷ്ട

നിങ്ങൾ കേട്ടത് കുമാരനാശാന്റെ ലീല എന്ന കാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം. ചൊല്ലിയത് യു രഘു. കാവ്യാഞ്ജലി.

ഒരു അറിയിപ്പ്. ഹരിത വീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. മഞ്ചേശ്വരം റെയിൽവേ യാർഡ് ഇന്ന് രാവിലെ 8 മണി മുതൽ 3 വൈകുന്നേരം 6 മണി വരെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വൈദ്യുതി സുരക്ഷാ വാരാചരണം 2026 ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി ഹാളിൽ നടക്കും. അസിസ്റ്റന്റ് കലക്ടർ സ്വാതി എസ് ഉദ്ഘാടനം നിർവഹിക്കും. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നാളെ മുതൽ 4 വരെ മയ്യിൽ ബസ് സ്റ്റാൻഡിന് സമീപം നടക്കും. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഇന്നു മുതൽ 30 വരെ നടക്കും. ഈ കാലയളവിൽ എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തി വിവരശേഖരണം നടത്തും. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകി സെൻസസ് പ്രവർത്തനങ്ങളുമായി എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജില്ലയുടെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു. 2026-27 വർഷം 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വിദ്യാർത്ഥികൾ OTR വേരിഫിക്കേഷൻ നടത്തുകയും ബാങ്ക് അക്കൌണ്ട് ആധാർ സീഡിംഗ് നടത്തുകയും ചെയ്ത ശേഷം സ്ഥാപന മേധാവികൾ മുഖേന അപേക്ഷകൾ പട്ടികവർഗ വികസന വകുപ്പിലേക്ക് ഇ ഗ്രാൻഡ്സ് സൈറ്റ് മുഖേന ഫോർവേഡ് ചെയ്യണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 31. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിൽ 2026-27 അധ്യയന വർഷത്തെ MEd പ്രോഗ്രാമിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 10 വൈകുന്നേരം 5 മണി വരെ നീട്ടി. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ജൂലൈ 17 വരെ അപേക്ഷിക്കാം. അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ

0: ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടൽ വിലാസം സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ. ഫോൺ 0994 2551 138. കണ്ണൂർ കോർപ്പറേഷൻ സി ഡി എസിന്റെ മാസ വിപണന മേള ഇന്നു മുതൽ 4 വരെ കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടക്കും. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ഡോക്ടർ ജാനകി അമ്മൾ ക്യാമ്പസിൽ എം എ ആന്ത്രോപോളജിക്ക് എസ് എസ് സി എസ് ടി സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ ഇന്ന് രാവിലെ 10:30 വകുപ്പ് തലവന് മുൻപാകെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ 7306 1304 50. കണ്ണൂർ സർവകലാശാല ഭൂമിശാസ്ത്ര വകുപ്പിൽ എം എസ് സി ജിയോഗ്രഫിയിൽ ഇ ഡബ്ല്യു എസ് എസ് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ അസൽ പ്രമാണങ്ങൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ 9847 1329 18. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മാലക്കല്ല് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഇന്ന് രാവിലെ 9:30 രാജപുരം പൈനിക്കര ജെയിംസ് ഹോംസ്റ്റേ ഓഡിറ്റോറിയത്തിൽ നടക്കും. തുടർന്ന് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് ഉണ്ടാകും. വെള്ളരിക്കുണ്ട് താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 4 ഉച്ചയ്ക്ക് 2:30 വെള്ളരിക്കുണ്ട് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേരും. പൈവെളിക ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതി ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗ്രാമസഭകൾ ഈ മാസം 4 മുതൽ 14 വരെ നടക്കും. കാസർകോട് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2025 ഡിസംബർ കേഡറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന നാളെ മുതൽ 10 വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെ നടക്കും. അർഹരായവർ ഹാൾ ടിക്കറ്റ്, അസൽ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ്, റിസൾട്ട് ഷീറ്റ് സഹിതം, മാർക്ക് ഇളവ് ലഭിച്ചവർ ആയതിനുള്ള സർട്ടിഫിക്കറ്റും പകർപ്പുകളും സഹിതം കാസർകോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാകണം. ഫോൺ 0499 4230 053. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ നടത്തുന്ന 6 മാസത്തെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ജൂലൈ 8 രാവിലെ 11 മണിക്ക് കാസർകോട് ലൈബ്രറി സയൻസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. ഫോൺ 0467 2208 141. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയാണ് വേണ്ടത്. വെബ്സൈറ്റ് www.srccc.in. ഫോൺ 0471 2570471. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയിൽ ഐഎംസിയുടെ ആഭിമുഖ്യത്തിൽ 100% പ്ലേസ്മെന്റോടുകൂടിയ 6 മാസ എസി മെക്കാനിക് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കോഴ്സിനോടനുബന്ധിച്ച് ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നിവ നൽകും. ഫോൺ 8921 51 2459. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യത്തിന്റെ വായ്പാട്ട്. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 71 വർഷങ്ങൾ,
2: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC

0: നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
3: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
3: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയ പക്ഷത്ത്.
6: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
7: ലാപ്ടോപ്പോ?
6: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
8: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
9: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
0: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
9: അതെങ്ങനെയാ?
0: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
9: എടാ, സംഭവം കൊള്ളാലോ.
0: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
1: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-7769-268.
2: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
3: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
3: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
12: IIT ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
13: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
14: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
15: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
16: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
17: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
18: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HUID-BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
19: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
20: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ.

0: എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി

0: ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8 രൂപ 50 പൈസയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12 രൂപ 50 പൈസയിൽ നിന്ന് 7 രൂപ 50 പൈസയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖംമൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവെ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശിയാക്കിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമേൽ വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53rd മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിന് നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. 1 ഗോൾ നേടുകയും 1 ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86rd മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. 2nd സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. 2nd മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും

0: മൂന്നാം മത്സരം ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4 മത്സരം 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ ഒരാഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂർ, മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ഒപി പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒപിയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൌകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. മൂന്നാം ദിനമായ ഇന്നലെ 8830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം BBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവെയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी ह्यः ईरानस्य राष्ट्रपतिना डॉ मर्सूद पेजेश्कियन इत्यनेन सह दूरभाषमाध्यमेन सम्भाषणम् अकरोत्. सम्भाषणावधौ राष्ट्रपतिना पेजेश्कियन इत्यनेन पश्चिमेशियायाः घटनाक्रमस्य विषये प्रोदीरितम्. प्रधानमन्त्रिणा उभयोर्देशयोर्मध्ये सञ्जातं सहमतिं स्वागतीकृतम्. सहैव तेन भारतस्य निरन्तरनीतिः पुनः प्रतिपादिता यत् सर्वेषां समह्वानानां समाधानं केवलं संवादेन सुष्ठुनीत्या एव भवितुमर्हति. विकसित भारत रोजगार एवं आजीविका मिशन ग्रामीण BBG रामजी इत्याख्यः अधिनियमः अद्यारभ्य अर्थात् जुलाई मासस्य एकदिनांकात् कृत्स्नेहि ग्रामीण भारते प्रवृत्तो भविष्यति. ग्रामीण विकास मंत्रालयेन प्रतिपादितं यत् अयम् अधिनियमः प्रत्येकं वित्तीय वर्षे 25-उत्तरैकशत दिनानां सवेतन वृत्तेः प्रतिभूतिं प्रदाय ग्रामीण भारतस्य सशक्तिकरणं विधास्यति. देशे अस्य नूतन तन्त्रस्य क्रियान्वयनार्थम् अस्य वित्तीय वर्षस्य कृते 92.6 लाख करोड़ रुपयेकाणां प्रावधानं विहितम्. उपक्रमस्यास्य प्रवर्तने केन्द्रीय ग्रामीण विकास मंत्री शिवराज सिंह चौहानः अवोचत् यत् कोऽपि अर्हः ग्रामीण श्रमिकः एकमपि दिनं कार्यं विना न भवेत्. श्री चौहानेन स्पष्टीकृतं यत् सर्वकारेण राज्यैः केन्द्रशासित प्रदेशैः च साकं दृढ समन्वयं विधाय अस्याः नूतन व्यवस्थायाः निर्बाध संचालनाय सर्वाः प्रशासकीय वित्तीय च सज्जता विहिता. अवधेयास्पदं वर्तते यत् 25-उत्तरैकशत दिनानां वर्धिता अयं वृत्त्यवसरः ग्रामीण आजीविकां सुदृढां करिष्यति. चिरस्थायि सामुदायिक सम्पत्तीनां निर्माणं च विधास्यति. അനേന സഹൈവ

0: विकसित भारतस्य संकल्पं तीव्रगत्या प्रवर्तयिष्यते। जापान देशस्य प्रधानमंत्री साने तकाइची अद्य सायं त्रिदिवसीय भारत यात्रा प्रसंगे नवदेहलीं प्राप्स्यति। इयं तस्याः प्रथमा आधिकारिकी भारत यात्रा वर्तते। सा श्वः प्रधानमन्त्रिणा नरेन्द्र मोदिना सह षोडशे भारत जापान वार्षिक शिखर सम्मेलने भागं ग्रहीष्यति। इदं शिखर सम्मेलनम् उभयोर देशयोः कृते द्विपक्षीय सहयोगस्य समग्र क्षेत्रस्य समीक्षां सुदृढीकरणं च विधातुं सहैव पारस्परिक हितस्य क्षेत्रीय वैश्विक विषयेषु विचाराणां विनिमयीकरणं कर्तुमेकं प्रकृष्टम् अवसरं प्रदास्यति। उत्तराखंड राज्यस्य मदरसा शिक्षा प्रणाल्याम् अद्यारभ्य एकं बृहत् परिवर्तनं प्रवृत्तं संजातम्। अस्याः नूतन व्यवस्थायाः अन्तर्गतं उत्तराखंड मदरसा शिक्षा परिषद् पूर्णतया निष्क्रियो भविष्यति। सहैव राज्यस्य सर्वाः अल्पसंख्यक शैक्षणिक संस्थाः एकेन विनूत्नेन तंत्रेण संचालिताः भविष्यन्ति। अद्य जुलाई मासस्य एक दिनांकतः उत्तराखंड मदरसा शिक्षा बोर्ड उत्तराखंड मदरसा शिक्षा बोर्ड अधिनियमः 20-26 तथा उत्तराखंड सर्वकारीयेतर अरबी एवं फारसी मदरसा मान्यता नियमावली 20-19 इत्येतेः सर्वे निष्प्रभाविनः अभवन्। राज्य प्रशासनेन उत्तराखंड अल्पसंख्यक शैक्षणिक संस्था अधिनियमस्य अन्तर्गतम् एका नूतना व्यवस्था प्रवर्तिता। अस्य प्रत्यग्र तंत्रस्य अन्तर्गतम् उत्तराखंड राज्य अल्पसंख्यक शिक्षा प्राधिकरणमेव शिक्षायै उत्तरदायी भविष्यति। इति वार्ताः।
1: आकाशवाणी कण्णूर। ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, 163:45 നേത്രാവതി എക്സ്പ്രസ് 1:54 126:01 മംഗലാപുരം മെയിൽ 14 വൈകിയോടുന്നു।
2: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ।
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ। വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു।
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം।
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്।
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു।
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു।
7: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം, ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ।

0: എന്റെ പേര് അനഘ എം പി. ഞാൻ 10th ബിയിൽ പഠിക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഥകളി കണ്ടിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂർ ആ പരിപാടി ഉണ്ടായിരുന്നു. വേറെ ഏതൊരു ലോകത്തേക്ക് പോയ പോലത്തെ ഒരു അനുഭൂതിയായിരുന്നു. ആ ഒരു കഥകളി നടക്കുമ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ഓരോരോ മ്യൂസിക് ആണെങ്കിലും ആ ഒരു പാട്ടുകളാണെങ്കിലും ആ കഥകളിയിലുള്ള അവരുടെ കണ്ണുകളിലുള്ള എക്സ്പ്രഷൻസ് ആണെങ്കിലും വേഷങ്ങളാണെങ്കിലും ഒക്കെ അത് വേറെ തന്നെ ഒരു അനുഭൂതിയും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിന് മറക്കാനാവാത്തൊരു അനുഭൂതി ആയിരുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പാഠഭാഗത്തിൽ ഇങ്ങനെ വായിച്ചറിവും കേട്ടറിവും അല്ലാണ്ട് ആദ്യമായിട്ട് ഇതൊന്ന് അരങ്ങിൽ കാണുമ്പോൾ ഉണ്ടായ ആ ഒരു അനുഭൂതി വേറെ തന്നെയായിരുന്നു. ഇനിയും ഏതെങ്കിലും കഥകളി ഉണ്ടെങ്കിൽ പോയി കാണണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
1: കഥയറിഞ്ഞ് കഥകളി കാണുമ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാന്റെ നേതൃത്വത്തിൽ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റും ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി ഇക്കഴിഞ്ഞ June 27 ശനിയാഴ്ച ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച നളചരിതം 1st ദിവസം സോദാഹരണ പാഠത്തിന്റെയും കഥകളി അവതരണത്തിന്റെയും വിശേഷങ്ങളിലേക്ക് ഇന്ന് ജാലകം ശ്രോതാക്കളെ ക്ഷണിക്കുന്നു.

0: സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, എങ്ങനെയാണ് സ്വച്ഛഭാരതും കഥകളിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമായിരിക്കാം, ഒന്ന് പറയാമോ?
1: സ്വച്ഛഭാരത് അഭിയാൻ എന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കൊല്ലത്തിൽ രണ്ട് പ്രോഗ്രാം, സ്വച്ഛഭാരത് ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രോഗ്രാം, അത് വർക്ക്ഷോപ്പ് ചെയ്യാം, സെമിനാർ ചെയ്യാം സ്കൂളിൽ. അത് സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്.
2: പരിപാടിയുടെ സംഘാടകനും ഡൽഹി പഞ്ചവാദി ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ശ്രീ ചെറുതാഴം കുഞ്ഞിരാമമാരാർ.
1: അത് നമ്മൾ ഈ വർഷം ചെയ്യുന്നത് ഒന്ന് കണ്ണൂർ ചെർക്കള രാജാസ് സെക്കൻഡറി ഹൈസ്കൂളിലും ഒന്ന് കടന്നപ്പള്ളി സെക്കൻഡറി ഹൈസ്കൂളിലുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ഇന്ന് ഇപ്പൊ ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻ വിത്ത് കഥകളി പ്രോഗ്രാമാണ്. അപ്പൊ നളചരിതം ഒന്നാം ദിവസമാണ്, കോട്ടക്കൽ രാജമോഹന്റെ നേതൃത്വത്തിലാണ് കഥകളി ചെയ്യുന്നത്. കടന്നപ്പള്ളി ഹൈസ്കൂളിൽ ചെയ്യുന്നത് യോഗ എന്റെ ഒരു പ്രൊജക്ടാണ്. ഡൽഹി പഞ്ചവാദി ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രവാദ്യങ്ങൾക്ക് കേരളത്തിന് പുറത്ത് ഒരേ ഒരു രജിസ്ട്രേഡ് സ്ഥാപനം, മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ്. 1987 തുടങ്ങിയ സ്ഥാപനമാണ് ഡൽഹി പഞ്ചവാദി ട്രസ്റ്റ്.
0: പലപ്പോഴും നമുക്കറിയാം വടക്കൻ കേരളത്തില് കളിയരങ്ങുകള് സദസ് വളരെ ശുഷ്കമാണ്. അപ്പൊ പുതിയ തലമുറയ്ക്ക് കഥകളി അവബോധം ഉണ്ടാവുക എന്നതാണല്ലോ അരങ്ങ് സമ്പന്നമാക്കാനുള്ള ഒരു വഴി. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കാലത്തിന്റെ ആവശ്യമായിട്ട് കാണുന്നു അല്ലേ ആശൻ?
3: കണ്ണൂർ ചെറക്കല് രാജാസ് ഹൈസ്കൂളിൽ നടക്കുന്ന ഈ ഒരു സംഭവം ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യമാണെന്ന് പറയാനുള്ളത്.
2: പരിപാടിയുടെ ഉദ്ഘാടകൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ.
3: കാരണം നമുക്ക് ഇല്ലാണ്ടായി വരുന്ന പലതും വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങള് കലകളെല്ലാം, പ്രത്യേകിച്ച് ശാസ്ത്രീയ രീതിയിലുള്ള കലകള് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരാളാണ്. കാരണം ഈ ഗുരുവും ശിഷ്യനും തമ്മിൽ നമ്മൾ അറിയാതെ വരുന്നൊരു സംസ്കാരം, അത് വേണമെങ്കിൽ ഇത്തരം കലകൾ തന്നെ വേണം. കാരണം എന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിലുള്ള വിഷയമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ലോകരാജ്യങ്ങൾ സന്ദർശിച്ചു, പലവരുമായിട്ട് ബന്ധപ്പെട്ടു, പക്ഷെ നമുക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ചില വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളാണ്. അത് തിരിച്ചു പിടിക്കാനുള്ളൊരു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഇന്ന് പോലും നടക്കാൻ ഉദ്ദേശിക്കുന്നത്.
0: ഏതാണ്ട് ഒരു 10-20 കൊല്ലം മുൻപ് ആണെന്ന് തോന്നുന്നു ഇവിടെ വളരെ നാടിനെ തന്നെ ഉണർത്തിയിട്ടുള്ള കളിയരങ്ങുകൾ ഉണ്ടായിരുന്നു. അത് വലിയൊരു ഗ്യാപ്പ് വന്നല്ലേ കുറച്ചു കാലമായിട്ട്.
4: 10-20 വർഷം മുമ്പ് നടത്തിയ സൗഗന്ധികം എന്ന പേരിൽ ഒരാഴ്ച കാലം നീണ്ടു നിന്നൊരു വലിയ കഥകളി അരങ്ങ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്.
2: ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ, റിട്ടയർഡ് പ്രിൻസിപ്പൽ, രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ.
4: എങ്കിലിപ്പോൾ 10-ാം ക്ലാസ്സിലെ നളചരിതം 1-ാം ദിവസത്തെ അധികരിച്ചു കൊണ്ടുള്ള ഒരു പാഠഭാഗം കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികൾ പഠിക്കുന്നത് ആട്ടക്കഥ മാത്രമാണ്. അപ്പോൾ ആട്ടക്കഥയുടെ അരങ്ങ് എന്താണ്,

0: കഥകളിയുടെ രൂപം എന്താണ് എന്നത് കൃത്യമായും കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അത് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും പിടിഎയുടെയും ഒക്കെ തന്നെ സഹകരണത്തോടുകൂടി നടത്തുവാൻ വേണ്ടിയിട്ട് എനിക്ക് പരിചിതനായ ഡോക്ടർ കുഞ്ഞരാമം മാരാർ അപ്പോൾ അദ്ദേഹത്തോട് സമീപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെയൊരു കഥകളി അരങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്.
1: ടീച്ചർ, എങ്ങനെയാണ് കുട്ടികളുടെ ഒരു ഉത്സാഹം? പൊതുവെ പുതിയ കുട്ടികളാണ്, AI ലോകത്ത് വളരുന്നവരാണ്. എങ്ങനെയാണ് അവര് താല്പര്യത്തോടെ തന്നെയാണോ ഇതിനെ കാത്തിരിക്കുന്നത്?
2: അതെ, താല്പര്യത്തോടെ തന്നെ. പക്ഷെ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമ്മള് ചാപ്റ്റർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്.
3: ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സന്ധ്യ ജി.
2: ദൃശ്യാവിഷ്കരണം കൂടി ആകുമ്പോൾ അവർക്ക് കണ്ടു മനസ്സിലാക്കുമ്പോൾ ഇനി ഒരു ഇതൊരു തുടക്കമായിട്ട് ഇനി അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് കുറച്ചുകൂടി അവർക്ക് സഹായകമാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി കഥകളിയൊക്കെ നടക്കുമ്പോൾ പോയി കാണാനും അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കി അതിന്റെ ഒരു ബേസ് ആയിട്ട് ഇത് മാറട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാപ്റ്റർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എക്സാം ബേസ്ഡ് ആയിട്ടും അത് കുറച്ചും കൂടി ഉപകാരപ്പെടും. അതുപോലെ നമുക്കിവിടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി, അതായത് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തില് സ്വച്ഛ ഭാരത് ഒരു വർക്ക്ഷോപ്പ് എന്ന രീതിയിൽ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നു. അത് നമുക്ക് സ്കൂളിനെ വെച്ച് വലിയൊരു കാര്യമാണ്.
4: കുട്ടികളുടെ ഉള്ളിൽ ഒരു അഭിരുചി ഉണ്ടാവും. ഇത് കാണുമ്പോൾ അവർക്കത് വർദ്ധിച്ചു വരികയും ഇത് പഠിക്കാനുള്ള ഒരു ത്വര അവരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും.
3: വിശിഷ്ടാതിഥിയും ചിറക്കൽ കോവിലകം അംഗവുമായ ശ്രീ സുരേഷ് വർമ്മ.
4: അതാണ് ഈ ഒരു സ്കൂളുകളിലൊക്കെ ഇത്തരം കലാ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാന ഗുണം അതാണ്. അതുകൊണ്ടാണ് ഇത്തരം കലകള് സ്കൂളിൽ നിന്നേ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം.
3: 10-ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള നളനെയും ഹംസത്തെയും അരങ്ങിൽ ജീവൻ വെച്ചു കാണുമ്പോൾ അവർക്കത് കൺമുൻപിൽ ഒരു ഇന്ദ്രജാലം മിന്നിമറഞ്ഞ അനുഭൂതിയായിരുന്നു. ചിലർക്ക് സ്വർണഹംസത്തെ ഒന്ന് തൊടണം, നളനെ മതിവരുവോളം ഒന്ന് അടുത്ത് കാണണം, കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. ആവേശവും കൗതുകവും ഒക്കെ ഒന്നടങ്ങിയപ്പോൾ അവരിൽ ചിലരെ ജാലകം ക്ഷണിച്ചു. കഥകളിയെക്കുറിച്ച് അവർക്ക് തോന്നിയ വിചാരങ്ങളും സംശയങ്ങളും കഥകളി അവതരണത്തിന് നേതൃത്വം കൊടുത്ത പ്രശസ്ത കഥകളി നടൻ ലാസ്യരത്നം ശ്രീ കോട്ടയ്ക്കൽ രാജു മോഹനുമായി പങ്കുവയ്ക്കാൻ.
5: കുട്ടി, ഇന്ന് ആ നളചരിതം 1-ാം ദിവസം നളനും ഹംസത്തെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നിയ സന്ദർഭങ്ങൾ ഒന്ന് വിവരിക്കാമോ?
1: മോൻ പേര് പറഞ്ഞിട്ട് തുടങ്ങും.
6: എന്റെ പേര് യദുനന്ദസി, ഞാൻ 10th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നളനും ഹംസവുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെയാണ് എനിക്ക് കഥകളി കണ്ട ഭാഗത്തിലുള്ളത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അവരുടെ വികാരങ്ങളും അവരുടെ മുഖഭാവങ്ങളുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അരയണത്തെ പോലെയുള്ള ഒരു സുഹൃത്ത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും.
1: ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങണേ.
7: എന്റെ പേര് അവന്തിക രഞ്ജിത്ത്, ഞാൻ 10th ബിയിലാണ് പഠിക്കുന്നത്. ആശാനോടൊരു ചോദ്യം, ഞാനും ആദ്യമായിട്ടാണ് കഥകളി കാണുന്നത്. ഇങ്ങനെ ഒരു കഥകളി പഠിച്ചെടുക്കാൻ എത്ര മാസം വേണ്ടി വരും?
5: കുട്ടിയുടെ വായ തന്നെ കൂടും മാസങ്ങൾ നല്ലത്. വളരെ അത്ഭുതമായിരിക്കുന്നു, കാരണം ഇന്നത്തെ ജനറേഷന്റെ മാറ്റങ്ങളാണ്. ആ ചോദ്യത്തിന് വളരെ കൃത്യമായുള്ള ഉത്തരം ഈ കാലഘട്ടത്തിൽ പറയണമെന്ന് എനിക്ക് സംശയം. ഞാനൊക്കെ പഠിച്ച സമയങ്ങളെന്ന് ഏകദേശം ഒരു 8 വർഷം ഇതിന്റെ ബേസിക് പഠിക്കാൻ, ബേസിക് ഗ്രാമർ, 8 വർഷം ഗ്രാമർ തന്നെ വേണം എന്നർത്ഥം. അതിന് സാധകങ്ങൾ വരുന്നു, കാൽ സാധകങ്ങള്, മയൂർ പടവകള്, തടകൽ. ഒരു കുട്ടിയെ വേഷത്തിനായിട്ട് വാർത്തെടുക്കുക, അതിന് ചവിട്ടി തടകൽ എന്ന് പറയും, ഉഴിച്ചൽ എന്ന് പറയും. വാർത്തെടുക്കുക ഒരു കുട്ടിയെ കഥകളിക്കായിട്ട്, കഥകളി ലോകത്തിനായിട്ട് വാർത്ത ഇടുന്ന ഒരു, ശരിക്കും പറഞ്ഞ ഒരു ഗർഭപാത്രം എന്നൊരു കുട്ടി പുറത്തേക്ക് വരുന്ന പോലെ തന്നെയാണ്. ഭഗവാൻ അതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം സൃഷ്ടി രൂപമൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇടുന്ന പോലെ ഒരു ഗുരുനാഥൻ ഒരു കുട്ടിയെ 8 വർഷം കഴിഞ്ഞാൽ കടലിക്ക് പുറത്തേക്ക് ഇടുന്നത്. അതിനുള്ളിൽ ഏകദേശം ആ കുട്ടിക്ക് മുദ്രാഭിനയം അല്ലെങ്കിൽ കുറച്ച് ഭാവാഭിനയവും കാര്യങ്ങളും കൂടിയുള്ള ചെറിയൊരു രൂപം ആ കുട്ടിക്ക് കിട്ടും. അതായത് ഗുരുനാഥൻ എടുക്കുന്ന കാൽഭാഗേ ആ കുട്ടിക്ക് കിട്ടുന്നുള്ള അർത്ഥം. പിന്നിലെ കാലങ്ങളിൽ ആ കുട്ടി സ്വയം ഡെവലപ്പ് ആവുക ചെയ്യണത്. ഇങ്ങനെ പല കഥകളി കാണലും, പല അണിയറിയെ പോയി വേഷം കെട്ടലും, പല ആൾക്കാരൊപ്പം വേഷം കെട്ടലും, ഇതൊക്കെ കൂടിയിട്ടാണ് പിന്നെ ആ കുട്ടി ഒരു നടനായിട്ട് മാറുന്നത്. അപ്പൊ കഥകളി എത്ര കൊണ്ട് പഠിച്ചെടുക്കാം എന്നുള്ളതിന് എനിക്ക് ഉത്തരം നൽകാൻ പറ്റില്ല. ഞാനിപ്പോഴും കഥകളിയിൽ ഒരു 42 വർഷമായി കഥകളിയിൽ വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ കുട്ടിയാണ്. കാരണം വെച്ചാൽ ഇതിനെ പഠിച്ചെടുക്കാൻ അസാധ്യമാണ്. പ്രസിദ്ധനായ കലാമണ്ഡലം കൃഷ്ണനാരാശൻ പറഞ്ഞത് എന്താ, ആ അവസാന കാലം അദ്ദേഹത്തിന്റെ ആ ഏകദേശം 75-76 വയസ്സിൽ പറയണമെന്ന് മൂപ്രന്ത പറഞ്ഞതെന്ന് വെച്ചാൽ അഭിമുഖത്തില് ഞാൻ ഇപ്പോഴും അരങ്ങത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്യാപ്സൂളായിട്ട് കിട്ടുന്നുണ്ട്, കാരണം യൂത്ത് വിഷയങ്ങളിൽ പഠിപ്പിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇതിന്റെയൊക്കെ തയ്യാറായിട്ട്, കാരണം ഉപജീവന മാർഗം എന്ന് ഞാൻ പറയുള്ളതിന്. അത് പ്രകാരം നിങ്ങൾക്ക് ഒരു കാമണിക്കൂറിന്റെ അവതരണം, ഒരു വേഷം, അതിന്റെ അച്ഛനാരാ അമ്മയാരാ അതിലപ്പുറം ആരാ ഇപ്പുറം ആരാ ചോദിച്ചാൽ മനസ്സിലാവില്ല. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മളൊരു ബൊമ്മ പോലെ നിന്ന് കാണിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ?
8: എന്റെ പേര് അനാമിക TK, 10th പഠിക്കുന്നു. കഥകളി കണ്ടപ്പോ ഭയങ്കര ടഫായിട്ട് തോന്നി. കഥകളി പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ശിക്ഷ തരുമായിരുന്നു.
5: ആ നമ്മളെ പഠിക്കുന്ന കാലത്തൊക്കെ നല്ല ശിക്ഷ ഉണ്ടായിരുന്നു. കാരണം കഥകളി എന്ന കല ആ ശിക്ഷയിൽ കൂടിയേ പഠിക്കാൻ പറ്റുള്ളൂ.

0: കാരണം ശിക്ഷ എന്തിനു തരുന്നത്? അവനവന്റെ ശരീരത്തിന്റെ മേലെ സ്പർശം എന്നുള്ളൊരു സാധനം കൊണ്ട് നമുക്ക് പലതും മാറ്റിയെടുക്കാൻ പറ്റും. പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോഴും ഓരോ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ വളരെ ശിക്ഷയാണ്. ചില സമയം ഇരുന്നേക്കുന്ന മുട്ടികൊണ്ട് എറിഞ്ഞൊരവസ്ഥ എന്റെ അനുഭവത്തിലുണ്ട്. പുതനാവർഷം കഥ ചൊല്ലിയാടുമ്പോൾ ഏതൊരു മുദ്ര, ഇത്ര എനിക്ക് ഓർമ്മയില്ല, സുന്ദരി മുദ്ര പഠിക്കുമ്പോഴാണ് തോന്നുന്നു, ഒരു മുദ്ര മാറി അവിടെ കടകോ അല്ല മുഷ്ടിയായിട്ട് വന്നുപോയി. അപ്പൊ എന്തായി, അവിടെ ഒരു ഏറ കിട്ടിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ശിക്ഷയ്ക്ക് മാറി, ഏകദേശം നമ്മുടെ ജനറേഷൻ അനുസരിച്ചിട്ടുള്ള പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ക്ഷമയുള്ള കുട്ടികളിപ്പം വളർന്നു വരുന്നില്ല. നല്ല ശിക്ഷയാണ്, രാവിലെ 3:30 എഴുന്നേറ്റ് അതിന് വളരെ കഷ്ടപ്പെട്ട് കണ്ണു സാധകം, ഈ കണ്ണൊക്കെ അനങ്ങണമെങ്കിൽ കണ്ണു സാധകം ചെയ്യണ്ടേ, കണ്ണു സാധകം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണത്, ശരീരത്തില് നല്ല നല്ലെണ്ണ അല്ലെങ്കിൽ മുക്കൂട്ട് എന്നുള്ള തൈലങ്ങൾ തേച്ചിട്ട് പല എക്സസൈസുകളുണ്ട്. അവിടെ ചാട്ടം എന്ന് പറഞ്ഞതാണ് ആദ്യം വരണത്, കളരി ചാട്ടം. ഇങ്ങനെ പൊന്തി ചാടിയിട്ട് ഈ കാലിന്റെ ഈ തള്ളവരിത ഈ സാധനം ഈ വിരൽ ഈ മൂക്കിന് മുട്ടണം. അതിന് മൂക്കിന് മുട്ടാത്ത ആൾക്കാർക്ക് അടിയാ, താഴെ കൂടെ മുട്ടി വിശ്വാസാൻ, അത്രക്ക് ഉയരത്തിൽ ചാടി. 125 ചാട്ടം ഒരു റൗണ്ട് ആവണം. ഇതാണ് കഥകളി അഭ്യാസത്തിന്റെ, ഒരു കുട്ടി ആദ്യം വന്നിട്ടൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുക. അസലായില്ലേ, വീട്ടില് ഇരുന്ന് ഉറങ്ങേണ്ട കുട്ടി 12 അവിടെ വന്ന് 125 ചാട്ടം ചാടുന്നു. അങ്ങനെയുള്ള കുറേ അഭ്യാസ രീതികളിൽ ശിക്ഷയോടുകൂടി പഠിച്ചിട്ട് ഈ കഥകളി നമുക്ക് അരങ്ങത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ കാണുന്ന പോലത്തെ അരങ്ങത്തൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. ശിക്ഷ നിർബന്ധമാണ് ഇതിന്.
1: എന്റെ പേര് യദുനന്ദ്, ഞാൻ 10th പഠിക്കുന്നത്. കഥകളിയില് കണ്ണ് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ്. അത് കണ്ണ് വഴക്കിയെടുക്കാൻ എത്ര കാലം പിടിച്ചിരുന്നു.
0: കഥകളിയുടെ കണ്ണുസാധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കാലത്തെ പരിശ്രമം കൊണ്ടാണ് ഒരു കണ്ണിനെ ഈ കഥകളിയുടെ ഭാവാഭിനയത്തിന് ഭാഗമാക്കി എടുക്കുന്നത്. ഈ പറയുന്ന പോലെ തന്നെ അതും നമ്മൾ ചെയ്ത് ശീലുണ്ടാക്കലാണ്. രാവിലെ ഒരു 3:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ 4 ഇരുന്നു കഴിഞ്ഞാൽ 1 നമ്മൾ കണ്ണുസാധകങ്ങളെ ചെയ്യാറ്. 4 മുതൽ 5 വരെ കണ്ണുസാധകം ചെയ്യാറ്. ആ കണ്ണുസാധകം ചെയ്യുമ്പോൾ കണ്ണിന് വഴക്കം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണു, ഈ പശുവിന്റെ നെയ്യില്ലേ, പശുവിന്റെ നെയ്യ് പോളക്ക് അങ്ങോട്ട് കീഴ്പോളക്ക് തേക്കുമ്പോഴും നമുക്ക് നല്ല വഴക്കം കിട്ടും. വളരെ ശിക്ഷണത്തോടുകൂടി ഒരു ഗുരുവിന്റെ മുന്നിലിരുന്നിട്ടാണ് നമ്മൾ കണ്ണുസാധകം ചെയ്യുക. കാരണം 4 പറഞ്ഞാൽ നല്ല ഉറക്കം തൂങ്ങുന്ന സമയം അല്ലേ, നല്ല മഴയുണ്ടാ പിന്നെ പറയണ്ട. 12, 13, 11 നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ആ കാലം അമ്മയുടെ അടുത്തിരുന്ന് അമ്മയുടെ സ്നേഹപരിലാലനം കൊള്ളേണ്ട സമയമാണത്. അങ്ങനെ ആ കണ്ണുസാധകത്തെ നമ്മൾ ഗുരുനാഥന്റെ ശിക്ഷണത്തിൽ നല്ല എല്ലാത്തിനും ശിക്ഷണമാണ്. സസൂക്ഷ്മമായിട്ട് നോക്കിയിരുന്ന് കുട്ടി ഉറങ്ങുന്നുണ്ടോ, ചില സമയത്ത് ഉറന്നു പിടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങുന്നതാണ്, അഥവാ എന്തെങ്കിലും തൂക്കം നിങ്ങൾ അപ്പൊരടി അവിടെ.
2: അശാൻ, കുട്ടികൾക്ക് കണ്ണുസാധകത്തിന്റെ എക്സാമ്പിൾ കാണിച്ചു കൊടുത്താൽ നല്ലതായിരുന്നു.
0: ഞാൻ ഇപ്പൊ കണ്ണ് നോക്കൂ, എന്റെ കണ്ണ് നോക്കൂ, ഇതാ ഈ കണ്ണ് പിടിച്ചു കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെ പിടിച്ചു കഴിഞ്ഞു, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഇതാ ഈ ദക്ഷിണ ഭാഗത്തേക്കുള്ള കണ്ണ് നോക്കൂ, എത്ര പതുക്കെയാണ് അതിന്റെ ചലനങ്ങൾ നോക്കൂ. ഈ പതുക്കെ പതുക്കെ പതുക്കെ പോകുമ്പോൾ കണ്ണിന്നിങ്ങനെ കണ്ണ് നേറിയിട്ട് അങ്ങോട്ടൊക്കെ ചുട്ട് പഴുത്തിട്ട് കണ്ണുനീരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ കാറ്റൊക്കെ അടിക്കും, പിന്നെ നെയ്യും തടയിട്ടുണ്ടല്ലോ, നെയ്യ് പുകച്ചല് വരും. ശരീരത്തിന് നല്ലതാണ്, തലയുടെ ദുഷ്ടനീരുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യും. കണ്ണിന് ഭയങ്കര പവറും കിട്ടും, വളരെ മാനസികമായുള്ള കോൺസെൻട്രേഷൻ ഏകാഗ്രതമായുള്ള ഒരു അവസ്ഥ കണ്ണിലാണ് വേണ്ടത്, മനസ്സിന്റെ കണ്ണാടിയെ കണ്ണ്. അപ്പം ആ പവർ നമുക്ക് കിട്ടും. അങ്ങനെ പലവിധ ചലനങ്ങള് കാണിച്ചിട്ടാണ് കണ്ണു സാധകം നമ്മൾ പൂർത്തിയാക്കുന്നത്. അപ്പൊ ഏകദേശം 5
3: എന്റെ പേര് ഷിജ്ന ഷെയ്, ഞാൻ 10th പഠിക്കുന്നത്. അപ്പം നോർമലി ഒരു മനുഷ്യനെ ഉറങ്ങുമ്പം ഒരു 6-7 എങ്കിൽ ഉറങ്ങണം എന്നല്ലേ പറയല്. അപ്പം കഥകളിയിൽ അപ്പൊ എങ്ങനെയാണ് ചെയ്യുക?
0: കഥകളി കലാകാരൻ ഉറക്കം വളരെ കുറവാണ്. കാരണം രണ്ട് ഭാഗമായിട്ട് കഥകളി പഠനത്തിന് മാറ്റിയിരിക്കുന്നു. ഒന്ന് ജൂലൈ തൊട്ട് ഒരു ഡിസംബർ കഴിയുന്നവരേക്കും ജനുവരി തുടങ്ങുന്നവരേക്കും നമ്മളെ അഭ്യാസകാലമായിട്ട് കണക്കാക്കും. അഭ്യാസകാലം പറഞ്ഞാൽ പഠനകാലമായിട്ടും, പിന്നെ ഒരു 6 നമ്മൾ ഉത്സവ സീസണുകൾ അമ്പലങ്ങളിലും മറ്റുള്ളവർക്ക് കഥകളി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈം, അവിടെ സീസൺ എന്ന് പറയും, നമ്മൾ കഥകളിയുടെ കളി സീസൺ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങള് രണ്ട് ഭാഗങ്ങളായിട്ടും നിർത്തിയിരിക്കും. ഈ രണ്ട് ഭാഗത്തും കഥകളി കലാകാരന്മാർക്ക് ഉറക്കം വളരെ കമ്മിയാണ്.
4: എന്റെ പേര് അനന്യാസിന്, ഞാൻ 10th പഠിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കഥകളി കാണുന്നത്. ഈ വേഷം ഒരുങ്ങിയെടുക്കാൻ എത്ര സമയം എടുക്കും?
0: ഒരു കഥയുടെ അനുസരിച്ചിട്ട് ഒരു പച്ച വേഷം, കത്തിവേഷം, കരിവേഷം, മിനുക്ക് വേഷം, അങ്ങനെയുള്ള കുറെ വേഷത്തിന് വിഭാഗം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പൊ ഈ ഇന്ന് കണ്ട ഒരു പച്ച വേഷം ഒരുങ്ങാൻ ഏകദേശം ഒരു 3.5 ആ ചുട്ടിയും കാര്യങ്ങളും ഒരുങ്ങി വരാൻ ഒരു 3.5-4 എടുത്തിട്ടുണ്ടാവും. എന്നിട്ടോ 4 കഴിഞ്ഞിട്ട് അരങ്ങത്ത് എത്ര സമയം നമ്മൾ അവതരിപ്പിച്ചത്? 1 ആ കലാകാരന്റെ നോക്കൂ, രാവിലെ 3 അവിടുന്ന് ട്രെയിൻ കയറിയത് എറണാകുളത്തുന്നവർക്ക്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇവിടെ വന്നിട്ട് ഇത്രയും അനുഭവിച്ചിട്ട് ആ അരങ്ങത്ത് എത്രയും അവർക്ക് കിട്ടുന്നത്? 1.
5: എന്റെ പേര് നിരഞ്ജന റിജേഷ്, ഞാൻ 10th പഠിക്കുന്നത്. ഇത്രയും ശിക്ഷണം എല്ലാം കിട്ടിയിട്ട് ഈ കഥകളിയിൽ നിന്ന് നിർത്തിപ്പോവാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
0: നല്ല ചോദ്യമായിട്ടോ കുട്ടി പറഞ്ഞത്. എനിക്കൊന്ന് സ്മരണ, എന്റെ പൂർവ്വചരിത്രത്തിലേക്ക് ഒന്ന് ഓർമ്മ, അങ്ങോട്ട് പോവാലോ. നിർത്തി പോയിട്ടുണ്ട്. എങ്ങനെയറിയോ? ഗുരുനാഥന്റെ പോക്കറ്റിൽ നിന്ന് 90 ബസ് ടിക്കറ്റ് കട്ടിട്ടെടുത്തിട്ടാ പോയത്. അപ്പൊ ഞാൻ ആദ്യം ഒരു കള്ളത്തരം ചെയ്ത തന്നാണ്, ഒന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, ഈ കാരാഗ്രഹ ജയിലിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു. എനിക്കിത് പറ്റില്ല, എനിക്ക് കഥകളി പറ്റില്ല, കരച്ചല്.

ഭയങ്കര കരച്ചില്ല. അമ്മേനെ കാണണം അമ്മേനെ കാണണം എന്നുള്ള വിചാരം. 12 ഒരു 13 വയസ്സിലാണ് ഈ സംഭവം സംഭവിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അവിടുന്ന് ഞാൻ ഓടിയിട്ടുണ്ട്. തിരിച്ച് ഇന്ന് നിങ്ങൾ കണ്ടോ ചെറുതാഴം കുഞ്ഞനാമാരോ പറഞ്ഞിട്ട് ഇവിടെ നേരത്തെ കണ്ട ഡൽഹി പഞ്ചായത്ത് സംഘത്തിന്റെ അദ്ദേഹം എന്റെ ഏട്ടനാണ്. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലെത്തി, ഉടനടി ഏട്ടൻ അറിഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ

0: ആ വാക്കിലും ആ സമീപനത്തിലും എന്റെ ഈ ദുഃഖങ്ങൾ മാറ്റി.
1: അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, അതുകൊണ്ട് എല്ലാവരും കഥകൾ പഠിക്കണം എന്നാ ഞാൻ പറയണത്. അന്ന് നല്ല സത്ത് കിട്ടാനുണ്ട് നിങ്ങക്ക് കേട്ടാ.
2: ഇതു പറയോ
3: കുട്ടികൾ അങ്ങനെ പലതും ആശാനോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ഇത്തരം കളിയരങ്ങുകൾ സാർത്ഥകമാകുന്നത്. പുതിയ കുട്ടികൾ കണ്ടും കേട്ടും തൊട്ടും ചോദിച്ചറിഞ്ഞും കഥകളി രുചിച്ചു വളരട്ടെ. ഈ വിശ്വോത്തര കലയുടെ കളിവിളക്ക് കഥകളി തമ്പുരാന്റെ ദേശമായ വടക്കൻ കേരളത്തിൽ എന്നും തെളിഞ്ഞു കത്തട്ടെ. കഥയറിഞ്ഞ് കഥകളി കാണുമ്പോൾ ഇക്കഴിഞ്ഞ ജൂൺ 27-ാം തീയതി ശനിയാഴ്ച സ്വച്ഛ് ഭാരത് അഭിയാന്റെ നേതൃത്വത്തിൽ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റും ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി നടത്തിയ നളചരിതം 1-ാം ദിവസം സോദാഹരണ പ്രഭാഷണത്തിന്റെയും കഥകളി അവതരണത്തിന്റെയും വിശേഷങ്ങൾ പങ്കുവച്ച ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപാ കൃഷ്ണൻ, ആഖ്യാനം വിനീത സുമം.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
5: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
7: ആകാശവാണി കണ്ണൂർ.
4: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST കന്നഡ തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഫോൺ 9495-9558-78. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം. നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വെബ്സൈറ്റ് www.lbscek.ac.in. ഫോൺ 9746-18-6909. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭമായ അസാപ് കേരളയുടെ ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 18 വയസ്സ് പൂർത്തിയായവർക്ക് 5 ദിവസത്തെ ഡ്രോൺ പരിശീലനത്തിനുള്ള പുതിയ ബാച്ചിലേക്ക് പ്രവേശനം നൽകുന്നു. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ചാണ് കോഴ്സ് നടക്കുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 10. വിശദ വിവരങ്ങൾക്ക് ഫോൺ 9495-99-96-67. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിലെ വനിതാ ഹോസ്റ്റലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ മേട്രൺ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 3 രാവിലെ 10 മണിക്ക് നീലേശ്വരം ഡോക്ടർ PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസിൽ നടക്കും. SSLC യോഗ്യതയുള്ള 18-ഉം 36-ഉം മധ്യ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. SSC, ST, OBC വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9526-9001-14. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പെൺകുട്ടികൾക്കു വേണ്ടി നടപ്പിലാക്കുന്ന വിവാഹ വായ്പ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 3.5 ലക്ഷം രൂപയാണ് പരമാവധി വായ്പ.

0: കുടുംബ വാർഷിക വരുമാനം 7 ലക്ഷം രൂപയിൽ താഴെയുള്ള 18 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ 0462205036. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. ബിപിടി രജിസ്ട്രേഷനുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ കുന്നോത്തുപറമ്പ് @gmail.com എന്ന ഇമെയിലിലേക്ക് ജൂലൈ 13 മുൻപായി അയയ്ക്കണം. കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫോൺ 0462245000. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. SSLC HDV ബാഡ്ജ് യോഗ്യതയുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്ക് ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
2: രാജ്യത്തുടനീളം BBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് BBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോ കെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ

0: സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 48.17 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5-ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SC ID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198-ാമത് യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു.

0: അറിയിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ESICയുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESICയും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ രണ്ട് സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് ജൂലൈ 6 മുതൽ പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയൻകീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
2: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
1: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 9446071998.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
6: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
7: 50% ഫീസിളവോടുകൂടിയ സ്കോളർഷിപ്പ്.
8: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
9: പാട്ടിൽ ഈ പാട്ടിൽ
10: ഇന്ന് കേൾക്കാം. 1979 റിലീസ് ചെയ്ത മൻസിൽ എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നും ഒരു ഗാനം. പൂർണമായും മഴയിൽ ചിത്രീകരിച്ച ഈ ഗാനരംഗത്ത് അമിതാഭ് ബച്ചനും മൌഷ്മി ചാറ്റർജിയും. മുംബൈ നഗരത്തിൽ മഴ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മഴയിൽ തന്നെ ഈ ഗാനം ചിത്രീകരിക്കുകയായിരുന്നുവത്രേ സംവിധായകൻ ബസു ചാറ്റർജി.

0: നിങ്ങൾക്കറിയാമോ, സെൻസസിന്റെ മറ്റൊരു പേരാണ് കാനേഷുമാരി. കാനേഷുമാരി എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് കാനേഷുമാരി എന്ന പദം ഉത്ഭവിച്ചത്. ഈ വാക്കിന്റെ വാച്യാർത്ഥം വീട്ടു നമ്പർ എന്ന് മാത്രമാണ്. പേർഷ്യൻ ഭാഷയിൽ ഖനെ എന്നാൽ വീട് എന്നാണ് അർത്ഥം. ഷൊമാരെ എന്നാൽ എണ്ണം എന്നർത്ഥം. പിന്നീട് ഈ രണ്ടു പദങ്ങളും യോജിച്ച് കാനേഷുമാരി എന്നായി.
1: മോഡേൺ ITI
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
2: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
1: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
2: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
1: ഫോൺ 8891107238.
0: സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്. കേരളത്തിൽ ലൈഫ് സയൻസ് കോഴ്സുകൾക്ക് മാത്രമായി ഒരു കോളേജ്, MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്. അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. മികച്ച തൊഴിൽ സാധ്യതയുള്ള 4 വർഷ ഓണേഴ്സ് കോഴ്സുകൾ: BSc ബയോകെമിസ്ട്രി, BSc ബയോടെക്നോളജി, BSc മൈക്രോബയോളജി, BSc പ്ലാന്റ് സയൻസ്, BSc ഫോറസ്ട്രി. ലാബ് സൌകര്യങ്ങളും പ്രൊജക്ട് സൌകര്യങ്ങളും വഴി വിദ്യാർത്ഥികൾക്ക് മികച്ച ഗവേഷണ പരിചയം ഉറപ്പാക്കുന്നു. കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ ബയോടെക് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോലിക്കായി പ്രത്യേക പ്ലേസ്മെന്റ് സഹായവും. കൂടാതെ കണ്ണൂർ സർവകലാശാലയിലെ തന്നെ ഏക ഫോറസ്ട്രി ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമും ഇവിടെയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും 8075772831.
3: പ്രകൃതിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കണ്ടൽ കാടുകൾ തീരങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന ഈ ഹരിതവലയത്തിൽ ഇനി മധുരത്തിന്റെ പുതുവഴിയും തെളിയുന്നു. കണ്ടൽ കാടുകളിൽ തേനീച്ച കൃഷിക്ക് മികച്ച സാധ്യതയുണ്ടെന്ന് തെളിയിക്കുകയാണ് പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. പ്രകൃതി സംരക്ഷണവും ശാസ്ത്രീയ പഠനവും സുസ്ഥിര ഉപജീവനവും കൈകോർക്കുന്ന ഈ സംരംഭത്തെക്കുറിച്ചറിയാം ഇന്നത്തെ സയൻസ് കഫേയിലൂടെ. പങ്കെടുക്കുന്നവർ പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസിലെ മുൻ പ്രിൻസിപ്പളും സീഡിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ കെ ഗീതാനന്ദൻ, MVR കോളേജിലെ ഫോറസ്ട്രി വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായിരുന്ന അനുശ്രീ അശോക്, MVR കോളേജിലെ ഫോറസ്ട്രി വിഭാഗം BSc വിദ്യാർത്ഥികളായ അദ്വൈത് രഞ്ജിത്ത്, ആശ്രയ മനോജ്, അർച്ചന CS എന്നിവരാണ്.
4: നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും ഈ മേഖലയൊക്കെ പറഞ്ഞു വരുമ്പോൾ കണ്ടൽ കാടുകളും കണ്ടൽ ചെടികളും വഹിക്കുന്ന പങ്ക് എത്രത്തോളമാണെന്ന് നമ്മൾ പലവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടൽ കാടുകൾക്കിടയിൽ തേനീച്ച കൃഷി നടത്തുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തുകൊണ്ട് അതിനെ ഒരു പുതിയ മാനം സൃഷ്ടിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ഇത്തരത്തിലൊരു പ്രൊജക്ടിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചർച്ച ആരംഭിക്കാമെന്ന് തോന്നുന്നു.
5: യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ലോകം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനമാണ്. കാലാവസ്ഥ വ്യതിയാനം എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നതിനെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടന ഒരു സുസ്ഥിര ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു 2015. അത് 2030 ഈ സുസ്ഥിര ലക്ഷ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സുസ്ഥിര ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് കാലാവസ്ഥ മാറ്റമാണ്, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്, അതുപോലെ തന്നെ സുസ്ഥിര സമൂഹമാണ്. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു പദ്ധതി എങ്ങനെ നമുക്ക് ആവിഷ്കരിക്കാം എന്ന ചിന്തയിലാണ് നമ്മൾ ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് എത്തപ്പെടുന്നത്. 2024 തണ്ണീർത്തട ദിനത്തിൽ ഞങ്ങൾ പാപ്പിനേശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കണ്ടൽ കാടുകളിലേക്കൊരു നടത്തം, അതായത് കണ്ടൽ നടത്തം,
4: നമ്മുടെ വളവട്ടണം പുഴയോരത്ത് കൂടെ അല്ലേ,
5: പുഴയോരത്ത് കൂടെയുള്ള കണ്ടൽ കാടുകളിലേക്കൊരു കണ്ടൽ നടത്തം സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ അന്നാണ് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെ MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് എന്ന കോളേജിലെ BSc ഫോറസ്ട്രി സ്റ്റുഡൻസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അന്ന് കണ്ടൽ നടത്തത്തില് കുട്ടികൾ കണ്ടൽ കാടുകൾ നന്നായിട്ട് പൂത്തിരിക്കുന്നത് പൂ തുലഞ്ഞ് നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഇതിൽ തേനുണ്ടാകുമല്ലോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ പദ്ധതി ആരംഭിച്ചത്.
4: പക്ഷേ ആരും ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും.
5: അപ്പൊ അങ്ങനെയാണ് അദ്വൈതം അടക്കമുള്ള, അദ്വൈതും അർച്ചനയും അതുപോലെ തന്നെ ആശ്രയം അടക്കമുള്ള ഞങ്ങളുടെ സ്റ്റുഡൻസ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ആശയം പഞ്ചായത്തിൽ അവതരിപ്പിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ നമ്മുടെ ഈ ആശയത്തെ വേണ്ടുവോളം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആദ്യ ഘട്ടമെന്ന നിലയിൽ പഞ്ചായത്ത് നമുക്ക് ഈ അപ്പിക്കൾച്ചർ അഥവാ തേനീച്ച കൃഷി കണ്ടൽക്കാടുകളിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം നൽകി. അങ്ങനെയാണ് തുടക്കം.
4: അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ യാത്ര നടത്തിയ മൂന്ന് പേര് നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളിൽ നിന്ന് തുടങ്ങാം, ആശ്രയ മനോജരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? എങ്ങനെയായിരുന്നു പോയ സംഗതി? അതോടൊപ്പം തന്നെ അവിടെ എത്തിയപ്പോ കണ്ട കാര്യങ്ങള്, ഇങ്ങനെ ഒരു ചിന്ത വരാനുണ്ടായ കാര്യങ്ങള്?
6: ഞങ്ങൾ വി സി സാറിനോട് തന്നെയാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്താണ് ഇങ്ങനെ ഒരു ബീസിനെ അവിടെ നോട്ടീസ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്, കണ്ടൽക്കാട് തേന ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയാണ് തുടങ്ങി വെക്കുന്നത് ഞങ്ങള്.
7: നമ്മുടെ ഈ തേനീച്ചനെ പറ്റിയിട്ട് കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സ്റ്റഡി നടത്തിയിരുന്നു. നമ്മൾ ഇതിൽ തന്നെ ഈ സുന്ദർബൻസ് ിലൊക്കെ നോക്കുമ്പോഴേക്കില് അവിടൊക്കെ ഈ സാധാ വൈൽഡ് ഹണീന ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാംഗ്രൂവ് ഏരിയയിൽ തന്നെ ആ ട്രൈബിൾസ് ആണ് കൂടുതലായിട്ട് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്, ഹണീന. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ വളവട്ടണത്ത് നമുക്ക് ഇതുപോലെ എപ്പിക്കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാന്നുള്ള ഒരു ആശയത്തിന്റെ പിന്നാലെയാണ് ഈ എപ്പിക്കൾച്ചർ കോഴ്സ് നമ്മൾ പഠിക്കുന്നത് സർ സെയ്ത് കോളേജിൽ നിന്ന്. അവിടെ എപ്പിക്കൾച്ചർ സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്തിരുന്നു. അപ്പൊ അവിടുന്നാണ് ആദ്യം തന്നെ അവിടെ ഒരു ജലീൽ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു, കുർമാത്തൂർ ഹണി ഇന്നോവേറ്റീവ്സിലെ സെക്രട്ടറി ആയിരുന്നു ജലീൽ സാറ്. ജലീൽ സാറാണ് ആദ്യത്തെ രണ്ട് ബോക്സ് നമുക്ക് അവിടെ വെച്ചരുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തതും ഒക്കെ സാറായിരുന്നു.
4: അപ്പൊ ആദ്യ രണ്ട് ബോക്സ് ആണ് വെച്ചത്.
7: ആദ്യ രണ്ട് ബോക്സ്, അതൊരു പൈലറ്റ് സ്റ്റഡി എന്ന ആശയത്തിന് പിന്നാലെ നമ്മൾ ഒരു രണ്ട് ബോക്സ് വെക്കുകയും അവിടുന്ന് ഹണി ഒരു 45 ദിവസത്തിനുള്ളിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. നമ്മള്
4: പറച്ചനയ്ക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും.
6: നമ്മൾ അവിടെ പോകുമ്പോന്ന് പറഞ്ഞാല് കണ്ടതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത് വളരെയധികം നശിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ നമ്മൾ പോയ സമയത്ത് ആ ഏരിയയിൽ മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോറസ്ട്രി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും അറിയാം, അതൊന്ന് കൺസേർവ് ചെയ്യണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ആ ലാൻഡിൽ നിന്ന് ഒരു പൈസയും കിട്ടുന്നില്ല എന്ന രീതിയിലാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഒരു പൈസ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കൺസേർവ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇവന് ഈ ഐഡിയ തോന്നിയതുകൊണ്ടും പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്യാണ് ചെയ്തത്.
4: നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള സഹായത്തെ കുറിച്ച് സാർ നേരത്തെ പറഞ്ഞു, മാഡം അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
8: ഞാൻ പഞ്ചായത്തിന്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പറാണ്. അധികവും ഞങ്ങൾക്ക് ഇങ്ങനെ കമ്മിറ്റി കൂടാറുണ്ട് പഞ്ചായത്ത്. പാപ്പിൻശ്ശേരി പഞ്ചായത്ത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി കൂടാറുണ്ട്. അപ്പം അതിൽ ഉള്ള മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു രീതിയിലുള്ള പ്രകൃതിയുമായി എന്തെങ്കിലും ഒരു രീതിയിലുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാർ ആ കംപ്ലയിന്റ് ഉള്ള ആൾ വന്നിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ പൊതുവേ അവർ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കണ്ടൽക്കാടിൽ ഇപ്പം നമ്മൾ ഫിഷിന്റെ നഴ്സറി പോലെയുള്ള അങ്ങനത്തെ പ്രജനനം കൂടുതൽ

0: ായിരിക്കും ആ ഒരു ഏരിയയിൽ. അപ്പം ഞണ്ട് അങ്ങനത്തെ കുറെ ഈ ആനക്കക്ക അങ്ങനെ വലിയൊരു കക്ക അങ്ങനത്തെ ഒക്കെ കാണപ്പെടുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഇത് അവിടെയുള്ള ഇല്ലീഗൽ മൈഗ്രൻസ് ആ സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ. അവരിത് ട്രഡീഷണൽ ഫിഷിംഗ് മെത്തേഡ്സ് അല്ലാതെ അവിടെ അത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ ട്രഡീഷണൽ ഇപ്പം ഇന്ന സമയത്തായിരിക്കും ഇന്ന് മീനുകളുടെ പ്രജനനം ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് അവര് ആ മീൻ പിടിക്കാൻ പോവാറില്ല. പക്ഷെ ഇല്ലീഗൽ മൈഗ്രൻസ് ഇതൊന്നും നോക്കാറില്ല. അവര് ഒരു പ്രത്യേക തരം ഫിഷിംഗ് ട്രാപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അങ്ങനത്തെ കുറെ കംപ്ലയിൻസ് ഈ ഒരു മാംഗ്രൂവ് ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് ബയോഡൈവേഴ്സിറ്റി കോർഡിനേറ്ററിന്റെ കൂടി ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്കിത് എങ്ങനെ കൺസേർവ് ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ചകൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്തായിരുന്നു ഇവർ ഇങ്ങനൊരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നത്. എന്തുകൊണ്ട് പഞ്ചായത്തിന് ഇത് പ്രൊമോട്ട് ചെയ്തു കൂടാന്നുള്ളൊരു ഡിസ്കഷൻ വരികയും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്ത് ഇതൊരു കൺസർവേഷൻ മെത്തേഡ് ആക്കിയിട്ട് ഒരു മോഡൽ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് എന്തുകൊണ്ട് ഈ പ്രോജക്ട് സപ്പോർട്ട് ചെയ്ത് കൂടാ എന്നൊരു ആലോചന ആ ഒരു മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ ഈ ഒരു പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ രണ്ട് പെട്ടി വെച്ചുകൊണ്ടാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. ഇന്നിപ്പോ അതൊരു 10 പെട്ടിയിലെത്തിയിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ അവിടെ കണ്ടെത്തിയ പുതിയ പുതിയ എന്തെങ്കിലും കണ്ടെത്തലുകൾ,
2: നമ്മൾ ബീസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും പോളിനേഷൻ നടക്കും. അപ്പോൾ പോളിനേഷൻ നടക്കുമ്പോൾ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. ഇപ്പോൾ റീപ്രൊഡക്ഷൻ കൂടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണ്ടത്. അതുതന്നെയാണ് നമ്മൾ അദ്വൈത രഞ്ജിത്തിൻ്റെ പ്രൊജക്റ്റിൽ കണ്ടെത്താനായിട്ടുള്ളത്. അതായത് ഈ കണ്ടൽക്കാടുകളുടെ സീഡ്സ് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം കൂടുക തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ആ ബയോഡൈവേഴ്സിറ്റി നിലനിർത്താനും അതോടൊപ്പം തന്നെ സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ അത് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത കൂടി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്.
3: നമ്മളിപ്പം ഫീൽഡിൽ സ്ഥിരമായിട്ട് നമ്മൾ പോകലുണ്ട്. ഫീൽഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. തേനീച്ചേന്റെ ബോക്സ് അവിടെ വെച്ചത് കൊണ്ട് തന്നെ കുറെ ഹണി ബീനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാംഗ്രൂവ്സിന്റെ മേലെ നിന്നായാലും ഫ്ലവറിനായാലും. അപ്പോൾ ഫ്ലവേഴ്സും പിന്നെ അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ, സാർ പറഞ്ഞുള്ള റീപ്രൊഡക്ഷൻ ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഹണി ആയാലും നമ്മളത് ഈ അഗ്മാർക്ക് ലബോറട്ടറി എറണാകുളത്ത് നമ്മളതിനെ പറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത് വെച്ചാൽ കഴിക്കാനും അതേപോലെ തന്നെ നല്ലൊരു ഗുണമുള്ള ഒരു ഹണി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: അപ്പോൾ നമ്മൾ ഈ തേനുള്ള ഒരു ഗുണനിലവാരം പൊതുവേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ തേൻ കൃഷി നടത്തുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കണ്ടൽ ചെടികൾക്ക് ഇടയിൽ നടത്തുന്നത്. അപ്പോൾ അതിലൊരു ഗുണനിലവാരത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാനുണ്ടാവും.
2: തീർച്ചയായിട്ടും നമ്മൾ മറ്റ് നമ്മുടെ കരയിൽ നിന്ന് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ, പ്ലാന്റേഷൻ എന്നുള്ള ഹണിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ കണ്ടൽക്കാടുകളിൽ നിന്നുള്ള ഹണി. അതിൻ്റെ കളറിൽ തന്നെ നമുക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസം കാണാം. ഇത് പ്രത്യേക തരത്തിലുള്ള നിറത്തിലുള്ള ഹണിയാണ്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട തേനിന്റെ ഗുണനിലവാരമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ് ഗ്ലൂക്കോസ് റേഷ്യോ ആണ്. അത് 1.5 ആണ് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ സാധാരണ ഹണിയിൽ വളരെ താഴ്ന്ന ലെവലായിരിക്കും അതുണ്ടാകും. അത് വളരെ പ്രകടമായിട്ടുള്ള ഒരു
1: വ്യത്യാസം.
2: അതോടൊപ്പം തന്നെ വളരെ ചെറിയ തോതിൽ ഇതിന്റെ ഒരു ചുറ്റുപാടനുസരിച്ച് വളരെ ചെറിയ തോതിൽ സോൾട്ട് അടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ തോതിൽ
1: ഒരുപക്ഷെ ഈ പുഴയുടെ ഒരു
2: സാന്നിധ്യമാണ് അതിന് കാരണം. കാരണം ഈ കണ്ടൽക്കാടുകള് സാധാരണ ഇതിൽ ചതുപ്പ് നിലങ്ങള് പുഴയും കടലും ഒക്കെ ചേരുന്ന ഭാഗങ്ങളിലാണല്ലോ. മറ്റൊന്ന്, മറ്റുള്ള ഹണിയെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ ഫ്ലവനോയിഡ്സും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകളുടെയും അളവ് കൂടുതലാണ്. അത് കൂടാതെ പ്യൂരിറ്റി കൂടുതലാണ്. അതുമാത്രമല്ല, ഇത് വേഗം കട്ട പിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും, ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, ആ ചുറ്റുപാടിന്റെ പ്രത്യേകതയുണ്ട്.
1: പൂർണ്ണമായിട്ടും കണ്ടൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെ. അവിടെ മറ്റ് മരങ്ങളോ ചെടികളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈച്ചകള് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്.
2: അതൊക്കെയാണ് നമ്മൾ കൂടുതൽ സ്റ്റഡീസ് അതിനകത്ത് ആവശ്യമുണ്ട്. അതിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കണ്ടൽക്കാടുകളിലെ തേന്, അതിന്റെ നെക്ടറീസും ഒക്കെ ഉണ്ടല്ലോ, ആ കണ്ടൽക്കാടുകളിലുള്ള തേനിന്റെ പ്രത്യേകത കൂടി തേനീച്ചപ്പെട്ടികളിൽ നിന്ന് ലഭിച്ച തേനിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്.
1: നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പെട്ടികളിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ ആ ഈ രണ്ട് പെട്ടികളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഉൽപാദനം എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കൂടുതൽ പെട്ടികൾ സ്ഥാപിക്കാനുണ്ടായ ഒരു പ്രേരണ ഉണ്ടാവുക. ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പൊ രണ്ട് പെട്ടികളിൽ നിന്ന് കിട്ടിയ ഒരു അളവും അതിനുശേഷം വെച്ചപ്പോ കിട്ടിയിരിക്കുന്ന അളവും
3: ആദ്യമായിട്ട് നമ്മൾ ഈ രണ്ട് ബോക്സ് അവിടെ വെച്ചപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് വെച്ച ഇപ്പം സൂപ്പർ ചേമ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്ന 4 ഫ്രെയിമിൽ നിറച്ച് നമുക്ക് തേൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്നിട്ട് വിചാരിച്ചു, ഞാൻ സാറിനോട് പറയുകയും ചെയ്തു, സാർ ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഇനിയും ഒന്ന് വെച്ച് നോക്കിക്കൂടെ എന്നുള്ള ഒരു രീതിയിലേക്ക് സാർ സംസാരിച്ചു. അതേപോലെ തന്നെ മിസ്സും സപ്പോർട്ടായിരുന്നു. എന്റെ കൂടെയുള്ള ആശ്രയായാലും അർച്ചന

0: ആയാലും ഇതിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ. ഈ പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസിലെ മുൻ പ്രിൻസിപ്പലും സീഡിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ കെ ഗീതാനന്ദൻ, ഫോറസ്ട്രി വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായിരുന്ന അനുശ്രീ അശോക്, ഫോറസ്ട്രി വിഭാഗം BSc വിദ്യാർത്ഥികളായ അദ്വൈത് രഞ്ജിത്ത്, ആശ്രയ മനോജ്, അർച്ചന CS എന്നിവരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. കൂടെ KO ശശിധരൻ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കഫേയിൽ കേൾക്കാം. സയൻസ് കഫേ സമാപിക്കുന്നു.
2: സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിച്ചത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്.
1: ചിന്താകിരണം.
3: സുഖമാണ് ഏവരും തേടുന്നതെങ്കിലും ദുഃഖത്തിലാണ് ഊർജം ജ്വലിച്ചു നിൽക്കുന്നത്. സുഖം പലപ്പോഴും അതിന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് മടുപ്പിലേക്കോ ആലസ്യത്തിലേക്കോ വീണുപോകാറാണ് പതിവ്. എന്നാൽ ദുഃഖാഗ്നിയിൽ അകപ്പെട്ടു പോകുമ്പോഴെല്ലാം വീണ്ടു വിചാരത്തിന്റെയും വിനയത്തിന്റെയും സാധ്യത ഉണരുകയാണ്. ആലസ്യത്തിന്റെ നേരിയ തണുപ്പ് പോലും നാം അവിടെ അനുഭവിക്കുന്നില്ല. ശരീരത്തിലെ ഓരോ കോശവും ഊർജാഗ്നിയിൽ ഉണർന്നിരിക്കുന്ന നിമിഷമാണത്. എന്നാൽ ദുഃഖത്തെ നിഷേധാത്മകമായി മാത്രം പരിചയിച്ചു പോന്നിട്ടുള്ള നമുക്ക് ആ ഊർജത്തെ അനുഭവിക്കാനാകുന്നില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കുതറിമാറാനുള്ള ശ്രമമാണ് ദുഃഖത്തെ മലീമസമാക്കുന്നത്. ജീവിതത്തിലെ അനിവാര്യമായ ദുഃഖങ്ങളിൽ ഉണർന്നിരുന്നപ്പോഴാണ് സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ ബുദ്ധനായി തീർന്നത് എന്ന വസ്തുത നമുക്ക് മറക്കാതിരിക്കാം.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI.
6: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
7: BSc അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
7: ഫോൺ 8891107238.
8: ആകാശവാണി കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
8: റീഗൽ ജ്വല്ലേഴ്സ്. റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 163-45 നേത്രാവതി എക്സ്പ്രസ്, 1 മണിക്കൂർ 47 മിനിറ്റും 2:26:55 ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 50 മിനിറ്റും വൈകിയോടുന്നു.
12: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
9: പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
14: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
13: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
14: ഫോൺ 9446-07-1998.
15: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
16: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
17: അതെല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
16: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
17: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
5: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
18: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
19: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
20: ലാപ്ടോപ്പോ?
19: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
21: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
22: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
23: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
22: അതെങ്ങനെയാ?
23: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
22: എടാ സംഭവം കൊള്ളാലോ.
23: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
24: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
23: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
24: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
25: നമസ്കാർ, ആകാശവാണി സെ സമാചാർ പ്രഭാത് കെ സാത്ത് മേ മുനീഷ് ശർമ്മ.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ഇനി സുജന ജീവന എന്നാരംഭിക്കുന്നു.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: ഇനി ഭജൻ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: അടുത്ത കീർത്തനം രാമ രാമ എന്നാരംഭിക്കുന്നു.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
3: ഇനി ഗീതഗു തില്ലാനാ.

ലാൽഗുഡി ജയരാമൻ, ശ്രീമതി ബ്രഹ്മാനന്ദം എന്നിവർ വയലിനിൽ വായിച്ച കീർത്തനങ്ങളാണ് ഇന്നത്തെ സംഗീതമാധുരിയിൽ നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM

പ്രധാന വാർത്തകൾ. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായും ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായും നിശ്ചയിച്ചതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയെ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നു മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. അപകടങ്ങളിൽ കൈമുട്ടിന് താഴെ കൈ നഷ്ടപ്പെട്ടവർക്ക് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെക്കാനിക്കൽ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. മണലൂർ മുൻ MLA തൃശൂർ DCC മുൻ പ്രസിഡന്റുമായ PA മാധവന്റെ നിര്യാണത്തിൽ മന്ത്രി OJ ജനീഷ് അനുശോചിച്ചു. കോൺഗ്രസിന്റെ പഴയ തലമുറയിലെ പ്രഗത്ഭനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച 1st MBBS വിദ്യാർത്ഥിനി സ്നേഹ എലിസബത്ത് പൌലോസിന്റെ സംസ്കാരം ഇന്ന്. സംസ്കാര ശുശ്രൂഷകൾ രാവിലെ മാൻവട്ടം സെന്റ് ജോർജ് സീറോ മലബാർ പള്ളിയിൽ. പാകിസ്ഥാനിലെ ലാഹോറിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിന്റെ മേൽക്കൂര തകർന്ന് 14 സ്കൂൾ കുട്ടികൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. FM പ്രധാന വാർത്തകൾ ഇനി 9:58. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിലെ ആദ്യ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം പൂവിന് പുതിയ പൂന്തന്നൽ. ഗാനരചന ബിജു തിരുമല. സംഗീതം കണ്ണൂർ രാജൻ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: അടുത്ത ഗാനം ചിത്ര പാടിയത്, ചിത്രം ഗമനം, ബിജു തിരുമേനിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.
5: സനി സഗ സനി സഗ സനി സ പമ ഗ സനി സരി നിര നിര നിര.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഗിരീഷ് പുത്തുംചേരിയുടെ വരികൾക്ക് രാജാമണിയുടെ സംഗീതം, സ്വർണലത പാടിയത്, ചിത്രം ഹൈജാക്ക്.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഈ ഗാനം MG ശ്രീകുമാർ പാടിയത്. ചിത്രം വടക്കു നോക്കിയന്ത്രം. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ഒരു അറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം വചനം, ONV രചന, മോഹൻ സിത്താരയുടെ സംഗീതം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: ഹലോ പ്രിയ ഗീതം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: അടുത്ത ഗാനം MG ശ്രീകുമാറും സംഗീതയും പാടിയത്. ചിത്രം തമ്പുരാൻ കുന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് തേജ് മനോജിന്റെ സംഗീതം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം നന്ദനം.

അടുത്ത ഗാനം യേശുദാസും ജൻസിയും പാടിയത്. ചിത്രം വിസ. ബിജു തിരുമേനിയുടെ രചന, ജിതിൻ ശ്യാമിന്റെ സംഗീതം.

ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ജപ്പാനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. നാളെ ഇന്ത്യ ജപ്പാൻ 16-ാമത് വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതികവിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വിനീത് ജോഷിക്ക് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി. നിയമനം കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്മാം പദ്ധതിയിൽ ആനുകൂല്യങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിക്കും. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് GST ദിനം. 2017 രാജ്യത്തെ നികുതി സമ്പ്രദായത്തെ ഏകീകരിച്ച ചരക്ക് സേവന നികുതിയുടെ തുടക്കത്തിന്റെ സ്മരണയ്ക്കാണ് ദിനാചരണം. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് 2-ാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. FM പ്രധാന വാർത്തകൾ ഇനി 10:58.

ഉദാഹരണമാണിത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ സന്ദേശം കേൾക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ആയ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാകുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്നുവരെ നമ്മൾ കടന്നു പോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും മുന്നിൽ ആരോഗ്യവകുപ്പിൻ്റെ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പ്രത്യാശയുടെ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യ

0: മൃഗത്തിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
3: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിന്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 T4. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 T4 അളവ് വളരെ കൂടുതലും പിറ്റ്വിറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്, അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനുമൊക്കെ ഉള്ള സാധ്യത, മുടിയും അതുപോലെ തന്നെ മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയിഡിൻ്റെ T3 T4 അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും. നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവർഷനായിരിക്കും. തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി. നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണത്തില്ല.

എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള, തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തിലേക്കും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവരെ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിൻ്റെ പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ, അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാൻ. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ് വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റ് അസുഖങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്, അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അതും അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ മാലിഗ്നൻ്റായിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെയും നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ IQ ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് തൈറോയിഡിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തൈറോയിഡ് ഗുളി, തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിഡ് പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡ്യൂൾ മാത്രമായിട്ടോ ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആകെക്കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ, തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിപരമായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ചുമതലയാണ്. അപ്പോൾ അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അതെങ്ങനെ കണ്ടെത്തുന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവബോധമുണ്ട്.

0: ഉള്ളവരായി മാറുക. നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദങ്ങൾ സമ്മാനിക്കും. മികച്ച അക്കാദമിക് പ്രകടനത്തിന് 56 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമായ കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവന മാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്തിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രിയുടെ ദർശനത്തെ പ്രായോഗിക ഫലങ്ങളാക്കി മാറ്റുന്നതിന് തുടർച്ചയായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. ഭരണവും സേവന വിതരണവും മെച്ചപ്പെടുത്തുന്നതിന് ഭാവി തന്ത്രങ്ങളുടെ രൂപരേഖ യോഗത്തിൽ തയ്യാറാക്കി. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാടറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വർഷത്തെ തീർത്ഥാടന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. രാജ്യം ഇന്ന് 78-ാമത് ദേശീയ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ CA ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ദിനത്തിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. ഇന്ത്യയുടെ സാമ്പത്തിക യാത്രയിൽ അവർ വിശ്വസനീയ പങ്കാളികളാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഡോക്ടേഴ്സ് ദിനത്തിൽ രാജ്യത്തെ ഡോക്ടർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവയാണ് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ നട്ടലെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും അവരുടെ അക്ഷീണ പരിശ്രമം എണ്ണമറ്റ ആളുകളുടെ വിശ്വാസവും നന്ദിയും നേടിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കുറിച്ചു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യയിലെ അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നാളെ നരേന്ദ്രമോദിയോടൊപ്പം 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ

കൈമാറാൻ ഉച്ചകോടി ഇരുപക്ഷത്തിനും അവസരം നൽകും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അനുമതി

0: ബിരുദ പ്രവേശനോത്സവം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. അന്തരിച്ച മുൻ മണലൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 2 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തും. എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയാണ് 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLAയുമായ PA മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തിക്ക് റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും അത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. ഇതുൾപ്പെടെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കണ്ണൂരിൽ തന്നെ തീരുമാനിക്കുന്ന കാര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പരിഹാരം കാണണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്റർ ലേ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. 2 ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3 ഈ മാസം നോട്ടിംഗ്ഹാമിലും 4 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സദാംപ്ടണിലാണ് അവസാന മത്സരം. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. 2 സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. ദേശീയ സെൻസസിന്റെ ഭാഗമായി ഇന്നു മുതൽ ദേശീയ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. രാജസ്ഥാനിലെ ദൌസ ജില്ലയിൽ ബസിന് തീപിടിച്ച് 7 പേർ മരിച്ചു. 12 പേർക്ക് പരിക്കേറ്റു. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ട്രക്കും ഋഷികേശിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുകയായിരുന്ന ബസും കൂട്ടിയിടിച്ചാണ് ബസിന് തീപിടിച്ചത്. തനവാദ് ഗ്രാമത്തിന് സമീപം പുലർച്ചെയാണ് അപകടം. പരിക്കേറ്റവരെ ദൌസ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെനസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1943. പരിക്കേറ്റവർ 10571. 5380 പേരെ രക്ഷപ്പെടുത്തിയതായി വെനസ്വേലൻ ഗവൺമെന്റ് അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ഇന്ത്യൻ നാവിക കപ്പലുകളായ ഉദയഗിരി, കവരത്തി, ശക്തി എന്നിവ തായ്ലൻഡിലെ തുറമുഖ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുറപ്പെട്ടു. ഇരു നാവികസേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി നാവിക സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ത്യ തായ്ലൻഡ് ദീർഘകാല സമുദ്ര പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ,
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ

0: സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
7: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
9: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
10: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ഒരറിയിപ്പ്. ഹരിത രീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് 12:40 ആരോഗ്യദീപ്തി. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ അബ്രഹാം സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ.

0: 1961 March 10 റിലീസായ സീതാരാമ കല്യാണം എന്ന സിനിമയിലൂടെയും ഗാനവിശേഷങ്ങളിലൂടെയുമാണ് ഈ ചലച്ചിത്ര ഗാന ചരിത്ര പരമ്പര കടന്നുപോകുന്നത്. ചിത്രത്തിലെ ചില ഗാനങ്ങളും ഗാനസന്ദർഭങ്ങളും കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ചിരുന്നു. അറുപത്തിയൊന്നിലെ 3 മലയാള സിനിമയായ സീതാരാമ കല്യാണം തെലുങ്കിൽ നിന്നും മലയാളത്തിലേക്ക് ഡബ് ചെയ്ത സിനിമയാണ്. മൂല തെലുങ്ക് സിനിമയുടെയും പേര് സീതാരാമ കല്യാണം എന്ന് തന്നെ. തെലുങ്കിൽ നേടിയ ഗംഭീര വിജയം അതേ വ്യാപ്തിയിലല്ലെങ്കിലും ഇവിടെയും ആവർത്തിക്കാനായ സിനിമയാണിത്. മായാബസാർ എന്ന സിനിമയിലെ ശ്രീകൃഷ്ണ വേഷത്തോടെ താരസിംഹാസനത്തിലേക്കുയർന്ന NT രാമറാവു മുഖ്യ വേഷത്തിലെത്തുന്ന സിനിമയാണ് സീതാരാമ കല്യാണം. ഈ ചിത്രം നിർമ്മിച്ചത് NT രാമറാവുവിന്റെ സഹോദരൻ ത്രിവിക്രമറാവുവിന്റെ നിർമ്മാണ കമ്പനിയായ NAT പ്രൊഡക്ഷൻസ് ആണ്. സീതാരാമ കല്യാണമാണ് ചിത്രത്തിന്റെ പ്രതിപാദ്യ ഇതിവൃത്തമെങ്കിലും ഈ സിനിമയിൽ NT രാമറാവു എന്ന NTR ശ്രീരാമനായിട്ടല്ല രാവണനായിട്ടാണ് വേഷം പകർന്നത് എന്ന വസ്തുത കൗതുകകരമാണ്. 1958 AVM നിർമ്മിച്ച ഭൂകൈലാസ് എന്ന ചിത്രത്തിൽ ശിവഭക്തനായ രാവണന്റെ വേഷത്തിലെത്തിയ NTRന് കിട്ടിയ പ്രശസ്തിയും ജനപ്രീതിയുമായിരിക്കണം ഈ ചിത്രത്തിൽ രാവണവേഷമണിയാൻ NTRനെ പ്രേരിപ്പിച്ചത്. മായാബസാറിലെ ശ്രീകൃഷ്ണ വേഷത്തെ ചൂണ്ടിക്കാട്ടി ത്രിവിക്രമറാവു ശ്രീരാമവേഷത്തിലെത്താൻ NTRനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം രാവണവേഷത്തിനായി നിർബന്ധം പിടിച്ചു. NTRന്റെ തീരുമാനമാണ് ശരിയെന്ന് സീതാരാമ കല്യാണത്തിലെ രാവണൻ തെളിയിക്കുകയും ചെയ്തു.
1: കിംപുരുഷ ഗരുഡ ഗന്ധർവ സിദ്ധ സാക്ഷ്യ വിദ്യാധരാദി സർവദേവ സമൂഹാന്നി നിദ്രിച്ച് ശക്തി പ്രസാദിച്ചു.
0: NTRനെ കൂടാതെ തെലുങ്കിലെ വൻ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരന്നിരുന്നു. രാവണപത്നിയായ മണ്ഡോദരിയായി ബി സരോജാദേവിയും ദശരഥനായി ബി നാഗയ്യയും ലക്ഷ്മണനായി ശോഭൻ ബാബുവും ഭരതനായി കെ ശേഷഗിരി റാവുവും നാരദമുനിയായി കാന്താറാവുവും വേഷം പകർന്നു. ശ്രീരാമനായി ഹരിനാഥും സീതയായി ഗീതാഞ്ജലിയും വെള്ളിത്തിരയിലെത്തി. പ്രചുര പ്രചാരമാർന്ന പുരാണ കഥയാണെങ്കിലും ഈ സിനിമ പിന്തുടർന്ന കഥയുടെ വഴി ഇങ്ങനെയാണ്. അഭയദേവിന്റെ നേതൃത്വത്തിൽ സമാഹരിക്കപ്പെട്ട സിനിമാ ഡയറക്ടറിയിൽ പ്രസിദ്ധീകരിച്ച അതേപടി ഇവിടെ ആഖ്യാനം ചെയ്യുകയാണ്. മൂല തെലുങ്ക് ചിത്രത്തിൽ നിന്നുള്ള സംഭാഷണ ശകലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

0: കുബേരന്റെ മേൽ വിജയം നേടിയ സംതൃപ്തിയോടും അഹങ്കാരത്തോടും കൂടി ലങ്കേശ്വരനായ രാവണൻ സഹോദരന്മാരായ കുംഭകർണൻ, വിഭീഷണൻ എന്നിവരോടൊത്ത് വിണ്ണിലൂടെ വിമാനയാത്ര നടത്തുമ്പോൾ ഒരു സ്ഥലത്ത് വിമാനം പെട്ടെന്ന് നിന്നു. കാരണമറിയാതെ അമ്പരന്ന് നിന്ന അവരുടെ മുന്നിൽ നാരദമുനി പ്രത്യക്ഷപ്പെട്ട് കൈലാസപർവ്വതത്തിൽ പരമേശ്വരനും പാർവതിയും ആനന്ദ താണ്ഡവം ചെയ്യുകയാലാണ് ഇത് സംഭവിച്ചത് എന്നറിയിക്കുന്നു. അതുകൊണ്ട് മഹാദേവനെ ഭജിച്ചിട്ട് പോകണമെന്ന് ഉപദേശിക്കുന്നു.
1: അന്നേ നീ ചില അണുക്കോക്കുണ്ട കളിച്ചു വസ്തുന്നായി മനവട വെള്ളി സർവേശ്വരനെ സന്ദർശിച്ചു കാലമു കളിച്ചു വസ്തുന്ന കാലകണ്ഠുനി അനുഗ്രഹമു ലഭിസ്തുന്നു.
2: മഞ്ചി ആലോചന ആനാടു സദാശിവുനി അനുഗ്രഹം സമ്പാദിച്ചു

0: ఆత్మలింగం గ్రహించి మాతృశ్రీ మనోరథం చెల్లించాను. ఈనాడు మహాదేవుణ్ణి సాక్షాత్కరించుకుని దానవజాతి రుణం తీరుస్తాను.
1: പരമേശ്വരനെ കാണാൻ കൈലാസത്തിലെത്തിയ രാവണനെ നന്ദികേശ്വരൻ കടത്തിവിട്ടില്ല. വാഗ്വാദമൂത്ത് കയ്യേറ്റത്തിന്റെ വക്കുവരെ എത്തിയപ്പോൾ നാരദൻ വീണ്ടും സമാധാനത്തിനെത്തി. ഭക്തിയിൽ കൂടി വേണം മഹേശ്വരനെ കാണേണ്ടത് എന്ന് രാവണനെ ഉപദേശിച്ചു. രാവണൻ തപസ്സാരംഭിച്ചു.

ആനന്ദ നൃത്തലീലയിൽ ആമഗ്നനായിരുന്ന പരമേശ്വരൻ ഇതറിയുന്നില്ല. രാവണന്റെ ദയനീയ നില കണ്ട് നന്ദി പരിഹസിച്ചു. കോപിഷ്ഠനായ രാവണൻ കൈലാസപർവ്വതം പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഭാവിക്കുന്നു. കൈലാസമൊന്നിളകി. നടരാജ നൃത്തത്തിന് ഭംഗം നേരിട്ടു. കാര്യം മനസ്സിലാക്കിയ ഉമാപതി കാലിന്റെ തള്ളവിരൽ കൊണ്ടൊന്ന് അമർത്തി. കൈലാസം പൂർവസ്ഥാനത്തായി. രാവണൻ നിലംപതിച്ചു.

0: కాంతకం గజాంతకాంతకాంతకం తమంతకాంతకం భజే.
1: നിരാശനായ ലങ്കേശ്വരൻ ജീവിതം കൈലാസനാഥനിൽ അർപ്പിച്ച് ഉദരം പിളർന്ന് കുടലുകൊണ്ട് വീണാതന്ത്രികൾ സൃഷ്ടിച്ച് ഓങ്കാരനാഥനെ സ്തുതിച്ച് ഗാനമാലപിച്ചു. രാവണഭക്തിയിൽ മനമലിഞ്ഞ മഹേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യരാലല്ലാതെ മറ്റൊരാളാലും തനിക്ക് തോൽവിയോ മരണമോ സംഭവിക്കരുതേയെന്ന് വരം ചോദിച്ച രാവണന് ശിവൻ അനുഗ്രഹം നൽകി. മഹേശ്വരനിൽ നിന്നും വരപ്രസാദം നേടിയതോടെ രാവണന്റെ പ്രകൃതം മാറി. മഹർഷിമാരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. വിഷ്ണുനാമം ഉച്ചരിച്ചു പോകരുതെന്ന് ഉത്തരവിട്ടു. ദേവഗണങ്ങളും മഹർഷിമാരും പാലാഴിയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിനെ സമീപിച്ച് സങ്കടമുണർത്തി. ലക്ഷ്മി വല്ലഭൻ അവർക്ക് അഭയം വാഗ്ദാനം ചെയ്തു.
2: നാരായണൻ സ്വാമിവാരു അഭയം ഇച്ചാരുഗാ ഇക പതണ്ടി.
1: പത്മാക്ഷൻ എന്നൊരു രാജാവ് മഹാലക്ഷ്മിയെ തന്റെ മകളായി കിട്ടാൻ വരം വാങ്ങുന്നു. മാതുലുങ്കി എന്ന പേരിൽ പത്മാക്ഷന്റെ മകളായി വളർന്നുവന്ന മഹാലക്ഷ്മിക്ക് വിവാഹപ്രായമായപ്പോൾ നാരദനിൽ നിന്നും വിവരമറിഞ്ഞ രാവണൻ അവിടെയെത്തുന്നു. പത്മാക്ഷനെ വധിച്ച് മാതുലുങ്കിയെ അപഹരിക്കാൻ ശ്രമിക്കുന്നു. മാതുലുങ്കി അവിടെ നിന്നും മായയായി മറഞ്ഞ് ഹിമാലയത്തിൽ പോയി വേദവതി എന്ന പേരിൽ തപസ്സനുഷ്ഠിക്കുന്നു. ആകാശമാർഗം അതുവഴി പോയ രാവണൻ വേദവതി ആരാണെന്ന് മനസ്സിലാക്കി അടുക്കുന്നു. അടുത്ത ജന്മത്തിൽ രാവണന്റെ വംശനാശം വരുത്തുമെന്ന് ശപഥം ചെയ്തിട്ട് വേദവതി സ്വയം എരിഞ്ഞു ചാമ്പലാകുന്നു. തന്റെ തപോബലം കൊണ്ട് ചാമ്പലിന് ജീവൻ നൽകാമെന്ന ഉദ്ദേശത്തോടെ രാവണൻ ചാമ്പലുമായി ലങ്കയിലേക്ക് പോയി. പരമാർത്ഥം മനസ്സിലാക്കിയ മണ്ഡോദരി ആ ചാമ്പൽ അരമനയിലിരുന്നാൽ ആപത്താണെന്ന് കരുതി കടലിനക്കരെ കൊണ്ടുപോയി ഭൂമിയിൽ കുഴിച്ചിടാൻ ഏർപ്പാട് ചെയ്യുന്നു. കോസലരാജനായ ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തി രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിങ്ങനെ നാല് പുത്രന്മാരെ നേടിയെടുത്തു. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന മിഥിലാധിപതിയായ ജനകൻ യാഗം നടത്താൻ നിലമുഴുതപ്പോൾ മണ്ഡോദരിയുടെ ആജ്ഞയാൽ കുഴിച്ചിടപ്പെട്ട പെട്ടി ലഭിക്കുന്നു. അതിൽ നിന്ന് ലഭിച്ച പെൺകുഞ്ഞ് സീത എന്ന പേരിൽ വളരുന്നു. ഒരുവരാലും എടുത്തുയർത്താൻ കഴിയാതിരുന്ന ശിവധനുസ് അനായാസം വിവാഹപ്രായത്തിലെത്തിയ സീത എടുത്തുയർത്തി. ആ വില്ലു കുലക്കാൻ കഴിവുള്ളവന് മാത്രമേ സീതയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കൂ എന്ന് ജനക മഹാരാജാവ് വിളംബരവും ചെയ്തു. മഹർഷിമാരുടെ യാഗരക്ഷക്കായി വിശ്വാമി

0: ഇന്ദ്രൻ രാമലക്ഷ്മണന്മാരെ വനത്തിൽ കൊണ്ടുപോകുന്നു. താടക എന്ന രാക്ഷസിയെ അവർ നിഗ്രഹിച്ച് യാഗരക്ഷ നടത്തി. ശിവധനുസ് എടുത്തു കുലച്ച് ജനകപുത്രിയെ വിവാഹം ചെയ്ത രാമൻ തിരിച്ചുവരുന്ന വഴി പരശുരാമനുമായി യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ തപോബലവും നേടിയെടുക്കുന്നു.
1: పరశురామునకు గురువైన పరమేశ్వరుని విల్లు విరుచునంతటి సాహసివా? నీ అపరాధానికి ఫలితం తెలుసురా?
2: కోరి అపరాధం చేయలేదు స్వామి. స్వయంవర నియమమైన మహాధనస్సును ఎక్కుపెట్టాను. అది అవమానంగా భావించడం మీకు ధర్మం కాదు.
1: ఈ ధర్మ పన్నాలతో మా దయకు పత్రుడము కాలేవు దాశరథి. రాజవంశానికి శత్రువు పరశురామునికి అనిపించని నీ గర్వం మేము సహించము. రామనామాన్ని విసర్జించి అంజలి ఘటించు.
0: വിജയശ്രീലാളിതനായി അയോധ്യയിൽ തിരിച്ചെത്തുന്ന സീതാരാമലക്ഷ്മണന്മാരുടെ കഥയാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയത്തിൽ ഗാനങ്ങളും ഗാനരംഗങ്ങളും നിർണായക ഘടകങ്ങളായി എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഗാലി പെഞ്ചല നരസിംഹ റാവു എന്ന സംഗീത സംവിധായകനാണ് സീതാരാമ കല്യാണത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത്. തെലുങ്ക് സിനിമയുടെ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ ചലച്ചിത്ര രംഗത്ത് സജീവമായ സർഗാത്മക സാന്നിധ്യമായിരുന്നു ഗാലി പെഞ്ചല നരസിംഹ റാവു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സീതാരാമ കല്യാണമാണ് നരസിംഹ റാവുവിന്റെ അവസാന സിനിമ. 1964 ഇദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്.
3: ഓരനിഷ്ടല തപമു കഠിഞ്ചി

1935 ശ്രീകൃഷ്ണ ലീലലു, 43 കൃഷ്ണപ്രേമ, 47 പെൽനാട്ടി യുദ്ധം, 48 ബാലരാജു, 51 അഗ്നിപരീക്ഷ എന്നിവയാണ് ശ്രദ്ധേയങ്ങളായ മുൻ ചിത്രങ്ങൾ. ഇതിൽ കൃഷ്ണപ്രേമ എന്ന ചിത്രം ആസ്വാദകരാലും നിരൂപകരാലും ഏറെ പ്രശംസിക്കപ്പെട്ടു.

ഓക്സ്ഫോർഡ് പ്രസ് പ്രസിദ്ധീകരിച്ച എൻസൈക്ലോപീഡിയ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന ഗ്രന്ഥത്തിൽ കൃഷ്ണപ്രേമയിലെ ഗാനങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ടി സൂര്യകുമാരി, പി ശാന്തകുമാരി, പി ഭാനുമതി എന്നീ ആലാപന ശബ്ദങ്ങൾ പാടി അനശ്വരമാക്കിയ ഗാനങ്ങളെ തെലുങ്ക് സംസ്കാരത്തിന്റെ മഹനീയ മാതൃകകളായാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ചിത്രത്തിൽ സൂര്യകുമാരി പാടിയ ഗാനം.

ഗായിക താരമായ സൂര്യകുമാരി ഈ ചിത്രത്തിൽ നാരദവേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. കൃഷ്ണപ്രേമ എന്ന ചിത്രത്തിൽ നിന്ന് സൂര്യകുമാരി പാടിയ മറ്റൊരു ഗാനം.

സീതാരാമ കല്യാണം എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക് തിരിച്ചു പോകാം. സംഗീതാത്മകത ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് സീതാരാമ കല്യാണം. ഇന്ത്യൻ സിനിമയുടെ ആദ്യകാല പ്രത്യക്ഷങ്ങളിൽ അനുവർത്തിച്ചിരുന്ന സംഗീത നാടക ശൈലിയിലാണ് ചിത്രത്തിന്റെ രൂപഘടന തന്നെ കൽപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയ ഗാലി പെഞ്ചല നരസിംഹ റാവു തന്നെ സംഗീത നാടക പശ്ചാത്തലമുള്ള സംഗീതജ്ഞനാണെന്നറിയുന്നു. ഗാനങ്ങൾ അധികവും ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ രാഗപദ്ധതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥയുടെ പ്രധാന സന്ധികളിലൊക്കെ പദ്യശകലമായും അശരീരി ഗാനമായും വിരുത്തങ്ങളായും ഒക്കെ ഗാനങ്ങൾ പശ്ചാത്തലമൊരുക്കുന്നു.

കഥാഗതിയെ പലപ്പോഴും വഴിതിരിച്ചുവിടുന്ന നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ഈ ഗാനം പാടിയാണ് വെള്ളിത്തിരയിലേക്കെത്തുന്നത്. കുബേരനെതിരെയുള്ള യുദ്ധത്തിൽ വിജയിയായി സഹോദര സമേതം ആകാശത്തിലൂടെ പുഷ്പക വിമാനമേറി വരുന്ന രാവണന്റെ മുന്നിലാണ് ആദ്യമായി നാരദൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ രംഗം മുതൽ പിന്നീടങ്ങോട്ട് നാരദൻ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ഈ ഗാനമോ ഈ ഗാനത്തിൽ നിന്നുള്ള ഭാഗമോ കേൾക്കാം. രാഗമാലികാ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചത് പി ബി ശ്രീനിവാസ്.

സീതാരാമ കല്യാണത്തിന്റെ മലയാളം ഡബ്ബിംഗ് ചിത്രത്തിലെ ഗാനങ്ങൾ മുഴുവനും ഗ്രാമഫോൺ റെക്കോർഡുകളായി പുറത്തു വന്നിട്ടുണ്ടോ എന്ന് നിശ്ചയമില്ല. ഏതാനും മലയാള ഗാനങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഏതായാലും ഈ ഗാനത്തിന്റെ മലയാളം പതിപ്പ് ലഭ്യമാണ്. ഈ ഗാനം മലയാളത്തിൽ പാടിയിട്ടുള്ളതും പി ബി ശ്രീനിവാസ് തന്നെയാണ്.

0: ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. GR അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ലെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. മുതിർന്ന നാടക സംവിധായിക വിജയ മേത്തയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ആധുനിക മറാത്തി നാടകവേദിയുടെ പൂർവികയായ മേത്തയുടെ സർഗാത്മകതയും കലാപ്രതിബദ്ധതയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമായ കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമങ്ങളിലെ തൊഴിലാളികൾക്ക് അന്തസ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവനമാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 183.50 രൂപ കുറച്ചു. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

രാവിലെ 15 മുതൽ 12 മണിവരെ. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495961 9495651 9495651. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 15 മുതൽ 12 മണിവരെ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, ഒരു നമ്പർ കൂടി 9496596321. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ. പരിപാടിയുടെ സമയം ഓർക്കുമല്ലോ, ഇപ്പോൾ മുതൽ 12 മണിവരെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മാഡം.
1: നമസ്കാരം.
0: നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. അപ്പോൾ ഇന്ന് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമാണ്. ആതുര സേവനത്തിന് രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയ ഡോക്ടേഴ്സിനും ഹൃദയം നിറഞ്ഞ ഡോക്ടേഴ്സ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. അപ്പം മാഡം, വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്നൊന്ന് പറയാമോ?
1: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പനി പൊതുവെ നമ്മൾ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പനി എന്ന വാക്കുപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ എന്നാൽ സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ, അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ച വ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്നും വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി. അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലൂ കണക്കുള്ള ഫ്ലൂ വൈറസ്, ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട് വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം. അതുകൂടാതെ അഡനോ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവെ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിന്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ അണു, ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാംപനി, മംസ്, മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ച രോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഡെങ്കി, ഇതും ഒരു വൈറസാണ്, ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിന്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും അയാൾ കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഇത് കൂടാതെ മറ്റ് കൊതുക് ജന്യ രോഗങ്ങൾ, ക്യൂലെക്സ് കൊതുകൾ, ഇവ ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേരിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ. അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു, നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പിലോബാക്ടറിയം ജെജനി, ഇക്കോളൈ, പല ബാക്ടീരിയകൾ ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
0: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ? ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം. നമസ്കാരം.
2: അങ്ങനെ വലിയ അസുഖം ഉണ്ടാകുന്ന ഒരാളല്ല, പക്ഷെ 2 മാസം ഒരു പനി ഉണ്ടായി. ഇപ്പം അവിടെ സംസാരിച്ചത് പോലെ ഈ പ്രദേശത്തെല്ലാം കൊതുകുണ്ട്. കൊതു പുതിയ കാരണക്കാരായിരിക്കാമെന്നാണ് ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചിരുന്നതുപോലെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ പനി ഉണ്ടാകുന്ന ആളല്ല, എനിക്ക് 10-86 വയസ്സുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു

0: പനി വന്നാൽ പോലും കുരുമുളകും കാറ്റ് ജീരകവും ബാക്കിയുള്ള പച്ചമരുന്നല്ല ഞങ്ങൾ പറിച്ച് ഒരൊറ്റ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ പനി അപ്പഴേ മാറും. അങ്ങനെ ഞാൻ കൂടുതൽ ഡോക്ടറെ അടുത്ത് പോകുന്ന ആളല്ല. പക്ഷേ ഇത് പനി കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്ത്. അപ്പം കൂടുതൽ ഗുളികയൊന്നും കഴിക്കുന്ന ആളല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അതൊരു ചകല ലേശം കുറവ് വന്നിട്ട് വീണ്ടും പുളി. ഇപ്പൊ നൂറെ പറഞ്ഞതുപോലെ പുളിയിട്ട് എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്, ഒരു വെട്ടിപ്പിടിച്ചം പോലെ തോന്നി. അതിന് വീണ്ടും ഞാൻ ആശുപത്രി ആ ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ മൂന്നാല് സൈസ് മരുന്ന് കുത്തിവെച്ചു. അപ്പോ ആദ്യമേ കുത്തി വെക്കുന്ന എണ്ണിന് വെച്ചിട്ട് നമ്മുടെ എണ്ണിന് വെച്ചിട്ട് അത് നമ്മുടെ കുരുമുളകിന് എരിവ് പോലായിരുന്നു. പക്ഷേ അങ്ങനെ മൂന്നാല് പ്രാവശ്യം ചെയ്ത് ചകല ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം ആ നട്ടലിന് പനിയുടെ മുഖത്തും ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല.
1: ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?
0: ചൂടൊന്നുമില്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്നേ ഈ നടുവിന്റെ കൊളുത്തിപ്പിടുത്തം ഇപ്പോഴും ലേശമുണ്ട്, വലുതായിട്ട് മാറിയിട്ടില്ല.
1: ഈ രണ്ട് മാസം മുമ്പ് വന്ന പനി എന്ന് പറയുമ്പോൾ അന്ന് ഇത്തരത്തിൽ ഈ ഡെങ്കി ചിക്കൻ ഗുനിയ കണക്കുള്ള പനികൾ, കൊതുക് ജന്യം, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സംശയിക്കുന്ന പോലെ കൊതുക് ജന്യ രോഗങ്ങളായിരുന്നുവെങ്കിൽ കുറച്ച് പനി വന്നു പോയതിനു ശേഷം കുറച്ച് കാലം കൂടി നമുക്ക് ശരീരവേദനയും അസ്ഥി സംബന്ധമായ വേദനയും നിലനിൽക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ദിവസം നിലനിൽക്കുന്ന ഒരു നടുവേദന ഉണ്ടെങ്കിൽ അത് ഓർത്തോ ഡോക്ടറെ ഇവിടെ കാണിക്കുന്നത്, കാരണം ചിലപ്പോൾ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ പുതുതായിട്ട് വന്നതുമാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. രണ്ട്, ഈ പനി വന്നത് ഏത് വിഭാഗം പനിയാണ്? കാരണം ഓരോ പനിയുടെയും ചികിത്സ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡെങ്കി ആണെങ്കിലും ചിക്കൻ ഗുനിയ അതല്ല മറ്റ് എന്തെങ്കിലും, ഇപ്പോൾ ശ്വാസം മുട്ട് കഫക്കെട്ടുമുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ ഇവയാണെങ്കിൽ ഏതാണ് എന്ന് പരീക്ഷിച്ച് എന്നത് പരിശോധിച്ച് നമ്മൾ ആ രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്നൊരു അഞ്ചാറ് ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷെ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് തങ്ങൾ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് ഒരു പരിശോധന, അണുബാധ ബാക്കി നിൽക്കുന്നുണ്ടോ അതോ ബാക്കി നിൽക്കുന്ന പ്രശ്നങ്ങൾ, സാധാരണ പനി വന്ന് കുറച്ച് ദിവസം കൂടി ചുമയും ശ്വാസം മുട്ടും നിൽക്കാറുണ്ട്, അതിന് ആ രീതിയിലുള്ള മരുന്നുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധയുടെ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ, ഇനി അസ്ഥി സംബന്ധമായ പ്രശ്നം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ, ഇത്രയും പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്? അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
1: നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. വയറിളക്ക രോഗങ്ങൾ പോലും നമുക്കറിയാം മുതിർന്നവർക്കൊക്കെ, ഇപ്പോൾ ഷിഗല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്കം നിൽക്കുകയും നമ്മൾ വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെങ്കി കണക്കുള്ള പനി, കോവിഡ് ഒക്കെ ആണെങ്കിൽ 2-ാഴ്ചയാവും സങ്കീർണതകളൊക്കെ, ഒരു ആദ്യത്തെ ആഴ്ചയുടെ അവസാനവും 2-ാമത്താഴ്ചയും. അപ്പോൾ നമുക്കൊരു സമയമുണ്ട്. പക്ഷേ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസമൊക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ചില അപകട ലക്ഷണങ്ങളുണ്ട്, ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒട്ടും വൈകിക്കാതെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും പോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ സാധാരണ പനി വന്ന് ഒരു 2-3 ദിവസം കൊണ്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, നല്ല ശ്വാസമുട്ട്, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസത്തിന്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധം

0: ശരിയായി കോട്ട് വരിക, അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന, ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അത്തരത്തിൽ പിന്നീട് വയറിന് വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിന്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ഒക്കെ തന്നെ പനി കുറയുന്നില്ല, കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ, വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി ഒരു ധൈര്യം, ഒരു നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, ഞാൻ ഉള്ളന്നൂർ കലാവതിയാ.
1: ആ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
2: ഹലോ ഹലോ.
0: ആ ഹലോ ഡോക്ടർ, നമസ്കാരം.
2: ഹലോ ഡോക്ടർ, എന്റെ കൊച്ചുമോനെ കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മും, മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെയാണ് കൂടെ കൂടെ ഒത്തിരി അങ്ങ് തുമ്മും, എന്നിട്ട് മൂക്കിൽ നിന്ന് മൂക്കളെ അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു മക്കളെ അത് ചീറ്റി പിഴിഞ്ഞ് നല്ലപോലെ കള, എന്നിട്ട് അതങ്ങ് മാറുമെന്ന് പറയുന്നാലും അങ്ങനെ കളയുമ്പോഴും പിന്നെയും പിന്നെയും ഇതിങ്ങനെ കൂടെ കൂടെ തുമ്മുവാണ്, ഭയങ്കര തുമ്മല്.
0: എത്ര വയസ്സുള്ള കുഞ്ഞാണ്?
2: മോനെ 15 വയസ്സ്.
0: 15 വയസ്സായ? പനി ഉണ്ടായിരുന്നോ രണ്ടു ദിവസം മുമ്പ്? പനി, ചൂടുണ്ടായിരുന്നോ? ചൂട്
2: അങ്ങനെ ഇല്ല.
0: ആ, ഇതിപ്പോ മൂക്ക് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഇപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളും ഉണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് 2-3 ദിവസം കഴിയുമ്പം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവെ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. നമ്മുടെ ഈ മൂക്കിന്റെ അടുത്ത് ഉള്ള സൈനസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ അണുബാധ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മൂക്കൊലിപ്പ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പൊതുവെ നമ്മൾ ആവി പിടിക്കാനൊക്കെ പറയാറുള്ളത്. പക്ഷേ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുകയും മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിച്ച്, മൂക്കിൽ തുള്ളിമരുന്ന്, നമ്മള് മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിക്കാൻ. അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താണ് എന്ന് ഒരു രക്തപരിശോധനയിൽ നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും, അതല്ല എങ്കിൽ 2-3 ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ. പേടിക്കാൻ, ലക്ഷണത്തിൽ നിന്ന് പേടിക്കാനായിട്ടൊന്നുമില്ല, നമുക്ക് സാധാരണ വരുന്ന ശ്വാസകോശ സംബന്ധമായ അതും അപ്പർ റെസ്പിറേറ്ററി, മൂക്കും തൊണ്ടയും ഒക്കെ അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ അണുബാധയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പേടിക്കാനായിട്ടില്ല എങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഷിഗല്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാമോ?
0: ഷിഗല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു, ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗല്ല. പൊതുവെ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് 4 സ്പീഷീസാണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900s തുടക്കത്തിലൊക്കെ റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും, അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ വളരെ കൂടിയ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗല്ല ഫ്ലെക്സ് ക്സ്നറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗല്ല ഫ്ലെക്സ്നറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 70%ത്തിലധികം നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഡിസെൻട്രിയെ, ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും

പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ ലക്ഷണങ്ങൾ, അതായത് കോംപ്ലിക്കേഷൻ, സങ്കീർണതകളിലേക്ക് പോവുകയില്ല. എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം. ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്.

0: മലദ്വാരത്തിന്റെ അവിടെ വേദനയും അത്തരത്തിൽ ടെന്നിസ്മസ് എന്ന് പറയും, മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏർജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെ. അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത, 10 മുതൽ 100 എണ്ണം ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പൊ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗമുണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത് അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ നേറ്റങ്കർ താലൂക്കിൽ പെരിങ്ങലുള്ള ബ്ലോക്കിൽ ആനാവൂർ എന്ന സ്ഥലത്താണ് വിളിക്കുന്നത്. എന്റെ പേര് മോഹൻ എന്നാണ്. ഞാൻ എന്റെ ചെറുകുട്ടിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ.
2: ഓക്കെ. ഹലോ ഡോക്ടർ.
0: ഹലോ.
2: അതെ, എന്റെ കൊച്ചുമോന് 4-5 വയസ്സായിരുന്നുണ്ട്. ഇപ്പം സ്കൂൾ എൽ കെ ജിയില് ആക്കിയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അതിന് പണി വരുന്നുണ്ട്. ഉടനെ നേറ്റങ്കര കാണിച്ചു, അത് കുറവായിരിക്കുന്നു. പക്ഷെ ഇന്നലെ രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന് വൈകുന്നേരത്തിന് ഛർദ്ദിച്ചാണ് വന്നത്. ആരും ചോറൊന്നും കഴിച്ചില്ല, അതിന്റെ പല കൂട്ടങ്ങൾ മാത്രം കഴിച്ചുള്ളു. പക്ഷെ ചോറൊന്നും കഴിച്ചില്ല, വെള്ളവും കുറച്ചാണ് കുടിക്കുന്നത്. ഇപ്പൊ ഛർദ്ദിലുണ്ട്, ദാഹക്ഷീണവും ഉണ്ട്. മലം പോവാനും ഇത്തിരി ബുദ്ധിമുട്ടാണ് അവന്.
0: ഇത് ഒന്ന്, ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം 4-5 വയസ്സുള്ള കുട്ടിക്ക് പനി വരുന്നത് പൊതുവെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത്, അവര് വീട്ടിൽ തന്നെ ഇരിക്കുമ്പം മിക്ക അണുക്കളുമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാതിരിക്കുവാണല്ലോ. സ്കൂളിൽ പോകുമ്പോൾ ഓരോ കുട്ടികളുടെ അടുത്തുനിന്നൊക്കെ പുതിയ പുതിയ അണുബാധകൾ ഉണ്ടായി. അങ്ങനെ ഒരു ഏകദേശം സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു 5-6 മാസം കുഞ്ഞുങ്ങൾക്ക് വിട്ടുവിട്ട് പനിയൊക്കെ വരും. അപ്പൊ അത് അത്ര കൺസേൺഡ് ആവണ്ട. പക്ഷേ രണ്ട്, ഇപ്പോഴത്തെ ഛർദ്ദില് അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഒന്ന്, ഷിഗെല്ല രോഗബാധ നന്നായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്, കേരളം മുഴുവനുണ്ട്. അതല്ലാതെ മറ്റ് ഈ മഴക്കാലവുമായിട്ടനുബന്ധിച്ച് മറ്റ് വൈറലക്ക രോഗങ്ങളും ഒക്കെ ഉണ്ട്. പല വൈറസുകളും ഒക്കെ രോഗമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വയറിളക്കം, ഒന്ന് ഈ ഛർദ്ദിലും, പനിയുണ്ടോ കുഞ്ഞിന്, ടെമ്പറേച്ചർ ഉണ്ടോ, ചൂടുണ്ടോ? അപ്പൊ ടെമ്പറേച്ചറും ഉണ്ട്, ഛർദ്ദിലും ഉണ്ട്. ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്തരത്തിൽ വയറിളക്ക സംബന്ധമായ വയറ് വേദനയോ എന്തെങ്കിലും പറയുന്നുണ്ടോ? വയറിളക്കം തുടങ്ങിയിട്ടില്ല അല്ലേ? ഒരു കാര്യം ചെയ്യും, കുഞ്ഞല്ലേ, 5 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പീഡിയാട്രീഷ്യനെ, ഡോക്ടറെ ഒന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണിച്ചാൽ മതിയാകും. ഒന്ന് കാണിച്ചോളൂ. കാരണം ഇപ്പോൾ ഈ ഷിഗെല്ലയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ആന്റിബയോട്ടിക് വേണ്ടി വരില്ല. അഥവാ കൂടുന്നു എന്നൊക്കെ കാണുകയാണെങ്കിൽ ആന്റി മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അത് പകരാതെയും ഇരിക്കാൻ ആന്റിബയോട്ടിക് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഡോക്ടറെ ഒന്ന് കാണുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം. ഇപ്പൊ ഛർദ്ദിച്ച് പോകുന്നത് കുഴപ്പമില്ല, പക്ഷേ ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന പാനീയങ്ങളോ അല്ലെങ്കിൽ ഒ ആർ എസ് അറിയാമല്ലോ, ഒ ആർ എസ് മേടിച്ചിട്ട് സാഷേ മേടിച്ച് കലക്കി കൊടുക്കുകയും വേണം. വീട്ടിൽ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം, നേർപ്പിച്ച കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം. വീട്ടിൽ തന്നെ പാനീയങ്ങൾ ധാരാളമായി കൊടുക്കാം. പക്ഷെ കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ചിലപ്പം ഇത് വയറിളക്കത്തിന്റെ പ്രശ്നമാവണമെന്നില്ല, ചിലപ്പോൾ ഈ ഫ്ലൂ കണക്കുള്ള നമ്മുടെ സാധാരണ പനികളുണ്ടല്ലോ, അതും കുഞ്ഞുങ്ങൾക്ക് ഛർദ്ദില് കൂടെ ഒക്കെ വരാം. ഇപ്പൊ ഇനി കൂടിയ പനികൾ ഡെങ്കിക്കുമൊക്കെ ഛർദ്ദിലായിട്ട് വരാം. അപ്പൊ ഏതാണെന്ന് ഒന്ന് ഡോക്ടറെ കണ്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൊച്ചുകുട്ടികളെ നമ്മൾ അധികം സ്വയം ചികിത്സ ചെയ്യുന്നത് ബുദ്ധിയല്ല.
1: ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്. എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
0: അത് പൊതുവേ വൈറൽ പനികൾ, ഇപ്പൊ നമുക്ക് കോവിഡിൽ ഉണ്ടായിരുന്നു, പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥി വേദനയും ഒക്കെ നിൽക്കും. ഡെങ്കിക്കും അതുപോലെ തന്നെ ശരീരം, അത് വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിച്ചതിന് ശേഷം ഈ വൈറസ് ശരീരം ക്ലിയർ ചെയ്യും. ശരീരത്തിന്റെ പ്രതിരോധത്തിൽ വൈറസിനെ

0: അത് നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. പ്രതിരോധത്തിന് വേണ്ടി കുറേ കെമിക്കലുകൾ ശരീരം റിലീസ് ചെയ്താണ് ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നത്. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റ് അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഈ സൈറ്റോകൈൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും, അത് തനിയെ റിക്കവർ ചെയ്യും. പക്ഷെ ഇതാണ് നമ്മൾ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പിന്നീട് നമുക്കത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ കോവിഡ് തന്നെ വന്നതിന് ശേഷം ലോങ് കോവിഡ് എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് ശേഷവും, 6 മാസമൊക്കെ കഴിഞ്ഞും ശ്വാസം മുട്ട്, ചിലർക്ക് ഓർമ്മക്കുറവ്, ഇത്തരത്തിൽ ശരീര അസ്ഥി പ്രശ്നങ്ങള്, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒത്തിരിയധികം ഗവേഷണ ഫലങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ രോഗം വന്നതിന് ശേഷം നമ്മൾ പിന്നീട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെക്കാട്ടി എത്രയോ മികച്ചതാണ് നമ്മൾ പ്രതിരോധം തീർക്കുക എന്നുള്ളത്. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്തേ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ.
2: ഞാൻ നൂറിനാട് ദീപേ എന്ന് പറഞ്ഞ ആളാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടറുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഹലോ, നമസ്തേ ഡോക്ടർ.
0: ആ, നമസ്തേ, ചോദിച്ചോളൂ
2: ഡോക്ടർ. മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നു. അമ്മയ്ക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ചിക്കൻ ബോക്സ് പിടിപെട്ടത്, സ്ഥിരീകരിച്ചത്. അതിനു മുമ്പ് തന്നെ അമ്മയ്ക്ക് അറിഞ്ഞില്ലായിരുന്നു ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ 2-3 ദിവസം ഇത് കൊണ്ടുതരുന്നത് കൊണ്ട് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോ അമ്മ ഓക്കെ ആയി, ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ ബോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പം പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അയാള് പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെയൊന്ന് കേട്ടു. അതിന്റെ കാര്യം കൂടൊന്ന് ചോദിക്കാനും, ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകർച്ചില്ലയോ, അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ, അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ ചോദിച്ചു.
0: ഇല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ കാര്യമല്ലേ പറയുന്നത്, ഈ അതായത് 7 ദിവസം മുമ്പ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച 7 ദിവസം മുമ്പത്തെ കാര്യമില്ല. പക്ഷെ ആൾക്ക് പകർച്ച തീരുവാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കരിഞ്ഞല്ലേ, കുമിളകളൊക്കെ പൊട്ടിയതെല്ലാം കരിഞ്ഞു. അപ്പൊ ഇനി അധികം ഇൻഫെക്റ്റിവിറ്റി ഇല്ല, സാധാരണ ഈ എന്താ പ്രശ്നം. പക്ഷെ മോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ലക്ഷണമുള്ള ആള് ഇപ്പോഴും ഒരു 5 ദിവസത്തിനകത്തല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ആള് ഇപ്പോൾ രോഗം പകർത്തുവാനുള്ള, അത് ചിക്കൻ ബോക്സ് ആയിരുന്നോ, കുമിളകൾ പൊട്ടിയായിരുന്നോ, കുമിളകളൊക്കെ വന്നായിരുന്നു? ഒരു 7 ദിവസം ഒന്ന് രോഗലക്ഷണം തുടങ്ങി ഒരു 7 ദിവസം വരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലെങ്കിലേ. താങ്കളും താങ്കളുടെ മകളല്ലേ, മകളുടെ മകന്റെ കാര്യമല്ലേ പറഞ്ഞത്, അങ്ങനെയാണോ പറഞ്ഞത്? അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അതൊരു 5 മുതൽ 7 ദിവസത്തിനകം അതിന്റെ പകർച്ച തീരും. പൊതുവെ ഇത് പക്ഷേ ഈ പകരുന്നത് രോഗലക്ഷണം, ഈ കുമിളയൊക്കെ പൊട്ടുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ രോഗം, ഇത് വൈറസാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ പോക്സ്. അത് ഈ കുമിളയും ആ പനിയൊക്കെ വന്ന് കുമിള പൊട്ടിയില്ലേ, അതിനൊരു 1-2 ദിവസം നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ വൈറസ് പകർത്തുവാൻ തുടങ്ങും. അപ്പൊ ശരിക്കും താങ്കൾ അവരുമായിട്ട് ആ ഒരു സമയത്ത് കോണ്ടാക്ടിൽ, സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്?
2: ഇല്ല, ഞാനത് കഴിഞ്ഞാണ് അന്ന് അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഞാൻ എത്തിയത്.
0: അപ്പോൾ പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ രോഗം? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു, അത് രോഗലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, 21 ദിവസം, ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. അപ്പോൾ അത്രയും ദിവസം, ചിലർക്ക് 21 ദിവസം വരെയൊക്കെ, മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്നാൽ ഒരു 2-ാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമിള പൊട്ടുമ്പം തന്നെ എസൈക്ലോവിർ എന്ന് പറഞ്ഞ ഗുളിക, ആന്റി വൈറസ്, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പനിയോ കുമിളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് ഈ കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകും.

0: വരുവാനുള്ള സാധ്യതയുണ്ട് ചിക്കൻ പോക്സ്.
1: ചോദിച്ചിട്ട് സാറേ അത് ചോദിച്ചിട്ട് റെമഡി പോലെ എനിക്ക് എന്തെങ്കിലും
0: റെമഡി വേണ്ട. റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഇനി ഭാവിയിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഓർത്ത് വെക്കാം, രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് കഴിവതും 3 ദിവസത്തിനുള്ളിൽ പോയി വാക്സിൻ എടുക്കാം. പറ്റിയില്ലെങ്കിൽ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കും. പക്ഷേ സമയം കഴിയും തോറും വാക്സിന്റെ ഫലം കുറയും. അതല്ലാതെ പ്രതിരോധ ഗുളിക ഇപ്പൊ കഴിക്കേണ്ട ആവശ്യമില്ല. ഗുളിക നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇനി സമ്പർക്കത്തിൽ വന്ന് ഒരു 1-2 ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ലക്ഷണങ്ങൾ അപ്പം നമ്മൾ നോക്കിയിരിക്കുക. എന്തെങ്കിലും കുമ്പളെങ്ങാനും പൊട്ടുന്നുണ്ടോ, പനിയോ ലക്ഷണങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് ഈ ആന്റിവൈറൽ മരുന്നുണ്ട്, സൈക്ലോവിർ, ആ മരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അധികം കുമിളകൾ വരാതെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുകയും അധികം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുകയും നമുക്ക് സങ്കീർണതകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും.
1: മോന് കണ്ടപ്പോ തന്നെ ഇത് മരുന്ന് സ്റ്റാർട്ട് ചെയ്തോണ്ട് പിന്നെ വന്നിട്ടില്ല.
0: അതാണ് അതിന്റെ മെച്ചം. ആദ്യത്തെ കുമിള വരുന്നു അല്ലെ പനി തുടങ്ങുമ്പോൾ തന്നെ, അപ്പൊ നമ്മൾ ഒരാളോട്ട് ഒരു കോൺടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമുക്കൊരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു 10-14 ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉടനെ തന്നെ മരുന്ന് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദപ്പെടുകയും പിന്നെ ഭാവിയിൽ ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞ് ചിക്കൻ പോക്സ് പിന്നീട് കുമിളകൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. നല്ല വേദനയുള്ള കുമിളകൾ ചിക്കൻ പോക്സ് വന്ന് വർഷങ്ങൾക്ക് ശേഷം ഹെർപ്പസ് സോസ്റ്റർ എന്നൊരു രോഗം വരാം. അത് വരാനുള്ള സാധ്യതയും നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിച്ച് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണമൊക്കെ കൊടുക്കാം കേട്ടോ, ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം കുഴപ്പമൊന്നും. ഇനി ചൊറിച്ചിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുള്ളവര് അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം. ചൊറിച്ചിലിന് സെട്രസിനോ എന്തെങ്കിലും, ഈ കുമിള ചൊറിയുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം.
1: മേഡം ഇപ്പൊ അമ്മയ്ക്ക് സിംപ്റ്റംസ് എല്ലാം കുറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇപ്പോ ശരീരവേദനയാണ് പറഞ്ഞു, മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ അമ്മ വേദന
0: പറയുന്നത് ആൾക്കത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തനിയെ അങ്ങ് റിക്കവറി ആയിക്കോളും, മറ്റു സങ്കീർണതകളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പേടിക്കണ്ട,
1: വളരെ ഉപകാരം മേഡം
2: വിളിച്ചതിന്. നന്ദി മേഡം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു? നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതൊക്കെ മുടക്കില്ല.
0: ശിഗെല്ല ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ഇപ്പൊ ശിഗെല്ല നമുക്ക് ഈ വർഷം ശിഗെല്ല പലർക്കും ഒരു തോന്നലുണ്ട് ഒരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ശിഗെല്ല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോള തലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ ആഗോള താപനില കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളയും ഈച്ച കണക്കുള്ളയും ജീവികളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയ ഇമേർജിംഗ് ആയിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള, എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമുണ്ട് കേരളത്തിൽ. ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലൂടെ പകരുന്ന, ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലെ വൈറസ് ഉണ്ടാക്കുന്ന, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് അടുത്ത് മരണങ്ങളും 5000-ന് അടുത്ത് കേസുകളും എല്ലാ ദിവസവും, ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം പ്രത്യേകിച്ച് കിണർ വെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ, നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി, കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്തടുത്ത വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ, ഈ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും, അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെയുള്ളത്. മാത്രവുമല്ല അവിടുന്ന് ആ ജലം, ആ ടാങ്കിലെ ജലം നമ്മുടെ മണ്ണിനെ

0: മണ്ണുവഴി ഗ്രൗണ്ട് വാട്ടറിനെ, നമ്മുടെ കിണറ്റിന്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. നമ്മൾ ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യന്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ആ വെള്ളം മനുഷ്യന്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളൈ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70%+ നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടിയതിന്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ, ബാക്ടീരിയൽ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്. അപ്പൊ ഷിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി, ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്കജ്വരത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ഷിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 gram ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി, 5 gram ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന് ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിന്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ടത്തെ ശീലം, പണ്ട് അമ്മമാര് പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്, ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതിന്റെ, തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടിത്തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വ ജീവനും, അതായത് സ്പോറുകൾ അടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള, പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും ഒരു 3 മുതൽ 5 മിനിറ്റ് വെട്ടിത്തിളപ്പിച്ച വെള്ളം, വെട്ടിത്തിളയ്ക്കുക, റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത് ഒരു 3 മുതൽ 5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഈ ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയും പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാര് നമ്മളെ ശീലിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയത്തില്ലേ, അതിലൊക്കെ എന്താ, ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ, പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വയറിളക്ക ഔട്ട് ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും ഒക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? നമ്മോടൊപ്പം ഡോക്ടർ ചിന്തയുണ്ട്, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടർ.
0: ഹലോ ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: എനിക്ക് ഈ 10 വർഷത്തിന് മുൻപ് ചിക്കൻ പോക്സ് വന്നായിരുന്നു. അപ്പം അതിന്റെയാണ് ചില കുത്തുകുത്ത് വെളുത്ത കുത്തുകുത്ത് പാടുകളൊക്കെ ഈ അവിടെ അവിടെ ആയിട്ടൊക്കെ ഉണ്ട്, കാലിലും കാലിന്റെ തൊടയിലും പിന്നെ കയ്യിലും ഒക്കെ, ദേഹത്ത് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കി വേറെയുള്ളവർക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് കാണുന്നുണ്ടത്. അതെന്താണ്, മുൻപൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ഇത്രയും കുത്തുള്ളത് പോലെ.
0: ഈ 10 വർഷത്തിന് മുമ്പ് വന്നതിന്റെ പാടൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ടാവും. ചിലർക്ക് കുറച്ചു കാലം ഇങ്ങനെ ഓരോരുത്തരുടെ തൊലിയുടെ രീതിയാണ് ചിക്കൻ പോക്സ്. പക്ഷേ ഇപ്പം കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുതിയ എന്തെങ്കിലും തൊലിപ്പുറത്തെ പ്രശ്നങ്ങളാവാനാണ്. ഒന്ന് നമുക്ക് ഒരു ഒരു സ്കിൻ ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധിപ്പിക്കുന്നതിൽ തെറ്റില്ലല്ലോ. വേദനയൊന്നും ഇല്ലല്ലോ, അത്തരത്തിലുള്ള പാടുകളൊന്നും
2: ഇല്ല. വേദനയൊന്നുമില്ല, അവിടെ ഇവിടെ ചിലത് ചെറിയ കുത്തി, ചിലത് കാലിന് ഇച്ചിരി പൊളിഞ്ഞു പോയത് പോലെ, വല്ല എന്തെങ്കിലും ചെറിയ പോലെ വന്നിട്ട് അടന്നു പോയതിലെ ഇച്ചിരി കുറച്ചും കൂടെ വലിയ പാട്.
0: അപ്പൊ അത് അത് അന്നത്തെ ചിക്കൻ പോക്സിന്റെ ഒരു സമയം, ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണമെങ്കിൽ പുതുതായിട്ട് വന്നതാവാനാണ് സാധ്യത. അതൊന്ന് ഒരു സ്കിൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട്, ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറെ കാണുന്നത് തെറ്റൊന്നുമില്ല, ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്.
2: ഡോക്ടർ എനിക്ക് ഒന്നുകൂടെ പറയണം.

0: കാൽമുട്ട് വേദന അത് എന്തുകൊണ്ടുണ്ട്? അത് മഴക്കാലത്ത് അഞ്ചെട്ട് മാസമായി തുടങ്ങിയിട്ട്.
1: അല്ല, എത്ര വയസ്സ് താങ്കൾക്ക്? എത്ര വയസ്സുണ്ട് താങ്കൾക്ക്? എത്ര വയസ്സുണ്ട്?
0: 74.
1: നമ്മള് പ്രായം ആവും തോറും നമ്മുടെ ഈ മുട്ടുകളൊക്കെ കുറച്ച് തേയ്മാനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് വ്യായാമം ഒക്കെ ചെയ്യാറുണ്ടോ? വ്യായാമം ചെയ്യാറുണ്ട്
0: പറഞ്ഞായിരുന്നു.
1: ഈ മസിലുകളെ ഡോക്ടറിന്റെ ഒരു ഉപദേശത്തോട് കൂടി, കാരണം എത്ര കണ്ട് തേയ്മാനം ഉണ്ടെന്നനുസരിച്ച് ഈ മസിലുകളെയൊക്കെ നമ്മൾ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഇപ്പൊ നമുക്ക് വേദന ഉള്ള സ്ഥലം മാത്രമല്ല, ബാക്കി ശരീരത്തിലെ എല്ലാ അസ്ഥികളെയും എല്ലാ ജോയിന്റുകളെയൊക്കെ നമ്മൾ അനക്കി അതിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അതിനെ ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ കുറച്ചു വെക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കുറച്ച് അത് ഡോക്ടറെ കണ്ടിട്ടേ വ്യായാമം ചെയ്യാവുള്ളൂ, കാരണം എത്ര തേയ്മാനം ഉണ്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റില്ല ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് വ്യായാമങ്ങളൂടെ ചെയ്താൽ നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് നേരത്തെ മാഡം വെള്ളത്തിന്റെ കാര്യം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണുക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണെന്ന്. അത് എത്രത്തോളം ശരിയാണ്?
1: ഈ നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ ഫിൽറ്ററുകൾ എല്ലാം ഇപ്പോൾ തന്നെ യു വി സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽറ്റർ മാത്രമല്ല അതിൻ്റെ കൂടെ യു വിയുടെ ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽറ്ററുകൾ നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഷിഗല്ല, ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽറ്ററിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളെ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഷിഗല്ലയ്ക്കും യു വിയും ക്ലോറിനുമാണ് നമ്മളെ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ഷിഗല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫ് ആണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ യു വി സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജുകൾ രണ്ട് കോളേജുകളിലെ ഔട്ട് ബ്രേക്ക്, സ്കൂളിലെ ഒരു വലിയ ഷിഗല്ല ഔട്ട് ബ്രേക്ക്, ഇവിടെയൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കുറെ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിന്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല, അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷെ വെള്ളത്തിന്റെ ഇപ്പം ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളിൽ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻ്റനൻസിന്റെ ടൈം ആവുമ്പോൾ. അതുപോലും പബ്ലിക് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, പബ്ലിക് പ്ലേസസിൽ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന യു വി സംവിധാനത്തോടൊക്കെയുള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫ് ആണ്. പക്ഷെ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന ഇത്തരത്തിൽ ഈ വയറിളക്ക രോഗം ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, ആ വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒരു പഴയ രീതിയിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുക, തിളപ്പിച്ച് വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധനവില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റ് ഒക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് ഔട്ട്ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ വാക്സിൻ എന്ന് തന്നെ പറയാം. നമുക്ക് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്കൊന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടുന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് അത്. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫിൽറ്ററും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഒരു കാര്യം, ഹോട്ടലിലെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആറി കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ ഇതിനകത്തിരുന്ന് പെരുകും. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂട് എപ്പോഴും തിളപ്പിച്ച് ചൂടാക്കിയ ഭക്ഷണത്തിൽ ബാക്ടീരിയകൾ ചത്തുപോകും. അപ്പോൾ ആ ചൂടോടെ തന്നെ കഴിക്കുക, വെച്ച് തണുപ്പിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ ഇത്തരത്തിൽ പകർച്ചപ്പനി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാലഡ് കണക്ക് നമ്മൾ വേവി

0: ാത്ത ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സാലഡൊക്കെ നമ്മൾ വേവിക്കുന്നില്ല, അപ്പൊ വേവിച്ച് ചൂടോടെ കഴിച്ചാൽ നമ്മൾ സേഫാണ്. ഇനി വീട്ടിൽ തന്നെ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളും പഴങ്ങളും നല്ലതുപോലെ കഴുവാൻ ശ്രദ്ധിക്കുക, അതുവഴിയും നമുക്ക് ഇത്തരത്തിലുള്ള വയറിളക്ക രോഗങ്ങൾ വരാം.
1: അടുത്ത കോളുണ്ട്. ഹലോ
2: മാഡം, ഞാൻ ജാനകി നെടുമങ്ങാട്ടുനിന്നാണ്.
1: ആ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറായിട്ട് സംസാരിച്ചോ.
2: ഈ തിളപ്പിച്ചാറ്റ് വെള്ളം കുപ്പി വെള്ളം തമ്മിൽ ഒന്നാണോ അതോ മാറ്റണ്ടോ?
0: അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഈ കുപ്പി വെള്ളം എന്ന് പറയുന്നത് ഈ മിനറൽ വാട്ടർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന നമ്മൾ ബോട്ടിൽഡ് വാട്ടർ അതാണ് കുപ്പിയിൽ കടയിൽ നിന്ന് മേടിക്കുന്നത്, അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചേ? അതല്ലേ? അതെ. അത് അതിലൊരു കാര്യം, നല്ല കമ്പനി, ഇതിലും ഒരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് പലതരം കുപ്പിവെള്ളം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പല കമ്പനികളുടെ, അതിൽ ചില കമ്പനികളുടെ അവർ പരിശോധിച്ചിട്ടാണ് ഇതിന്റെ ഈ മാർക്ക്, അതിന്റെ ക്വാളിറ്റിയുടെ മാർക്കൊക്കെ ഉണ്ട്. FSSA ISA ഒക്കെ മാർക്കൊക്കെ ഉണ്ടാവാം. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ, നല്ല കമ്പനിയുടെ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നല്ല കമ്പനികളുടെ ബോട്ടിൽഡ് വാട്ടർ സുരക്ഷിതമായിരിക്കും, പക്ഷെ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം എന്തായാലും പോപ്പുലർ ആയിട്ടുള്ള കാലാകാലങ്ങളിലായിട്ട് മാർക്കറ്റിൽ നിലവിലുള്ള വലിയ കംപ്ലൈന്റുകളൊന്നും ഇല്ലാത്ത കമ്പനിയുടെ ബോട്ടിൽ വാട്ടർ സേഫ് ആണ്. നമ്മൾ ഈ പലപ്പോഴും ഈ ബോട്ടിൽ വാട്ടറുകളുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടുള്ളപ്പോൾ പല ബോട്ടിൽ വാട്ടറുകളിലും നമുക്ക് കുടിക്കാൻ ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള അണുക്കളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നത്, നല്ല കമ്പനികളുടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം ഈ പ്രത്യേകിച്ച് വയറിളക്കം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയുന്നത് കൊണ്ടുപോകുന്നത് അത് അതിന്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പിച്ചതാണ്. അപ്പം നമുക്കത് ധൈര്യമായിട്ട് കൊണ്ടുപോകാം, അതാണ് വ്യത്യാസം. നല്ല കമ്പനിയുടെ മിനറൽ വാട്ടർ പ്രശ്നമുണ്ടാവുകയില്ല, പക്ഷെ ഏതൊക്കെ കമ്പനിയുടെയാണ് ചിലതൊക്കെ പൊട്ടിച്ചതും പല പല വിഷയങ്ങൾ ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടുണ്ട്. നല്ല വ്യാജന്മാരുടെയൊക്കെ വെള്ളക്കുപ്പികൾ കിട്ടുന്നതും ഒക്കെ പല വിഷയങ്ങളും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് നല്ല കമ്പനിയുടെ ബോട്ടിൽ മാത്രം വഴിവിരിക്കുക, അതിന് അതല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെള്ളം കരുതുക. കയ്യിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കുക.
2: ഒരു സംശയം കൂടി, പിന്നെ നമ്മുടെ രണ്ട് കുട്ടികൾക്ക് ഇപ്പൊ ഈ വൈറൽ ഫീവർ വന്നു. അപ്പൊ ഈ വൈറൽ ഫീവർ വന്നപ്പോ വയറ്റിളക്കൊന്നും ഉണ്ടായില്ല, ജലദോഷം ഉണ്ടായില്ല, പനി മാത്രമേ വന്നുള്ളൂ.
0: അല്ല, ഈ വയറിളക്കമല്ലല്ലോ, പനിയല്ലേ വന്നത്? വയറിളക്ക രോഗമല്ലല്ലോ.
2: അല്ല, പനി വരുമ്പോ ഇത് ലക്ഷണം കാണൂലേ?
0: പനി മാത്രമേ. ഇപ്പൊ എന്താ കുഞ്ഞുങ്ങൾക്ക് ലക്ഷണം എന്തായിരുന്നു ഉണ്ടായിരുന്നേ?
2: ഒന്നും ഇല്ല, ജലദോഷം ഒന്നും ഇല്ല, പെട്ടെന്ന് ഒരു പനി വന്നു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു പകർച്ചപ്പനിയാന്ന് പറഞ്ഞു. അതിന്റെ ഒരു സിറപ്പ് കൊടുത്തത് കുറയും ചെയ്തു. അല്ല, ഈ പകർച്ചപ്പനി ഇപ്പോഴത്തെ പകർച്ചപ്പനിക്ക് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്.
0: ഇപ്പോഴത്തെ പ്രധാന പകർച്ചപ്പനി ഫ്ലൂ കണക്കുള്ള പനികളും നമ്മുടെ സാധാരണ ഈ തൊണ്ടവേദനയും ചുമയും ശ്വാസം മുട്ടും ഒക്കെ മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് വരുന്ന സാധാരണ പനികൾ ധാരാളം ഉണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടതായിരിക്കാം താങ്കൾ പറഞ്ഞ ലക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വൈറസോ പൊതുവെയുള്ള ഫ്ലൂവോ മറ്റ് വൈറസുകളോ എന്തെങ്കിലും ബാധിച്ചതാവാം. അത് ഈ ഡെങ്കി പോലെയൊക്കെ ഉള്ള പനികളാണെങ്കിൽ കുറച്ചുകൂടെ ശരീരവേദന, കണ്ണിന് ചുറ്റും വേദന, തലവേദന, അത്തരത്തിലുള്ള ഇത്തിരിയുടെ കടുത്ത സിംറ്റംസ് വരാം. പിന്നെ ഏത് പനിയാണെങ്കിലും അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പനി മാത്രമായിട്ട് വന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയെങ്കിൽ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല.
2: ആ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ ഒരു സംശയം, ഡോക്ടർ ഒരു സംശയം, എനിക്കാണെങ്കിൽ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഡെങ്കിപ്പനി ഒരു സമയത്ത് ഡെങ്കി വരും. ഡെങ്കി വന്നു കഴിഞ്ഞാൽ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഡെങ്കി ആണെന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം അങ്ങനെ വന്നു. അപ്പൊ ഇതെന്താ ആ സമയത്ത് മാത്രം ഇങ്ങനെ വരണ പനിയാണോ അതോ?
0: എത്ര വർഷം ഇടവിട്ടാണ് ഈ മൂന്ന് വട്ടം വന്നത്? അല്ലല്ല, അങ്ങനെ വരില്ല. ഡെങ്കി ഡെങ്കിയാണെന്ന് ഡെങ്കിയുടെ പരിശോധന ചെയ്ത് ഡെങ്കിയാണെന്ന് പറഞ്ഞോ?
2: അതെ അതെ,
0: ഡെങ്കിയുടെ തന്നെ പരിശോധന NS1 അല്ലെങ്കിൽ IgM ചെയ്ത് പറഞ്ഞോ? NS1 മൂന്ന് വട്ടം. അത് ശരിക്കും ഡെങ്കി നമുക്ക് നാല് ടൈപ്പാ ഉള്ളത്. ഡെങ്കി 1, 2, 3, 4 നാല് സീറോ ടൈപ്പുകൾ തരം, നാല് തരം വൈറസുകളാ ഉള്ളത്. അതിൽ ഒരു തരം വൈറസ് വന്നാൽ ആ വൈറസ് പിന്നെ നമുക്ക് വരാൻ സാധ്യത തീരെ കുറവാണ്. പിന്നീട് രണ്ടാമത്തെ ടൈപ്പ് സീറോ ടൈപ്പ് വഴിയുള്ള ഡെങ്കി ആയിരിക്കാം വന്നത്. അതും സാധാരണ ഈ ഓരോ വർഷം ഇടപെട്ട് വരുന്നത് വളരെ അപൂർവമാണ്. കാരണം നമുക്ക് ഒരു സീറോ ടൈപ്പിന്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റ് സീറോ ടൈപ്പുകൾക്കെതിരെയും കുറച്ചു കാലത്തേക്ക്, ഒരു ഒന്ന് ഒന്നര വർഷത്തേക്കൊക്കെ പ്രതിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിപ്പോൾ അപ്പോൾ താങ്കൾക്ക് പല തരം, പല ടൈപ്പ്, നാല് ടൈപ്പിൽ എനിക്ക് തോന്നുന്നു മാറി മാറി വന്നതാവണം. അത് വിശദമായിട്ട് നോക്കണം, കാരണം ഇത്ര അടുപ്പിച്ച് വരുന്നതും കുറച്ച് അത്ര സാധാരണമല്ല. ഒന്ന് ഡോക്ടറെ ഒന്ന് കണ്ട് ഈ വിഷയം ഒന്ന് സംസാരിക്കൂ.

0: കാരണം ഇനിയിപ്പോ മറ്റ് സങ്കീർണതകളൊന്നും, കാരണം ഒരു സീറോ ടൈപ്പ് വന്നിട്ട് മറ്റൊരു സീറോ ടൈപ്പ് ആയിട്ട് വീണ്ടും ഇൻഫെക്ഷൻ വരുമ്പോൾ സങ്കീർണതകൾക്കുള്ള സാധ്യതകളും കൂടാറുണ്ട്. അപ്പോൾ ഇത് അതൊന്ന് ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം, അത് ഡെങ്കി തന്നെ ആയിരുന്നു എന്നുള്ളത്. കാരണം ചിലപ്പോൾ ഡെങ്കി ആവാതിരിക്കാം, മറ്റ് പനികളായിരുന്നിരിക്കാം. കാരണം അടുപ്പിച്ച് ഡെങ്കി ഓരോ വർഷവും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊതുവെ ഒരു രണ്ടു മൂന്ന് വർഷം ഇടവിട്ടിട്ടൊക്കെയാണ് ഓരോ സീറോ ടൈപ്പുകൾ നമ്മുടെ ആ പ്രദേശത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഡെങ്കി 2 ഉം 1 ഉം ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ഡെങ്കി 3 ആണ് കൂടുതൽ. അപ്പോൾ അതൊക്കെ പക്ഷെ ഒരു രണ്ടു മൂന്ന് വർഷത്തിന്റെ ഗ്യാപ്പ് കാണും. അതാണ് അതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
1: ഡോക്ടർ, അതുപോലെ തന്നെ ഡെങ്കിപ്പനിയെ കുറിച്ച് പറയുമ്പോൾ പപ്പായ ഇലയുടെ നീര് കുടിക്കുന്നത് ഇപ്പൊ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് ഒക്കെ കൂട്ടാൻ സഹായിക്കും എന്നൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതിന്റെ ശാസ്ത്രീയത എത്രത്തോളമാണ്? മാതളം ജ്യൂസ് കുടിക്കുക അങ്ങനെയൊക്കെ കുറെ അധികം കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടല്ലോ.
0: ഈ ഓരോ അസുഖങ്ങളും ലക്ഷണങ്ങൾക്കും ഓരോ ചികിത്സാ രീതിക്കും ഓരോ പലതരം ശാഖകളുണ്ടല്ലോ. ചികിത്സയുടെ രീതികൾക്ക് അവരുടേതായ ചികിത്സകളുണ്ട്. അതിൽ ഈ പ്രത്യേകിച്ച് ഈ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇലകള് ഇവയായിട്ട് ഓരോരോ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാട്സാപ്പിലൊക്കെ നമുക്ക് കാണാം ഷുഗർ കുറയ്ക്കാനായിട്ട് ഇന്ന ഇല കഴിക്കണം. ഇതിന്റെ ഒരു പ്രശ്നം പലതിന്റെയും ശാസ്ത്രീയത നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഡെങ്കിയുടെ സ്പെസിഫിക്കലി പപ്പായ കുറേയധികം ഗവേഷണവും പേപ്പറുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ പപ്പായ ഇല എടുത്ത് കഴിക്കുന്നതല്ല അതിന്റെ രീതി. ഇത്തരത്തിൽ നമ്മുടെ പല മരുന്നുകളും പല ഇലകളിൽ നിന്നുമൊക്കെ ഉള്ള എക്സ്ട്രാക്ട്സ് ആയിട്ട് നമ്മൾ എടുത്തതാണ്. നമ്മൾ ഈ ഒരു ഇല മൊത്തത്തിൽ കഴിക്കുമ്പം അതിൽ പലതരം കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതിലെല്ലാം നമ്മുടെ ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ കിഡ്നിയെ ഇത്തരത്തിലെ ഇലകളും പൂർണ്ണമായിട്ടും ഇങ്ങനെ വളരെ വലിയ തോതിൽ ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയൊക്കെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുള്ള സാധനങ്ങളെല്ലാം അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ള മരുന്നുകൾ മാർക്കറ്റിൽ പിൽക്കാലത്ത് അവൈലബിൾ ആവും. പക്ഷെ ഡെങ്കിയിൽ ഈ ചികിത്സയുടെയൊക്കെ ശരിക്കും ആവശ്യമില്ല. കാരണം ഡെങ്കി പോലുള്ള പനികൾ, ഡെങ്കിക്ക് മാത്രമല്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് പല നമ്മുടെ വൈറൽ പനികൾ നമുക്ക് വരുമ്പോഴും ഈ നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഡെങ്കിക്ക് എപ്പോഴും നമ്മൾ പ്ലേറ്റ്ലെറ്റ് പരിശോധിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് കുറയാറുണ്ട്. അതൊരു ഈ ഡെങ്കിക്കാണെങ്കിലും ഒരു 48 മണിക്കൂറിന് ശേഷം ഈ പ്ലേറ്റ്ലെറ്റ് തിരിച്ചു കയറും. പൊതുവെ വളരെ കുറച്ച് ആളുകൾക്ക് സങ്കീർണതകളിലേക്ക് പോകുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് തീരെ താഴുന്നത്. അതൊരു 20,000 താഴ്ന്ന് ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ 10,000 താഴുമ്പോഴേ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കുകയുള്ളൂ. പക്ഷേ പലരും ഭയന്ന് ചില ആശുപത്രികളിലൊക്കെ 50,000 ആകുമ്പോഴേ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നത് കാണാം. അത് അശാസ്ത്രീയമാണ് ശരിക്കും. പ്ലേറ്റ്ലെറ്റ് തീരെ താഴ്ന്ന് ആള് വളരെ സങ്കീർണതകളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷന്റെ പോലും ആവശ്യമുള്ളൂ. ശരിക്കും പ്ലേറ്റ്ലെറ്റ് പനി സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് അത് പനിയോടനുബന്ധിച്ച് നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതൊരു 48 മണിക്കൂർ കൊണ്ട് പ്ലേറ്റ്ലെറ്റ് തിരിച്ച് അതിന്റെ തോതിലേക്ക് എത്തും. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൂട്ടുവാനായിട്ടൊന്നും പ്രത്യേകിച്ച് ഇലകളൊക്കെ ഇങ്ങനെ അതേ കണക്ക് കഴിക്കുന്നത് അപകടമാണ്. അതേ കണക്കെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇലകളൊക്കെ കഴിക്കുന്നത്. അതിന്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ ഡോക്ടറിന്റെ ഉപദേശത്തിൽ മാത്രം ഇവ കഴിക്കുക. പിന്നെ പോഷകാഹാരം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിനെല്ലാം മൊത്തത്തിൽ ഗുണമില്ല എന്നല്ല, പക്ഷേ അത് സേവിക്കുന്ന രീതി ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗലക്ഷണം മനസ്സിലാക്കി മാത്രമേ സ്വയം ഇവയൊന്നും ചികിത്സിക്കാതിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് രോഗങ്ങളുള്ള സമയത്ത് നല്ലത്.
1: അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ, പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഈ ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്നൊന്ന് പറയാം.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക. കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡ്സ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കാം. 7 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീട്ടിനകത്തും നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. എന്തെങ്കിലും ക്രീമുകളൊക്കെ കിട്ടും, അത് നല്ലതാണ്. അത് വലിയ ഇപ്പം മാർക്കറ്റിലൊക്കെ ഉള്ളതൊക്കെ വലിയ തൊലി പ്രശ്നമൊന്നും ഉള്ളതല്ല. ക്രീമുകൾ തേച്ചിട്ട് പോകുക, കവർ ചെയ്തിട്ട് പോകുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട്, വീടിനകത്തുള്ള ഫ്രിഡ്ജിന്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ആശുപത്രി വിസിറ്റ് ചെയ്യരുത്, രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക. പ്രതിരോധത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരെ ഒക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം. ഡോക്സിസൈക്ലിൻ ഗുളികയുണ്ട്. അതുകൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ആന്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ ലെപ്റ്റോ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയയ്ക്കുള്ള വാക്സിനുകൾ, ഫ്ലൂ

0: ഉണ്ട്, വാക്സിൻ ഒക്കെ ഉണ്ട്, അത് മുതിർന്നവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
1: ഇപ്പോൾ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ സംസാരിച്ചത് എം എസ് ആശ, സാങ്കേതിക സഹായം ഡി മനോജ്, സന്തോഷ് തിരുമല എന്നിവർ, സ്റ്റുഡിയോയിൽ സഹായം അരുണ, ബി വി, പ്രമോദ് എസ് എന്നിവർ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
7: 71 വർഷങ്ങൾ
8: തലമുറകൾ പിന്നിട്ട യാത്ര,
7: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
8: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
7: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
8: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani. The news read by Abhishek Mukhopadhyay.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST കന്നഡ തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9495 9 5 5 8 8 9 4 9 5 9 5 5 8 8. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വെബ്സൈറ്റ് www.lbsceek.ac.in. ഫോൺ നമ്പർ 9746186909 9 7 4 6 1 8 6 9 9 7 4 6 1 8 6 9 0 9. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭമായ അസാപ് കേരളയുടെ ലക്കിടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 18 വയസ്സ് പൂർത്തിയായവർക്ക് 5 ദിവസത്തെ ഡ്രോൺ പരിശീലനത്തിനുള്ള പുതിയ ബാച്ചിലേക്ക് പ്രവേശനം നൽകുന്നു. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വച്ചാണ് കോഴ്സ് നടക്കുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 10. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495 9 9 9 6 6 7. 9 4 9 5 9 9 9 6 6 7. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിലെ വനിതാ ഹോസ്റ്റലിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ മീറ്റൺ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 3 രാവിലെ 10 മണിക്ക് നീലേശ്വരം ഡോ PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസിൽ നടക്കും. SSLC യോഗ്യതയുള്ള 18-നും 36-നും മധ്യപ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. SSC, ST, OBC വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9526 9 0 0 1 1 4. 9526 9 0 0 1 1 4. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇന്ന് ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് ബില്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. ഇന്ന് 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. വൈകിട്ട് 6:50 ഹരിതവേദിയിൽ കരിവെള്ളൂർ കുണിയാൻ പറമ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പച്ചക്കറി കൃഷിയുടെ വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ താലപ്പൊലിപ്പാട്ട് കേൾക്കാം. കെ പി കുഞ്ഞപ്പനും സംഘവും അവതരിപ്പിച്ചത്.
1: ബ്രഹ്മേശന്ദ്രമുരന്തകർത്തിതപദേ ഭക്തർക്കഭീഷ്ടപ്രദേ മെന്മേൽ നന്മ വരുത്തുവൻവിരുതഴും കൈലാസനാഥാത്മജേ ഉന്മേഷ സ്തുതിയൊൽവതിന് തുനിയൊന്നേരം ഗുണം ചെറുവാൻ.

0: കെ പി കുഞ്ഞപ്പനും സംഘവും അവതരിപ്പിച്ച താലപ്പൊലിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3-ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്

0: പിണറായി വിജയൻ ആരോപിച്ചു. സർക്കാർ ഖജനാവിൽ 6,000 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ടെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ആശ്വാസമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3-ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
1: വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അനുമതി തേടി അദാനി ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടില്ല. ടൂറിസം മേഖലയ്ക്കും തടസ്സമുണ്ടാകില്ലെന്നും വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരും. മേഖലയിൽ നിക്ഷേപം നടത്താൻ നിരവധി സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാടറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വർഷത്തെ ശബരിമലയിലെ തീർത്ഥാടന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ 2-ാമത്തെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് യോഗം. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. മികച്ച അക്കാദമിക് പ്രകടനത്തിന് 56 വിദ്യാർത്ഥികൾക്ക് സ്വർണമെഡലുകളും സമ്മാനിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവനമാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തായകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യയിലെ അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യ ജപ്പാൻ 16-ാമത് വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ രാജ്യത്തെ ഡോക്ടർമാർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി JP നദ്ദ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവയാണ് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ നട്ടെല്ലെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. രാജ്യം ഇന്ന് 78-ാമത് ദേശീയ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ദിനത്തിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ

0: ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 രണ്ടാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്റർ ലേ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. പാസ്പോർട്ട് ഭേദഗതി ചട്ടം 2026 പ്രകാരം പുതുക്കിയ പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് 36 പേജ് വരുന്ന പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഇനി മുതൽ 2500 രൂപയാകും ചെലവ്. 60 പേജുകളുള്ള സാധാരണ പാസ്പോർട്ടിനും അതിന്റെ പുതുക്കലിനും നിരക്ക് 3500 രൂപയായി നിശ്ചയിച്ചു. തത്കാൽ സ്കീമിന് കീഴിൽ ഇതിന് 6000 രൂപയാകും. UPI ഇടപാടുകൾ ജൂൺ മാസത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 23% വർധനയോടെ 2200 കോടിയായി ഉയർന്നു. ഇടപാടുകളുടെ ആകെ മൂല്യം 20% ഉയർന്ന് 28 ലക്ഷം കോടി രൂപയിലെത്തിയതായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ജൂൺ മാസത്തിൽ പ്രതിദിനം ശരാശരി 757 ദശലക്ഷം UPI ഇടപാടുകളാണ് നടന്നത്. കോട്ടയം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ആർ ഗോപികൃഷ്ണൻ മാധ്യമ പുരസ്കാരത്തിന് PV ജിജോ അർഹനായി. ദേശാഭിമാനി കോഴിക്കോട് ന്യൂസ് ബ്യൂറോ ചീഫാണ് PV ജിജോ. കോഴിക്കോട് കോർപ്പറേഷനിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയും സഹകരണവും ആവശ്യപ്പെട്ട് മേയറുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി VD സതീശനെയും വിവിധ മന്ത്രിമാരെയും തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. അന്തരിച്ച മുൻ മണലൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 2 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLA PV മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇന്ന് July 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം. രോഗി പരിചരണത്തിലും ആരോഗ്യമേഖലയിലും ഡോക്ടർമാർ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ ആദരിക്കുന്നതിനായി ഈ ദിവസം ആചരിക്കുന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ അബ്രഹാം സംസാരിക്കുന്നതാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ.
3: ഡോക്ടർമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കാറില്ല. പലപ്പോഴും കാണുന്നത് ആ ചിരിക്കുന്ന ഒരു മുഖം, അല്ലെങ്കിൽ മാസ്കിന്റെ പുറകിലുള്ള മുഖം. എന്നാൽ ആ മാസ്കിന്റെ പുറകിൽ, ആ ചിരിക്കുന്ന മുഖങ്ങൾക്ക് പുറകിൽ പല ഭാരങ്ങളും അവർ ചുമക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വാട്ട് ആർ ദ ചലഞ്ചസ് ഡോക്ടേഴ്സ് ഫേസ്? 1, ഫിസിക്കൽ ഡിമാൻഡ്സ്. ഒരു ഡോക്ടറിന്റെ ജീവിതം ലോങ് അവേഴ്സ്, ഡ്യൂട്ടീസ്, കോൾസ് എല്ലാം നിറഞ്ഞതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഒരു രാത്രി മുഴുവനും കോളെടുത്ത് ജോലി ചെയ്ത് അടുത്ത ദിവസം വീണ്ടും ജോലിക്ക് പോകണം. ദാറ്റ് ഈസ് യുവർ ഡിമാൻഡ്, ദാറ്റ് ഈസ് ദ കോളിംഗ് ഓഫ് എ ഡോക്ടർ. ആ ലോങ് അവേഴ്സ് ഫിസിക്കലായിട്ടുള്ള ഒരു ചലഞ്ചസ് നമുക്ക് ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, നമുക്ക് മാനസികമായിട്ട് ഉള്ള ചലഞ്ചസ്, ഓരോ പേഷ്യൻറ്റിനെ കാണുമ്പോഴും ആ പേഷ്യൻറ്റിന് മുഴുവനായിട്ട് അറ്റൻഷൻ കൊടുത്ത് അത് അനലൈസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ദാറ്റ് ഈസ് മെൻ്റലി ചലഞ്ചിങ്. ചില പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടാകും, അതെല്ലാം അനലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇറ്റ് ഈസ് മെൻ്റലി ചലഞ്ചിങ് ഫോർ ദ ഡോക്ടർ. മാനസികമായ ചലഞ്ചസിൽ ഇമോഷണലായിട്ടുള്ള ചലഞ്ചസും ഡോക്ടേഴ്സിന് ഫേസ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു ജോലി ഇറ്റ് ഈസ് എ ലോൺലി ജോബ്. പേഷ്യൻസ് അവരുടെ കഥകൾ പറയുന്നു. എനിക്ക് രണ്ടു ദിവസം മുമ്പ് ഒരു പേഷ്യൻ്റ് വന്ന് ഇരുന്ന് കരഞ്ഞു, അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞു. അവർക്ക് പലപ്പോഴും ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഒരു ഡോക്ടറിൻ്റെ കയ്യിലാണ്. വി ആർ ഓപ്പൺ ടു ദ ഡീപ്പ് റിയാലിറ്റീസ് ഓഫ് പേഷ്യൻസ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഹാർഡ് ഹാർട്ടഡ് ആയിട്ട് കഠിന ഹൃദയരായിട്ട് ഇരുന്നല്ലോ കേൾക്കുന്നത്. ഇറ്റ് ക്യാൻ അഫക്റ്റ് അസ്. ആ ഒരു ഇമോഷണൽ സ്ട്രഗിൾസ് ക്യാൻ ഓൾസോ ഹാവ് വേറെ. ഓഫ് കോഴ്സ് പ്രൊഫഷണൽ ചലഞ്ചസ്. മെഡിക്കൽ പ്രൊഫഷനിൽ തന്നെ കോമ്പറ്റീഷൻസ് ഉണ്ട്, കോർപ്പറേറ്റ് വേൾഡിൻ്റെ പ്രഷേഴ്സ് വരുന്നു, പെർഫോം ചെയ്യാനുള്ള പ്രഷേഴ്സ്, ഇതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചലഞ്ചസിൻ്റെ, പ്രൊഫഷണലായിട്ടുള്ള ചലഞ്ചസിൻ്റെ ഇടയ്ക്ക് യു ആർ ഓൾസോ എ ഹ്യൂമൻ ബീയിങ്. നമ്മളൊരു ഭർത്താവാണ്, ഒരു ഭാര്യയാണ്, ഒരു മകനാണ്, ഒരു മകളാണ്, ഒരപ്പനാണ്, അല്ലെങ്കിൽ ഒരു അമ്മയാണ്, ഒരു സമൂഹത്തിൻ്റെ ഒരു മെമ്പറാണ്. അതിൻ്റെ എല്ലാം നാച്ചുറലായിട്ടുള്ള സ്ട്രഗിൾസും ചലഞ്ചസും ഒരു ഡോക്ടറിനെ ഫേസ് ചെയ്യുമല്ലേ. എങ്ങനെയാണ് ഈ പ്രഷേഴ്സിൻ്റെ ഇടയ്ക്ക് ഹൗ ക്യാൻ ഡോക്ടേഴ്സ് കെയർ ഫോർ ദംസെൽവ്സ് എന്നതിനെ കുറിച്ച് ചെറുതായിട്ട് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, യു ഷുഡ് ഡിഫറൻഷ്യേറ്റ് യുവർ ഐഡൻറ്റിറ്റി ആൻഡ് യുവർ വൊക്കേഷൻ. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഐഡൻറ്റിറ്റി, പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ പ്രൊഫഷനിലാക്കിയാൽ അതൊരു പ്രശ്നമാകും. നമ്മുടെ ഐഡൻറ്റിറ്റി ആസ് എ ഡോക്ടർ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഐ എം എ ന്യൂറോ സർജൻ, ഐ എം എ കാർഡിയോളജിസ്റ്റ്, ഞാനൊരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ്, വാട്ട് എവർ, അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ. ഈ ഐഡൻറ്റിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഐഡൻറ്റിറ്റി, ഇഫ് ഇറ്റ് ഈസ് മൈ പ്രൊഫഷൻ, അത് ഒരു പ്രശ്നമാകും. നമ്മുടെ പ്രൊഫഷൻ ഷുഡ് ബി എൻ എക്സ്പ്രഷൻ ഓഫ് ഹൂ വി ആർ. ആരാണ് ഞാൻ എന്നുള്ളത് നമ്മളത് ഡിസ്കവർ ചെയ്ത് മനസ്സിലാക്കി നമ്മുടെ പ്രൊഫഷൻ അതിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് കാണണം. നമുക്ക് ചില ചെറിയ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ, ഈ സീസണിൽ, വാട്ട് ആം ഐ അക്കംപ്ലിഷിംഗ്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താണ്? ഐ ഗോ ഫോർ വർക്ക്, ജോലി എടുക്കുന്നു, എൻ്റെ കുടുംബത്തെ നോക്കുന്നു, എൻ്റെ പ്രൊഫഷനിലായിട്ട് എക്സൽ ചെയ്യുന്നു, എല്ലാം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഈസ് എ ഡീപ്പർ മീനിങ്. രണ്ടാമതായിട്ടുള്ളത് മാനേജിങ് ലൈഫ് വേഴ്സസ് മാനേജിങ് ടൈം. ടൈം എല്ലാവർക്കും 24 മണിക്കൂറാണ് ഉള്ളത്. ടൈം മാനേജ്മെൻറ്റിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലൈഫ് മാനേജ്മെൻറ്റാണ്. നമുക്കൊരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണം. എൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണ്? വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് മൈ ലൈഫ്? അതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഫ്രാങ്ക്ലിൻ കോവിയുടെ വെബ്സൈറ്റിൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബിൽഡർ എന്നുള്ളൊരു ടൂളുണ്ട്. ഇറ്റ്സ് എ ഫ്രീ ടൂൾ. അത് വെച്ച് നമ്മൾ, വാട്ട് ഈസ് മൈ പാഷൻ? ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ഡു ഐ റിയലി വോണ്ട് ടു അക്കംപ്ലിഷ് ഇൻ ലൈഫ് എന്ന് ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ നമുക്കത് വളരെ പ്രഷേഴ്സ് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഫോക്കസ് ഓൺ അവർ റിലേഷൻഷിപ്സ്. നമ്മൾ വളരെ ബിസിയാകുന്നു അല്ലേ, നമുക്കൊന്നിനും സമയമില്ല, ജോലി തിരക്കുണ്ട്. ഈ ജോലി തിരക്കിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ റിലേഷൻഷിപ്സാണ്. നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇവരുടെ കൂടെ സമയം ചെലവഴിക്കുവാൻ നമ്മൾ പ്ലാൻ ചെയ്ത് ആക്റ്റീവായിട്ട് സമയം അവർക്ക് വേണ്ടി കൊടുക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, സി എം സിയിലെ ഒരു പ്രൊഫസർ അവരുടെ മകള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ പിക്കപ്പ് ചെയ്യാമപ്പം വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തിരക്കാണ്, എനിക്ക് പോകാൻ സമയമില്ല എന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞു, കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ മരിക്കും, മരിക്കുമ്പോൾ ഒരു ഒബിച്ചുറി വരും ഇവിടുത്തെ സി എം സിയിലെ ന്യൂസ് ലെറ്ററിൽ, അന്ന് നിങ്ങളെ അടുത്ത് നിൽക്കുന്നത് നിങ്ങളുടെ മകളായിരിക്കും. യു ബെറ്റർ ഗോ ആൻഡ് ബി വിത്ത് യുവർ ഡോട്ടർ. വി മിസ് ദാറ്റ് ഔട്ട്. കാലങ്ങളിങ്ങനെ എത്രയോ പെട്ടെന്നാണ് പോകുന്നത്. ആൻഡ് വി മിസ് ദാറ്റ് ഔട്ട്.

0: വി മസ്റ്റ് ഫോക്കസ് ഓൺ അവർ റിലേഷൻഷിപ്സ്. നാലാമതായിട്ട്, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ലേൺ ടു സേ നോ. നമ്മൾ ഡോക്ടേഴ്സ് ആയത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലേ. ഐ റിമെമ്പർ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ വന്ന് നമുക്ക് ഒരു പുതിയ പ്രൊഫഷൻ, നമുക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, വി വോണ്ട് ടു മേക്ക് പീപ്പിൾ ബെറ്റർ. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ലുക്ക് ആഫ്റ്റർ അവർ സെൽഫ്സ്, നമ്മൾ ബേൺ ഔട്ട് ആവും. നമ്മൾ ബേൺ ഔട്ട് ആയാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റില്ല. വി ഹാവ് ടു ലേൺ ടു സേ നോ. വി ഷുഡ് സേ യെസ്, ബട്ട് വി ഷുഡ് ഓൾസോ സേ നോ. എനിക്ക് ഓർമ്മയുണ്ട്, മെഡിക്കൽ സ്റ്റുഡൻസിന്റെ അടുത്ത് ടീ ബ്രേക്കിന്റെ സമയം ഞാൻ പറയും, ഗോ ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് ടീ ആൻഡ് കം ബാക്ക്. ഒരു ഇന്റേൺ എന്റെ അടുത്ത് പറഞ്ഞു, അല്ല സാർ ഞാൻ വെയിറ്റ് ചെയ്യാം, പേഷ്യന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് അൻ ഓർഡർ, യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. മറ്റുള്ളവരെ സഹായിക്കണം, തീർച്ചയായിട്ടും സഹായിക്കണം, പക്ഷേ നമ്മളെ നോക്കിയില്ലെങ്കിൽ നമ്മൾ ബേൺ ഔട്ട് ആവും. ഓക്കെ. അഞ്ചാമതായിട്ട്, ബി ഫിസിക്കലി ഫിറ്റ്. വി ഡോക്ടേഴ്സ് ആ ഗിൽറ്റി അല്ലേ, നമ്മളെല്ലാ പേഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ എക്സസൈസ് ചെയ്യണം, ഇത് ഭക്ഷണം ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും നോക്കുന്നില്ല. വി മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ്. നമ്മുടെ ടൈം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. എക്സസൈസ് ചെയ്യാനായിട്ടും ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ടും നമ്മുടെ ശരീരത്തെ നന്നായിട്ട് നോക്കുവാൻ നമ്മൾ സമയമെടുക്കണം. ആറാമതായിട്ട്, ഹാവ് എ ഹാബിറ്റ്. നമ്മളെല്ലാം സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമുക്ക് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, വി ഡിഡ് വെൽ. പലപ്പോഴും ഓവർ ടൈം വി ലോസ് ദാറ്റ്, ഓർ വി ക്യാൻ ഹാവ് ടൈം ഫോർ എ ന്യൂ ഹാബിറ്റ്. ബിൽഡ് എ ന്യൂ ഹാബിറ്റ്, ദർ ഇസ് ടൈം. നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് എ ഹാബിറ്റ് ഔട്ട്സൈഡ് ദ മെഡിക്കൽ പ്രൊഫഷൻ. നമ്മളെന്തെങ്കിലും ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. ദ ലാസ്റ്റ് ഓഫ് ഇറ്റ് ദോ നോട്ട് ദ ലീസ്റ്റ്, ബി ഹെൽത്തി സ്പിരിച്വലി. നമ്മൾ ഇന്ത്യൻസ്, നമ്മൾ നാച്ചുറലി സ്പിരിച്വലാണല്ലേ. വെസ്റ്റേൺ വേൾഡ് ഇതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ഓഫ് കോഴ്സ് ഇപ്പോൾ അവർ കൂടുതലായിട്ട് മനസ്സിലാക്കി വരുന്നുണ്ട്, ബട്ട് വി ആർ നാച്ചുറലി സ്പിരിച്വൽ. നമുക്കൊരു ഇറ്റ്സ് എ വെരി പേഴ്സണൽ തിങ്. നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആത്മീയമായി വളരുവാനായിട്ട് വി ഹാവ് ടു ഫൈൻഡ് ടൈം ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദാറ്റ്. സോ ഓൺ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ, എൻ്റെ വിഷസ് ഫോർ ദ ബെസ്റ്റ്. ബട്ട് മൈ വിഷ് ഇസ് ദാറ്റ് വി ഷുഡ് ലുക്ക് ആഫ്റ്റർ അവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ നോക്കണം. നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലാണ് നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹവും മറ്റുള്ളവർക്ക് ഒരു താങ്ങലായിട്ട് നിൽക്കാനായിട്ടും മറ്റുള്ളവർക്ക് സഹായിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
1: ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് വെള്ളൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡിഡിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: Our youth can transform challenges into opportunities.

0: and contribute to building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent, and commitment of our youth.
1: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. VBG റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം VBG റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകി ണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
1: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ

0: ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
1: फ्यूचर रेडी आर्मी का निर्माण करना है जो हर तरीके से सशक्त हो और मल्टी डोमेन में ऑपरेट करने के लिए सक्षम हो. इन सभी उद्देश्यों को मद्देनजर रखते हुए और माननीय रक्षा मंत्री द्वारा डेकेड ऑफ ट्रांसफॉर्मेशन के अंतर्गत दिए गए मार्गदर्शन से प्रेरणा लेते हुए मैंने अपने फोकस एरियाज निर्धारित किए हैं.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്ട്രക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. അഞ്ച് മത്സരങ്ങളടങ്ങിയ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. യുപിഐ സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ യുപിഐ ഇടപാടുകൾ. ജൂൺ മാസത്തിൽ യുപിഐ വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും യുപിഐ സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിബിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി കണ്ണൂർ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി കണ്ണൂർ.
5: അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, DGMലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ. ആവിഷ്കാരം ജീജ ശ്രീജിത്ത്.
6: പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പങ്കെടുക്കാനായി 0497

0: 2 9 5 6 0 0 7 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9 4 9 5 9 9 1 0 1 5. പല്ലവി അനുപല്ലവി വിജയിക്കുള്ള റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി. ആദ്യത്തെ കോളിലേക്ക്. ഹലോ
1: ഹലോ
0: ഹലോ ആരാണ്? ആ, എവിടുന്ന് വിളിക്കുന്നേ? കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമുഴി അല്ലേ? പെരുവണ്ണാമുഴി. ഓക്കെ. നമ്മുടെ കണ്ണൂർ നിലയത്തിലെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറാണെന്ന് തോന്നുന്നു, ഞാനൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. ഓർമ്മയിൽ ഒരു ഗാനത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോ
1: പല്ലവിയിൽ വിളിച്ചിട്ട് മറക്കിട്ടിട്ട് വേറെയാക്കിട്ടു.
0: അങ്ങനെ ഉത്തരം പറഞ്ഞു തരുന്നു. നറക്കിട്ടിട്ട് വേറെയൊക്കെ കിട്ടി. ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്ന് നോക്കാം, ഇന്ന് നോക്കാം ഏതൊരു ചോദ്യം ചോദിക്കുവാ. അപ്പൊ ഇതൊരു അനുപല്ലവിയാണ്, പഴയൊരു ഗാനമാണ്. എന്താ

0: ഹലോ,
1: ആ പഠിക്കോ.
0: ഇത് പീസു ചീലവാടിയല്ലേ?
1: പീസുലിച്ചിരയുടെ ശബ്ദമാണോ കേട്ടത്?
0: മൈലാഞ്ചി കാട്ടിലെ കാടിപ്പറന്നു വരും മണിവർണ്ണ പൊന്മാനേ.
1: നീ
0: ചൊമ്മയായോണ്ട്
1: കൂടുതൽ പാടാൻ പറ്റൂല. അപ്പൊ ഏതായാലും നല്ലോണം പാടിയിട്ടുണ്ട്. ഓക്കേ, ഏതാ സിനിമ ഇത്? സുശീലാമ്മയുടെ വോയിസ് അല്ല, അമ്പിളി വസന്ത അവരൊക്കെയാ തോന്നുന്നത്. രണ്ടുപേരും പാടുന്നുണ്ടല്ലോ. ഓക്കെ, ഞാനല്ല പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെയോ? ആ അങ്ങനെ. ഇപ്പൊ ശബ്ദത്തെ കൂടെ ആൾക്കാരൊക്കെ അറിയുന്ന ആളാണ്. പാട്ടൊക്കെ കറക്റ്റാണ്, ഞാൻ സുശീലമ്മ പാടിയതല്ലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ സിനിമയിലെ ഗാനമായിരുന്നു. ആ അത് മനസ്സിലായി, അതല്ലേ ഇത്ര പെട്ടെന്ന് പാടിയത്. ഓക്കെ, എനിക്കാണോ അഭിനന്ദനം? ആകാശവാണിക്ക് അഭിനന്ദനം. ശരി, നല്ലൊരു പാട്ട്, അറിയുന്നൊരു പാട്ട് കിട്ടിയത് കൊണ്ട്. അതെ അതെ, ശരി. അപ്പൊ ആ പാട്ട് മുഴുവനായി ഇപ്പോൾ കേൾക്കാം. ശരി.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലിൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ.
1: ഹലോ.
0: ആ ആരാണ്?
1: എന്റെ പേര് ശ്രീസദ.
0: ശ്രീസദ, എവിടെയാണ് സ്ഥലം?
1: പാനൂർ.
0: പാനൂരാണ്. എന്താ പഠിക്കുന്നേ?
1: ഞാൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ്, ഇനി ഡിഗ്രി ഫസ്റ്റ് ഇയർ.
0: ഡിഗ്രി ഫസ്റ്റ് ഇയർ. അഡ്മിഷൻ ഒക്കെ ആയോ?
1: ആ, അഡ്മിഷൻ ആയി.
0: ആ, എവിടെ?
1: ഞാൻ നിർമ്മലഗിരി കോളേജിലാണ്.
0: ആണോ?
1: സുവോളജി ഡിപ്പാർട്ട്മെന്റ്.
0: സുവോളജി. ആ, ഓക്കെ. അപ്പോ പാട്ട് പാടുമായിരിക്കും അല്ലേ?
1: പാട്ട്
0: പാടും. അങ്ങനെ പാടാനായിട്ടൊന്ന് വിളിച്ചതാണ്. ഒരു സെക്കൻഡ് മോളെ. ഒരു പാട്ടിന്റെ ചോദ്യം ഇതാ. അനുപല്ലവി കിട്ടുന്നില്ലേ ഇപ്പോഴോ? ഇപ്പൊ കേക്കാവോ? അപ്പൊ ഇതേതൊരു അനുപല്ലവിയാണ്.
1: ഓക്കേ.

0: അത്രയുള്ളൂ.
1: ആ
0: ഒന്നുകൂടെ കേൾപ്പിക്കാം. പരിചയമുണ്ടോ പാട്ട്?
1: ഈ പാട്ട് കേട്ടതുപോലെ ഉണ്ട്. ഒന്നുകൂടെ കേൾപ്പിക്കാവോ?

0: അത്രേ ഉള്ളൂ. ഇത് ഏത് സിനിമയിലാന്ന് പറ? ഓ ശരി, സിനിമയൊന്നും കാണാറില്ല. ആ ടൈപ്പ് അല്ല അല്ലേ. ഏത് ഓർമ്മ കിട്ടുന്നില്ല. മേരി കുഞ്ഞ് കൊണ്ടൊരു കുഞ്ഞാട് സിനിമ, അതിന്റെ അകത്തൊരു ക്ലൂ ഉണ്ട്. അത് തന്നെ
1: പഠിക്കും.
0: അങ്ങനെയുണ്ടോ അതിന്റെ അകത്ത്? അതെല്ലാം തോന്നുന്നു. കുഞ്ഞാടെ കുറുമ്പനാടെ വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്, ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും. അങ്ങനെയൊക്കെയാണ്. ഏ അറിയില്ലായിരുന്നോ പാട്ട്? ശരി, അപ്പോ ശ്രേയസ് അത് ഒരു കാര്യം ചെയ്താൽ, ഒരു പാട്ട് പാടാനല്ലേ വിളിച്ചത്, കാര്യമായിട്ട് ഒരു പാട്ട് പാടിയേ നോക്കട്ടെ. ഇത്ര
1: വിഷമം. നീ വരവായാൽ എന്നിൽ പൂക്കാം.

0: மொழியில் மதுரம் தினிமம் புலரிகளில் மண்ணில் தோதீசி
1: நல்ல ரசுண்டு ஸ்ரீசதா. ഞാൻ അനുപല്ലവിയിലൊക്കെ തുടങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് വിചാരിക്കായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ചെയ്തത് പാട്ട് അരികിൽ പതിയെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പാട് പാട്ടാൻ എല്ലാരും പറയും പുതിയ പാട്ട് അങ്ങനെ ഇങ്ങനെ, പക്ഷെ സത്യം പറഞ്ഞ പാടാൻ ഒത്തിരി ബുദ്ധിമുട്ടാന്ന് മനസ്സിലായി. ഭയങ്കര ഹൈയിൽ പോവും ലോല പോവും എല്ലാം വിഷമാണ്. നന്നായിട്ട് പാടി, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്താ അല്ലേ. ഇത്ര നല്ലൊരു പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയല്ലോ, എല്ലാവർക്കും കേൾക്കാൻ പറ്റി. ഓക്കെ മോളെ, ഇനിയും വിളിക്കൂട്ടോ പല്ലവി അനുപല്ലവിയിലേക്ക്. ശരി,
0: ഓക്കെ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഹലോ, പല്ലവിയാണ്, പല്ലവി റേഡിയോയുടെ മോളി. ഞാൻ ഇപ്പൊ ഓഫ്ലൈനിൽ ഞാൻ പറഞ്ഞതാ ശ്രീജയുടെ അടുത്ത്. അല്ലെ, ശ്രീജയല്ലേ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു റേഡിയോയുടെ വോളിയം കുറക്കണം, കുറച്ച് ദൂരേക്ക് നിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എത്ര പഠിപ്പിച്ചാലും ഇങ്ങനെ തന്നെ അല്ലേ? അപ്പൊ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് കൊണ്ടല്ലേ പറയുന്നത്. ഇപ്പൊ കുറച്ച് എന്നിട്ടും പോരാ, കുറച്ച് ദൂരേക്ക് നിന്നാ മതി, മറ്റുള്ളവർ കേട്ടോട്ടെ. ഓക്കെ, അതിന്റെ അകത്ത് ഈ പാട്ടിന്റെ അനുപല്ലവി കേൾക്കാൻ നിക്കരുത്, ഫോണിൽ തന്നെ കേൾക്കാലോ. ഓക്കെ, അപ്പൊ ഇതൊരു അനുപല്ലവിയാണ്, 80s ഒരു പാട്ടാണ്.

എന്റെ ചെവി പോയി കിട്ടും, അതാണ് ആ ശബ്ദം അവിടെ വെച്ചിട്ട്. നിങ്ങളെ ആ റേഡിയോയുടെ വോളിയം കുറച്ചാലേ ഞാൻ വെക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കട്ടാക്കും. ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അതിൻ്റെ അകത്ത് കേൾക്കാൻ നോക്കണ്ട, നിങ്ങൾ ഫോണിൽ തന്നെ കേൾക്കും. എന്താ

ഓക്കേ, കിട്ടൂല അല്ലേ? അറിയാം. ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പാട്ട് കൊടുക്കട്ടെ? ചിത്രം ചിത്രം പറഞ്ഞാ പാടുവോ? തമ്മിൽ തമ്മിൽ പാടിക്കും. അവിടെ വേറെ ഉണ്ട് സംസാരം. ഇനി ഒരു തീരുമാനത്തിലെത്തിയില്ല. ഞാൻ പറയട്ടെ പാട്ട്? അവിടുത്തെ ബേളും റേഡിയോയുടെ ബേളും എല്ലാം കൂടെ എന്നെ ചെവിയിപ്പോ പോവും. അതുകൊണ്ട് വേഗം പാട്ട് കൊടുക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. ഓക്കെ, തമ്മിൽ തമ്മിൽ സിനിമ. റഹ്മാൻ നിശയുടെ ചിറകിൽ നീ വന്നു രോമാഞ്ചം നൽകുന്നു. ഇതായിരുന്നു ഗാനം ചിറക് ചിറക് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഗാനാമൃതത്തിൽ ആകാശവാണിന്ന് ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ കൊടുത്തൊരു പാട്ടാണ് അത്. അന്ന് കേട്ടിട്ടും എന്തോ വാട്സാപ്പിലും ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ഒരു ദിവസം രണ്ടു പ്രാവശ്യം കേൾപ്പിച്ച പാട്ടാണ്. ഏ ഓക്കെ, ഇപ്പൊ പാട്ട് കേട്ടോളൂ കേട്ടാ. ശരി.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: Hello. Hello. Hello, Pallavi and Pallavi. Poyo. Hello. Hello. കേൾക്കുന്നുണ്ട്. ഹലോ, ആരാണ്?
1: ബിജു അഞ്ചരക്കണ്ടി.
0: ബിജു അഞ്ചരക്കണ്ടി, ശരി. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ബാങ്കിൽ. ഇപ്പൊ വീട്ടിൽ വന്നതാണ് ചോറുണ്ണാൻ? അങ്ങനെ ഈവനിങ്. ശരി, ഓക്കെ ഓക്കെ. അപ്പോ ഇത് ഒരു 80s ഒരു ഗാനം. അതിന്റെ തുടക്കം മ്യൂസിക്കാണ്. തുടക്കം മ്യൂസിക്.

0: സിനിമ എന്ന എന്റെ ഉപാസന, പൂച്ചൽ ഖാദർ, ജോൺസൺ, എസ് ജാനകി, സുഹാസിനി. അറിയുന്ന പാട്ടാണ്. എന്താ ചെയ്യാ, എന്റെ ഉപാസനയിലെ എസ് ജാനകി പാടിയ ഗാനം ഏത്? അതല്ല, അത് കടൽ കാറ്റ്, അങ്ങനെ ഏതോ സിനിമയിലാണ്. നിലവിട എന്റെ അടുത്ത് എത്തിയിട്ടില്ല. എന്റെ ഉപാസനയിലെ നല്ലൊരു ഗാനമാണ്. സുന്ദരി പൂവിനും ഇന്ദു മിണ്ടുവാൻ കാറ്റിനു, ഈ പാട്ടായിരുന്നു. ഓർമ്മയുണ്ട്, സമയം. ശരി, ഓക്കെ, വീണ്ടും വിളിക്കൂട്ടാ. ശരി,
1: ആയിക്കോട്ടെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ഹലോ പല്ലവി ആണ്, പല്ലവി. ഹലോ, പറയൂ, ആരാണ്? ചക്കരക്കല്ലിൽ നിന്ന് റീന. കേക്കാവോ ഞാൻ പറയുന്നത്? അപ്പോ ചോദ്യം ചോദിക്കട്ടെ? എളുപ്പാണ്, പക്ഷെ കിട്ടൂല, അത്രേ ഉള്ളു. അനുപല്ലവിയാണ്.

0: കാട്ടില്
1: അല്ല അല്ല അതല്ല വേനൽക്കിനാവുകൾ സിനിമയിലെ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ രചന, എൽ വൈദ്യനാഥന്റെ സംഗീതം, ഗൗരി മനോഹരി രാഗം. കിട്ടൂല, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് കിട്ടുന്നില്ല, അത് കിട്ടൂല. ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞ ആ പാട്ടിന് തുടക്കം രാഗത്തിന്റെ പേര് പറഞ്ഞതാ, പക്ഷെ അതിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഗൗരി മനോഹരി മാറുവൈരി മാനസനളിനിൽ ഗാനമാണ്. ഞാൻ ഗൗരി മനോഹരി എന്നൊക്കെ പറഞ്ഞുപോയി, രാഗത്തിന്റെ പേരാണ്, ഭാഗ്യത്തിന് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഭാഗ്യമല്ലായിരിക്കും, പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പാടിപ്പിക്കുന്ന മോശമല്ലേ, അതുകൊണ്ട്. ഓക്കെ റീന, വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നും ചോദിച്ചില്ല.
0: വേറെ വിശേഷം ഇല്ലപ്പാ.
1: ശരി, ഓക്കെ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497 2 9 5 6 0 0 7, മറ്റൊരു നമ്പർ 9 4 9 5 9 9 1 0 1 5. ഹലോ.
4: ഹലോ,
3: ആരാണ്?
4: ഇത് അനീഷ്.
3: അനീഷ്, എവിടെ നിന്ന് വിളിക്കുന്നേ?
4: മയിലിൽ
3: നിന്ന് വിളിക്കുന്നു. ഓക്കെ, എന്താ ജോലി?
4: ഓട്ടോ
3: ഓടിക്കലാണ്. മയില് തന്നെയാണോ ഓട്ടോ സ്റ്റാൻഡ് എല്ലാം?
4: പുതിയ
3: തെരുവാണ് ഓടിക്കുന്നത്. അനീഷ് അല്ലേ? ഓക്കെ, അപ്പോ ഇന്നിപ്പോ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നേ?

0: ഞങ്ങൾ മറ്റുള്ളൂ. അപ്പൊ ഇത് ഉച്ചക്കത്തെ ചലിത്രഗാനങ്ങൾ അധികവും ഓട്ടോ റണ്ണിങ്ങിലും അത് വെക്കും, റേഡും വണ്ടിയിലുണ്ട്. അപ്പൊ ഈ റേഡിയത്തിൽ നാമം പലയും നമുക്ക് ആവശ്യപ്പെട്ട് 90s 80s നല്ല ഗാനങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലൊരു സംഗീതം പ്രേമിയാണ്,
1: സംഗീത പ്രേമിയാണ്. പ്രേമം മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് എന്തെങ്കിലും വരുമോ? പാട്ട് പാടുവോ? പാട്ട് കേട്ടതല്ലേ, ഇപ്പൊ ഇത് കേൾക്കാൻ പറ്റുമോ നോക്കൂ, അല്ല കിട്ടുമോ നോക്കൂ. ഓക്കെ.

0: അനീഷ ഇതെല്ലാരും വീട്ടിൽ നിന്ന് ഇപ്പൊ പാടുന്നുണ്ടാവേ. അത്രയും പ്രശസ്തമായ ഗാനമാണ് ജയചന്ദ്രൻ ഗാനം.
1: എനിക്ക്
0: എത്ര പ്രാവശ്യം വെച്ചത്?
1: രണ്ടു
0: പ്രാവശ്യം വെക്കുള്ളൂ, ഇങ്ങനെയാണ് എന്റെ നിയമം. മനസ്സ് തുടിച്ചത് ഭക്തി കൊണ്ടോ മറ്റൊരു മധുരിക്കും ഓർമ്മ കണ്ടോ പറയൂ കളമൊഴി. ഞാൻ തോന്നുന്നു അറിയില്ല, തോക്കുകൾ കഥ പറയുന്നു സിനിമ, അതിലെ ജയചന്ദ്രൻ പാടിയ പാട്ട്. പൂവും പ്രസാദവും കുടവുമായി, അറിയില്ലേ? എത്ര പ്രാവശ്യം ഇവിടെ ഓട്ടോ എന്നൊക്കെ ഇരുന്ന് കേട്ടതാ. ഓക്കെ, ആസ്വാദനത്തിന്റെ ഒപ്പവും കുറച്ചൊരു പഠനവും കൂടി വേണം, എന്നാൽ മാത്രമേ ഇതിന്റെ അകത്ത് പയറ്റാൻ പറ്റുള്ളൂ. കേട്ട് ലയിച്ചങ്ങ് വിട്ടു കഴിഞ്ഞ് ശരിയാവൂല. ഓക്കെ, വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ല, ചിലപ്പോ കിട്ടുമല്ലോ. ഓക്കെ ശരി.

0: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: ഹലോ പല്ലവി, പല്ലവി ആരാണ്?
1: ഞാൻ മധുസൂദൻ കണ്ണപുരത്തുനിന്ന്.
0: മധുസൂദനൻ കണ്ണപുരം, ഓക്കെ. എന്ത് ചെയ്യുന്നു?
1: ഞാൻ അത്യാവശ്യം ചെറിയ സിനിമകളിലൊക്കെ ഇങ്ങനെ
0: സിനിമകളിലോ? അതെയോ, ഏത് സിനിമകളിലാണ് ഉള്ളത്?
1: എന്താണ് ഉയിരി, പിന്നെ വരാൻ പോകുന്ന കത്തനാറ്, അതിനു മുമ്പെല്ലാം പറയുന്നുണ്ട്.
0: ഇപ്പൊ അതായത് കുറച്ച് പുതിയ സിനിമകളിലാണ്. ഇതിനു മുമ്പ് എന്തായിരുന്നു ഇതിലേക്ക് വരുന്നതിന് മുന്നേ?
1: ഇതിനു മുമ്പത്തെ എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ അബ്രോഡിലായിരുന്നു.
0: അങ്ങനെ
1: സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്നു.
0: ഓക്കെ. ഇപ്പൊ നാട്ടില് വന്നിട്ട് ഇങ്ങനെ ഒരു മോഹം അല്ലേ, അഭിനയ മോഹത്തിലാണ്?
1: മുമ്പേ ഉണ്ടായിരുന്നു. മുമ്പ് നമ്മുടെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയിലൊക്കെ
0: ഉണ്ടായിരുന്നു. അത് ശരി, ഇനി ശ്രദ്ധിക്കാം. ഏ, മധു കണ്ണപുരം ഇങ്ങനെ തന്നെയാണോ പേര്? ഓക്കെ. അപ്പൊ ഇപ്പം നമ്മുടെ സമയം ഏകദേശം ആയിപ്പോയി, കൂടുതൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ.
1: അപ്പൊ
0: ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കൂ. ഇത് എന്നാ, ഒരു പാട്ടിന്റെ പല്ലവിയിൽ തന്നെ ഒരു ഭാഗമാണ് ഈ പാട്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുവാന്ന് മാത്രം, അറിയുന്നവർക്ക് വേഗം പാടാം. എന്ന് വെച്ചാല് ചിലപ്പോ എല്ലാവർക്കും അറിയണമെന്നില്ല, അങ്ങനത്തെ ഒരു പാട്ടാണ്. ഏഹ്, അപ്പൊ ഇതാ പല്ലവിയുടെ ഒരു ഭാഗമാണ്, ഇതാ കേട്ടോളൂ.

0: അല്ല നിങ്ങൾ വരുന്നുണ്ട്
1: ആദ്യത്തെ രണ്ടുപേരേ ഉള്ളൂ പാടിക്കോ
0: ഇല്ല സംഭവം പുറത്തേക്ക് വരുന്നില്ല
1: അയ്യോ ഞാൻ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു
0: എളുപ്പമുള്ളതായിരുന്നു
1: പക്ഷെ ഈ പാട്ട് ഇപ്പൊ എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷെ ഈ പാട്ട് അറിയുന്നവർ ഇത് പാടും അതാണ് ലാവണ്യദേവതയല്ലേ നീന്റെ പൂർണ്ണമിയല്ലേ ഇനിയുള്ള വരി ഇതാണ് ഓക്കെ സമയം അധിക അതിക്രമിച്ചു പോയി വീണ്ടും വിളിക്കൂട്ടാ ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പല്ലവി അനുപല്ലവിയുടെ സമയം തീരുന്നു. അപ്പൊ ഇന്ന് വിളിച്ചവരിൽ ഒരാള് മാത്രമാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു നാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഇന്നത്തെ വിജയിയായിട്ട് പറയുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്കളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യും. പിന്നെ ഇന്നത്തെ പല്ലവി അനുപല്ലവിയിൽ നിങ്ങളോടൊപ്പം ജീജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം ഷാജു. ഇഫും പ്രധാന വാർത്തകൾ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവതലമുറ സമർപ്പണബോധത്തോടെയും ധാർമ്മിക മൂല്യങ്ങളോടും കൂടി മികവിലേക്ക് ഉയരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിൽ എത്തും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. 2026 കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സഭാ നടപടികൾ പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. FCRA ഭേദഗതിക്കെതിരായ പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ടു ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനതല ബിരുദ പ്രവേശനോത്സവമായ ഫസ്റ്റ് ചാപ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. PSC നടത്തിയ പരീക്ഷകളിലെ ക്രമക്കേട് സംബന്ധിച്ച് ഉന്നതതല ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്ന് മന്ത്രി ജനീഷ്. PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗിച്ചോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന് 183.50 രൂപയാണ് എണ്ണ കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: This is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. Prime Minister Narendra Modi says 11 years of Digital India empowered the poor and the underprivileged, making life easier for millions. Increased wages under Viksit Bharat Ji Ramji Act become effective from today. Union Minister Shivraj Singh Chauhan and Kiran Rijiju undertake aerial survey of flooded areas of Arunachal Pradesh. Newly appointed Army Chief General Dhiraj Seth stresses on modernization of army to tackle challenges of evolving security environment. Afghanistan attacks ISIS targets in Pakistan. Monsoon likely to advance to Delhi, Haryana, Chandigarh and Punjab in the next 2 days. And in FIFA World Cup, Mexico defeat Ecuador 2-0 to enter round of 16. Prime Minister Narendra Modi has said Digital India initiative has redefined governance, empowered citizens and accelerated all-round development. The Prime Minister said 11 years of Digital India empowered the poor and the underprivileged and made life easier for millions. He said Digital India has touched every aspect of life. He underscored the seamless digital payments and direct benefit transfers are reaching beneficiaries with transparency. Mr. Modi said that technology has become a powerful instrument for furthering ease of living. The ambitious Digital India program of the government was launched this day in 2015. Since then, it has shaped how citizens connect, learn, transact and access public services across the country. India has built one of the world's largest digital public infrastructure ecosystems. We have more from a correspondent.
2: India is emerging as a global leader in digital public infrastructure, DPI, driven by scalability.

0: and children were killed, while 163 others were injured in Pakistani military airstrikes in Paktika and Kunar provinces of Afghanistan. National Doctors Day has been celebrated today to honor doctors for their dedication, compassion, and invaluable contribution to protecting and improving public health. The day is observed every year on the 1st of July to commemorate the birth and death anniversary of one of India's most respected physicians, Dr. Bidhan Chandra Roy. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have greeted doctors across the country on the occasion. Union Health Minister Jagat Prakash Nadda has also extended greetings to the medical fraternity for his unwavering dedication. In a video message, Mr. Nadda lauded doctors across the country for their exemplary professionalism and compassionate service to humanity.
1: On the occasion of Doctors' Day, I extend my sincere appreciation and heartfelt gratitude to the medical fraternity for its unwavering dedication, exemplary professionalism, and compassionate service to humanity. Doctors are the cornerstone of our healthcare system, tirelessly working to alleviate suffering, save lives, and uphold the highest standards of patient care. Your selfless commitment and resilience continue to inspire the nation and strengthen our collective pursuit.
0: In FIFA World Cup, Mexico defeated Ecuador 2-0 in the round of 32 clash at the Mexico City Stadium this morning to qualify for the round of 16. Raul Jimenez and Julian Quiles scored for Mexico. This marked Mexico's first World Cup knockout stage win in 40 years. Earlier, Kylian Mbappe further enhanced his World Cup legacy to lead France to a comfortable 3-0 win against Sweden in the round of 32. Mbappe struck twice to take his World Cup tally to 18 goals, now two clear of Miroslav Klose and only one behind Lionel Messi. Norway has also sailed to the round of 16, beating Ivory Coast 2-1 in Texas. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says 11 years of Digital India empowered the poor and the underprivileged, making life easier for millions. Increased wages under Viksit Bharat Ji Ramji Act become effective from today. Union Minister Shivraj Singh Chauhan and Kiran Rijiju undertake aerial survey of flooded areas of Arunachal Pradesh. Newly appointed Army Chief General Dheeraj Seth stresses on modernization of army to tackle challenges of evolving security environment. Afghanistan attacks ISIS targets in Pakistan. Monsoon likely to advance to Delhi, Haryana, Chandigarh and Punjab in the next 2 days. And in FIFA World Cup, Mexico defeat Ecuador 2-0 to enter round of 16. And with that, we end the Midday News.
2: Agashavani.
3: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം അവസാന ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
4: കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ അനങ്ങിത്തുടങ്ങിയ ഈ നാടകചക്രം ദുഃഖവെള്ളിയിലേക്കുള്ള തയ്യാറെടുപ്പ് ദിനങ്ങളിലെ ആദ്യ വെള്ളിയായ ഇന്ന് ഉരുണ്ടു തീരുകയാണ്. കുറ്റം ശിക്ഷയുടെ തീരമണയാൻ പോകുന്നു. ലോകമെത്ര വെറുതെ വിട്ടാലും കുറ്റവാളി ശിക്ഷാനികേതനത്തിനു ചുറ്റും അശാന്തിയിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. പശ്ചാത്താപമെങ്കിൽ ഭ്രമണം തീർത്ഥാടനമായി മാറും. നായകന്റെ പേര് റസ്കോൾ നിക്കോ. റസ്കലോട്ട് എന്ന റഷ്യൻ ക്രിയാപദത്തിനർത്ഥം സ്പ്ലിറ്റ്, വേർതിരിവ് എന്നൊക്കെയാണ്. റസ്കോളിനുള്ളിലെ ശരിയും തെറ്റും തമ്മിലുള്ള സ്പ്ലിറ്റും തമ്മിലടിയും അനുരഞ്ജനത്തിൻ്റെ, പുനരുജ്ജീവനത്തിൻ്റെ പുലരി തൊടുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടുപേരെ കൊന്നുകളഞ്ഞ റസ്കോൾ നിക്കോവിൻ്റെ കുറ്റബോധത്തിൻ്റെ സങ്കീർണമായ അപഗ്രഥനമാണ് ഇതുവരെ ആടിക്കഴിഞ്ഞത്. പ്രതിനായകൻ റസ്കോൾ നിക്കോവ് സമൂഹ നിയമത്തിൻ്റെ പ്രതീകമായ പെട്രോവിച്ച് എന്ന പോലീസ് ഓഫീസറുടെ മുന്നിലണഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അസ്ഥി വിളർക്കുന്ന കൊടുന്തണുപ്പിൽ ഉറങ്ങുന്ന സൈബീരിയ എന്ന

0: തടവു കേന്ദ്രത്തിലേക്ക് ഒരു തീർത്ഥാടനം ഒരുങ്ങുകയാണ്.
1: അത് ശരിയാണോ? പുനരാലോചന നടത്തിയാലോ? കുറ്റസമ്മതം നടത്താൻ അവിടെ എന്തിനു പോണം? പിടികൊടുക്കണോ? വയ്യ. ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം മിക്കവാറും ഈ പാലത്തിലൂടെ എന്നെ ഒരു ജയിൽ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്കെങ്ങനെ ഈ പുഴയിലേക്ക് നോക്കാനാകും? അവളുടെ ശബ്ദമല്ലേ മനസ്സിൽ മുഴങ്ങുന്നത്? സോണിയയുടെ.
2: പൊതുസ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കുനിഞ്ഞു വണങ്ങി മണ്ണിനെ ചുംബിക്കുക. കാരണം നിങ്ങൾ അതിനോടും പാപം ചെയ്തു. എന്നിട്ട് ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയുക, ഞാനൊരു കൊലപാതകിയാണ്.

0: സോണിയ, ഞാൻ അനുസരിക്കുന്നു. ഈ മൈതാനത്തിന്റെ നടുവിൽ ഞാൻ മുട്ടുകുത്തട്ടെ. ഈ ചെളി പുരണ്ട മണ്ണിൽ പരമാനന്ദത്തോടെ ചുംബിക്കട്ടെ.
1: എടേ നോക്കടേ, അടിച്ച് പിമ്പിരിയെ ചെയ്യുന്നു കണ്ടാലേ അവൻ.
2: ഏയ്, അതല്ല, ഈ മണ്ണിനോടും തന്റെ കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് ജെറുസലേമിലേക്ക് പോവുകയാണ്. സഹോദരന്മാരെ, ലോകത്തെ മുഴുവൻ കുനിഞ്ഞു വണങ്ങി മഹത്തായ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെയും അതിന്റെ നടപ്പാതയെയും ചുംബിക്കുന്നു.
3: വളരെ ചെറുപ്പം, മാന്യൻ.
0: ഇല്ല, എനിക്ക് ഉറക്കെ പറയാനാകുന്നില്ല ഞാനൊരു കൊലപാതകിയാണെന്ന്. ഇല്ല, ഞാൻ വിഴുങ്ങിക്കളയുന്നു. എനിക്ക് പറയാനാവുന്നില്ല, നാവ് പൊന്തുന്നില്ല. അവിടെ 50 വാരാകലെ ഒളിച്ചു നിന്ന് നോക്കുന്നത് സോണിയല്ലേ? അവളോട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ പിന്തുടരുകയാണ്. വരികയാണ് അവൾ ജീവിതത്തിന്റെ അന്ത്യം വരേക്കും. ആ, അതാ പോലീസ് സ്റ്റേഷൻ. എത്തി, ഞാനെത്തി.

0: അകത്ത് അകത്താരും ഇല്ലേ?
1: നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്?
2: ഞാനിതാ അങ്ങയുടെ സേവനത്തിനായി തയ്യാർ എന്റെ പ്രിയപ്പെട്ട സാർ.
0: അതെ, ഇയാൾ പെട്രോവിച്ച് എന്നെയും പ്രതീക്ഷിച്ച് എന്റെ വരവും പ്രതീക്ഷിച്ച്.
2: അങ്ങെന്തെങ്കിലും പറഞ്ഞു?
0: ഇല്ല.
2: അത് കള്ളം. വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നെന്ന്? അതെ, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു തൊപ്പിയിൽ എന്താണുള്ളത്? അത് കടയിൽ നിന്ന് വാങ്ങാം. തൊപ്പിക്കുള്ളിൽ എന്താണുള്ളത്? നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല.
0: അപ്പോൾ ക്ഷമാപണം നടത്തിയത് എന്തിനാണ് സാർ?
2: കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ? പേടിപ്പിച്ചോ?

കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സഹോദരിയെ കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. ഉന്നത സംസ്കാരമുള്ള സുന്ദരിയായ യുവതി, മാന്യവരിത. നിങ്ങളെ ഞാൻ വല്ലാതെ സംശയിച്ചു.

0: കാര്യം ചോദിക്കാൻ. സമത്വം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു.
1: ഓ, അതറിഞ്ഞില്ലേ? അയാൾക്ക് സ്ഥലമാറ്റമായി ഇന്നലെ. പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുമായി അയാൾ വഴക്കിട്ടു, തീർത്ത് മോശമായ രീതിയിൽ. ധിക്കാരി.
2: ആ, ബുദ്ധിമാന്മാരെല്ലാം അങ്ങനെയാണ്.
0: ഇയാൾ എന്താണ്? അഭിനയമാണോ? അതോ കേസ് ഇല്ലാതാക്കിയോ?
2: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
0: ഇല്ല.
1: അല്ല, പറഞ്ഞു. അതെ, നിങ്ങൾ ഊഹിച്ചത് തന്നെ. നിങ്ങളെ അതിൽ നിന്നൂരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആ,
0: എന്തൊക്കെയാണിത്?
1: നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. ഇന്ന് കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഒരു മാന്യൻ സ്വയം വെടിവെച്ചു മരിച്ചു. ഒരു സിഡ്രിഗെയ്ലോക്ക്.
0: സിഡ്രിഗെയ്ലോക്ക്?
1: ആളെ അറിയുമോ?
0: അയാളെന്റെ സുഹൃത്തായിരുന്നു. എന്റെ അനിയത്തി അയാളുടെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു.
1: ഇന്നലെ അയാളെ കണ്ടിരുന്നു.
0: ഇന്നലെയും അയാളെ കണ്ടിരുന്നു.
1: ഏയ്, നിങ്ങൾ വീണ്ടും വിളർത്തിരിക്കുന്നുവല്ലോ. ഓ, വല്ലാത്ത ചൂട്. ഇതിനുള്ളിൽ ശരിക്ക് ശുദ്ധവായു കടക്കുന്നില്ല.
0: ശരി, ഞാൻ പോട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
1: ഒരിക്കലും ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ വരാം. നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമാണ്. എപ്പോഴും വരാം.
0: ഞാൻ വെറുതെ വന്നതാണ്, സെമറ്റോവിനെ ഒന്ന് കാണാൻ മാത്രം.
1: അതെ, മനസ്സിലായി, മനസ്സിലായി. ആ, നിങ്ങളെ കാണുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്.
0: ഞാൻ പുറത്തിറങ്ങുകയാണ്. കോണിപ്പടി ഇറങ്ങുമ്പോൾ എന്താണൊരു തളർച്ച. അതാ, ദൂരെയല്ലാതെ സോണിയ നിൽക്കുന്നു. തീവ്രവേദനയും നൈരാശ്യവും അവളുടെ മുഖത്ത് കാണുന്നുവല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒന്നിരിക്കണം. മുകളിലേക്ക് തന്നെ പോകാം. വയ്യ, വയ്യ.
1: റസ്കോൾനിക്കോ, യാത്ര പറഞ്ഞു പോയിട്ട് നിങ്ങൾ മടങ്ങി വന്നു. നിങ്ങൾക്ക് സുഖമില്ല. ഒരു ഒരു കസേര. ആ, ഇവിടെ ഇരിക്കൂ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ.
0: വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാനാണ് ആ പണ്ടം പണയം വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെയും അവരുടെ സഹോദരി ലിസബറ്റിയും മുഴുകൊണ്ട് വെട്ടിക്കൊന്നത്. അതെ, മുഴുകൊണ്ട് വെട്ടി വെട്ടിക്കൊന്നത്. അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശ്യം. ഞാനിത് കീഴടങ്ങുന്നു, കുറ്റമേറ്റു പറയുന്നു, കുറ്റമേറ്റു പറയുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, മർമെലഡോവ്, തമലം

ശ്രീകുമാർ. പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്. സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി. റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക. സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല. ലൂഷിൻ കണ്ണൻ നായർ. നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ. ആൻഡ്രി അനീഷ് നായർ. പലിശക്കാരി വൃദ്ധ അടൂർ ആശാദേവി. സോണിയ നിതുന നെവിൽ. കാതറീന സിന്ധു വിജയൻ. നിക്കോവിന്റെ അമ്മ മീന നെവിൽ. ഡോണിയ കവിത സഖി. നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. അമാലിയ ആശ റാഫി. പോലങ്ക ബേബി അശ്വേത. കൂടാതെ ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്, രജു കോലിയക്കോട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1986 ചിത്രം പുറത്തിറങ്ങിയത്. സംവിധാനം ശശികുമാർ, അഭിനയിച്ചവർ മോഹൻലാൽ, ശോഭന, എം ജി സോമൻ, തിലകൻ, മാള അരവിന്ദൻ, പി ഡി രാജപ്പൻ, രാമചന്ദ്രൻ, സുകുമാരി, മീന. ഗാനങ്ങൾ കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്, പാടിയവർ യേശുദാസ്, ചിത്ര, എസ് ജാനകി, വത്സ. ഗാനങ്ങളിലേക്ക്.

0: കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
3: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലും കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
3: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
4: 71 വർഷങ്ങൾ
5: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
5: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ചിത്രപൂർണിമ തുടരുന്നു. ഇനി തിരകൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. 1984 പുറത്തിറങ്ങിയ ചിത്രമാണ് തിരകൾ. സംവിധാനം കെ വിജയൻ. അഭിനയിച്ചവർ മോഹൻലാൽ, വേണു നാഗവള്ളി, സീമ, കവിയൂർ പൊന്നമ്മ, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ്, ജോസ് പ്രകാശ്, ക്യാപ്റ്റൻ രാജു, മേനക, ജഗന്നാഥവർമ്മ, സത്യപ്രിയ, ഗായത്രി, സുകുമാരി. ഗാനരചന പൂച്ചൽ ഖാദർ. സംഗീതം ശങ്കർ ഗണേശ്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ചിത്രപൂർണിമ തുടരുന്നു. ഇനി തിരകൾക്കപ്പുറം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1998 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം അനിൽ ആദിത്യൻ, അഭിനയിച്ചവർ സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, നെടുമുടി വേണു, മുരളി, സിദ്ദിഖ്, രാഘവൻ, കുതിരവട്ടം പപ്പു, മണിയൻ പിള്ള രാജു, മാളാരവിന്ദൻ, ഗണേഷ് കുമാർ, മിനി നായർ, മീന, സാന്തോ കൃഷ്ണൻ, ഷാലു കൂറ്റനാട്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജോൺസൺ.

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത ഓരോ ദിവസവും ടൂർണമെന്റിന്റെ കഥ തന്നെ മാറുന്നു എന്നതാണ്. ഇന്നലെ നോർവേ ചരിത്രം എഴുതി. ഫ്രാൻസ് ഫേവറേറ്റ് എന്ന വിശേഷണം വീണ്ടും ഉറപ്പിച്ചു. സ്വന്തം നാട്ടിൽ മെക്സിക്കോയുടെ സ്വപ്നയാത്രയും തുടർന്നു. ഇന്ന് വീണ്ടും മൂന്ന് പുതിയ അധ്യായങ്ങളാണ് എഴുതപ്പെടുക. കിരീട പ്രതീക്ഷയുമായി ഇറങ്ങുന്ന ഇംഗ്ലണ്ടും ബെൽജിയവും ചരിത്രമെഴുതാൻ അമേരിക്കയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയും സെനഗലും ബോസ്നിയയും ആരാണ് പ്രതീക്ഷകൾക്കാക്കുക? ആരാണ് ലോകകപ്പിന്റെ അടുത്ത അട്ടിമറിക്ക് തിരക്കഥയൊരുക്കുക? ആദ്യം ഇന്നത്തെ മൂന്ന് പോരാട്ടങ്ങളിലേക്ക്. ഫുട്ബോൾ പലപ്പോഴും ഒരു സത്യം നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. മികച്ച ശൈലിയിൽ കളിക്കുന്ന ടീം എല്ലായ്പ്പോഴും ജയിക്കണമെന്നില്ല. നിർണായക നിമിഷങ്ങളിൽ ഏറ്റവും കൃത്യതയും ശാന്തതയും കാണിക്കുന്ന ടീമാണ് അടുത്ത റൌണ്ടിലേക്ക് പോകുന്നത്. നോർവേയും ഐവറി കോസ്റ്റും തമ്മിലുള്ള പോരാട്ടം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. നോർവേ പന്ത് കൈവശം വെച്ചും മധ്യനിരയിൽ ആക്രമണം മെനഞ്ഞും മുന്നേറിയപ്പോൾ ഐവറി കോസ്റ്റ് അവരുടെ അതിവേഗ മുന്നേറ്റങ്ങളും ചടുലതയും ഉപയോഗിച്ച് ഓരോ തവണയും നോർവേയെ പരീക്ഷിച്ചു. ആക്രമണത്തിൽ ഒരുപടി മുന്നിൽ നിന്നത് ആഫ്രിക്കൻ ടീമായിരുന്നു എന്ന് പലർക്കും തോന്നിയെങ്കിലും അവസാന ചിരി യൂറോപ്യൻ ടീമിന്റേതായിരുന്നു. കളിയുടെ തുടക്കം മുതൽ ഐവറി കോസ്റ്റ് ആക്രമിച്ചു കളിച്ചെങ്കിലും ആദ്യ പ്രഹരം നോർവേയുടേതായിരുന്നു. ഇടതുവിങ്ങിലൂടെ മുന്നേറിയ അന്റോണിയോ നൂസ പ്രതിരോധത്തെ മറികടന്ന് ഉജ്ജ്വലമായൊരു ഷോട്ടിലൂടെ ഗോൾ കീപ്പറെ കീഴടക്കിയപ്പോൾ യൂറോപ്യൻ ടീം ലീഡിലെത്തി. പക്ഷേ ആ ഗോൾ ഐവറി കോസ്റ്റിനെ തളർത്തിയില്ല, മറിച്ച് കൂടുതൽ അപകടകാരികളാക്കി. ആദ്യ പകുതിയുടെ അവസാനവും രണ്ടാം പകുതിയുടെ തുടക്കവും മത്സരത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിച്ചത് ഐവറി കോസ്റ്റ് ആയിരുന്നു. 59th മിനിറ്റിൽ അമദ് ദിയാലോ ഇറങ്ങിയതോടെ അവരുടെ മുന്നേറ്റങ്ങൾ കൂടുതൽ ചടുലമായി. ദിയാലോയുടെ വേഗവും ഡ്രബ്ലിംഗും നോർവേ പ്രതിരോധത്തെ പലവട്ടം അസ്വസ്ഥമാക്കി. ഒടുവിൽ 74th മിനിറ്റിൽ ഐവറി കോസ്റ്റ് കാത്തിരുന്ന നിമിഷം വന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ ദിയാലോ തന്റെ പ്രതിഭ വ്യക്തമാക്കിയ ഷോട്ടിലൂടെ നേടിയ ഗോളിൽ ഐവറി കോസ്റ്റ് ഒപ്പമെത്തി. എന്നാൽ അധ്വാനവും ആവേശവും മാത്രം പോരാ കളി ജയിക്കാൻ എന്ന് പിന്നാലെ ഐവറി കോസ്റ്റിനെ പഠിപ്പിച്ചു. വിജയഗോളിനായി ഐവറി കോസ്റ്റ് ഇരമ്പിക്കളിക്കുന്നതിനിടയിലാണ് സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിലൂടെ നോർവേയുടെ ഗോൾ വന്നത്. 86th മിനിറ്റിൽ പാട്രിക് ബെർഗിന്റെ പാസ് ഐവറി കോസ്റ്റ് പെനാൽറ്റി ബോക്സിലേക്ക് വരുമ്പോൾ ഹാളണ്ടിനെ മാർക്ക് ചെയ്യാൻ ആരുമുണ്ടായില്ല. അനായാസമായി ഹാളണ്ട് പന്തിനെ വലയിലേക്ക് തട്ടിയിട്ടു. പിന്നാലെ അവസാന മിനിറ്റുകളിലെ സമ്മർദ്ദത്തെ നോർവേ ടീം ശാന്തതയോടെ അതിജീവിക്കുകയും ചെയ്തു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ നോർവേ ചരിത്രമെഴുതി. 1938 ശേഷം ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലെത്തിയ അവർ ബ്രസീലിനെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടം ഉറപ്പിച്ചു. നോർവേയെ വിജയിപ്പിച്ചത് കളിയിൽ പുലർത്തിയ ആധിപത്യമല്ല, നിർണായക നിമിഷങ്ങളിൽ കാണിച്ച കൃത്യതയും പ്രതിരോധത്തിലെ സമചിത്തതയുമാണ്. നിരാശയോടെയാണെങ്കിലും ഐവറി കോസ്റ്റും തല കുനിച്ചല്ല മടങ്ങുന്നത്. ഈ ലോകകപ്പിൽ അവർ തെളിയിച്ചത് ആഫ്രിക്കൻ ഫുട്ബോളിന്റെ വളർച്ച മാത്രമല്ല, ലോകത്തെ ഏത് ടീമിനെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലവാരവും കൂടിയാണ്. ഈ ലോകകപ്പിൽ എതിരാളികൾക്ക് ഏറ്റവും വലിയ മുന്നറിയിപ്പ് നൽകിയ ടീം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഫ്രാൻസ് തന്നെയായിരിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ചാമ്പ്യന്മാരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ലേ ബ്ലൂസ് നോക്കൌട്ട് റൌണ്ടിലും അതേ മികവ് തുടർന്നു. എന്നാൽ 3-0 പരാജയപ്പെട്ടെങ്കിലും സ്വീഡൻ സധൈര്യം തന്നെ പൊരുതി. പക്ഷേ ഫ്രാൻസിന്റെ നിലവാരത്തിന്റെയും കാര്യക്ഷമതയുടെയും മുന്നിൽ അത് മതിയായില്ല. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്വീഡൻ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെ പോലെ കളിച്ചു. മധ്യനിരയിൽ ഉയർന്ന പ്രസിംഗ് നടത്തി ഫ്രാൻസിന്റെ ബിൽഡപ്പിനെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഫ്രാൻസ് കാത്തിരുന്നത് ഒരൊറ്റ നിമിഷത്തിനായിരുന്നു. ഒരു ചെറിയ പിഴവ്, ഒരു ചെറിയ ഇടം, ഒരു ചെറിയ നിമിഷം, അത് കിട്ടിയതോടെ ലോകത്തിലെ ഏറ്റവും മാരകമായ ആക്രമണ നിരകളിലൊന്നായ ഫ്രാൻസ് അതിനെ ഗോളാക്കി മാറ്റുകയും ചെയ്തു.

ടൈമിന് തൊട്ടു മുമ്പ് കിലിയൻ എംബാപ്പയുടെ വേഗവും കൃത്യമായ ഫിനിഷും മത്സരം ഫ്രാൻസിന് അനുകൂലമാക്കി. ഗോൾ വഴങ്ങിയതോടെ സ്വീഡൻ കൂടുതൽ മുന്നിലേക്ക് കയറി. അതാണ് ഫ്രാൻസിന് വേണ്ടിയിരുന്നതും. മൈതാനത്ത് വിശാലമായ ഇടങ്ങൾ ലഭിച്ചതോടെ ഫ്രാൻസിന്റെ ട്രാൻസിഷൻ ഫുട്ബോൾ പൂർണതയിലെത്തി. ഓരോ ആക്രമണവും സ്വീഡിഷ് പ്രതിരോധത്തിന് വലിയ പരീക്ഷണമായി. ആ സമ്മർദ്ദത്തിനിടെ മൈക്കൽ ഒലീസയുടെ അസിസ്റ്റിൽ നിന്ന് ബ്രാഡ്ലി ബാർക്കോല രണ്ട് ഗോളും നേടി. അതിനിടയിലും സ്വീഡൻ പന്ത് കൈവശം വയ്ക്കാനും ആക്രമണങ്ങൾ മെനയാനും ശ്രമിച്ചെങ്കിലും ഫ്രാൻസിന്റെ പ്രതിരോധം ഒരു പിഴവും അനുവദിച്ചില്ല. ഒടുവിൽ കളിയിലെ അവസാന വാക്കുപോലെ 74-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ 3-ാം ഗോളും വന്നു. ഇത്തവണയും എംബാപ്പയുടെ ഫിനിഷ്, ഒലീസയുടെ അസിസ്റ്റ്. അതോടെ മത്സരം പൂർണമായും ഫ്രാൻസിന്റെ വരുതിയിലാവുകയും ചെയ്തു. മുൻനിരയുടെ മിന്നൽ വേഗം, മധ്യനിരയിലെ നിയന്ത്രണം, പ്രതിരോധത്തിലെ അച്ചടക്കം, മൂന്നും ഒത്തുചേർന്ന ഫ്രാൻസ് എത്രത്തോളം അപകടകാരികളാണെന്ന് ഈ മത്സരം വീണ്ടും തെളിയിച്ചു. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന്റെ അടുത്ത എതിരാളി പെനൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മനിയെ മറികടന്നെത്തുന്ന പരാഗ്വേയാണ്. എന്നാൽ ഈ ലോകകപ്പിൽ ഫ്രാൻസ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഓരോ മത്സരവും മുന്നേറുമ്പോൾ അവർ കൂടുതൽ പൂർണ്ണരാവുകയാണ്. ഇപ്പോഴത്തെ ഫോം കണക്കിലെടുക്കുമ്പോൾ കിരീടത്തിലേക്കുള്ള വഴിയിൽ ഫ്രാൻസിനെ തടയുക എന്നത് ഏതൊരു ടീമിനും വലിയ വെല്ലുവിളിയായിരിക്കും. ഒരു രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്നം സ്വന്തം മണ്ണിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. 1986 ശേഷം ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിൽ വിജയിച്ച മെക്സിക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇക്വഡോറിനെ 2-0 അവർ തോൽപ്പിച്ചത്. എന്നാൽ ഈ വിജയം സ്കോർലൈൻ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജർമ്മനിയെ അട്ടിമറിച്ച ആത്മവിശ്വാസവുമായാണ് ഇക്വഡോർ കളത്തിലിറങ്ങിയത്. മോയ്സസ് കൈസഡോയുടെ നേതൃത്വത്തിൽ മധ്യനിരയിൽ അവർ മെക്സിക്കോയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടൻ തിരിച്ചുപിടിക്കാനുള്ള അവരുടെ ശ്രമങ്ങളും അതിവേഗ മുന്നേറ്റങ്ങളും മത്സരത്തിന്റെ തുടക്കത്തിൽ മെക്സിക്കോയെ അസ്വസ്ഥരാക്കി. പക്ഷേ സ്വന്തം ആരാധകരുടെ മുന്നിൽ കളിക്കുന്നതിന്റെ ഊർജം മെക്സിക്കോയെ പതിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലഭിച്ച ആദ്യ അവസരം തന്നെ അവർ പാഴാക്കിയില്ല. 22-ാം മിനിറ്റിൽ ജൂലിയൻ ക്യുനോനസ് കൃത്യമായ ഫിനിഷിലൂടെ മെക്സിക്കോയെ മുന്നിലെത്തിച്ചതോടെ അസ്റ്റെക്ക സ്റ്റേഡിയം ആർത്തിരമ്പി. 10 മിനിറ്റിനകം 2-ാം ഗോളും വന്നതോടെ മെക്സിക്കോ കളിയിൽ കാലുറപ്പിച്ചു. തിരിച്ചടിക്കാനായി ഇക്വഡോർ ആക്രമിച്ചു കളിച്ചെങ്കിലും മെക്സിക്കോ അനാവശ്യ സാഹസങ്ങൾക്ക് മുതിരാതെയും കളിയുടെ താളം നിയന്ത്രിച്ചും വിജയമുറപ്പിച്ചു. 1966 ശേഷം ലോകകപ്പ് നേട്ടം സ്വപ്നം കാണുന്ന ഇംഗ്ലണ്ട് ഇന്ന് നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ആഫ്രിക്കൻ ടീമായ കോംഗോയാണ് അവർക്ക് എതിരാളികൾ. എല്ലാ കാലത്തും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ കിരീടം നേടാനാവാത്ത ബെൽജിയത്തിനും ഇന്നാണ് ആദ്യ മത്സരം. എതിരാളികൾ സെനഗൽ. ലോകകപ്പ് ആതിഥേയരായ അമേരിക്കയ്ക്ക് യൂറോപ്യൻ ടീമായ ബോസ്നിയയാണ് എതിരു നിൽക്കുന്നത്. കോംഗോയ്ക്കെതിരെ കരുത്തിലും കടലാസിലും ഇംഗ്ലണ്ടിനാണ് വ്യക്തമായ മുൻതൂക്കം. ജൂഡ് ബെല്ലിംഗാമിന്റെ മധ്യനിര നിയന്ത്രണവും ഹാരി കെയ്നിന്റെ അനുഭവ സമ്പത്തും ചേർന്നപ്പോൾ ഇംഗ്ലണ്ടിന്റെ ആക്രമണം കൂടുതൽ സമഗ്രമായി. പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാനും ആവശ്യ സമയത്ത് നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് മാറാനും അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ച കോംഗോയെ വില കുറച്ചു കാണുന്നത് വലിയ പിഴവായിരിക്കും. ഈ ലോകകപ്പിലെ ഏറ്റവും ശാരീരികമായ ടീമുകളിലൊന്നാണ് അവർ. കൌണ്ടർ ആക്രമണങ്ങളിലെ വേഗവും അവരുടെ പ്രധാന കരുത്താണ്. ഇംഗ്ലണ്ട് പ്രതിരോധം മറന്ന് സർവാക്രമണം നടത്തുകയാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ മത്സരത്തിന്റെ നിർണായക പോരാട്ടം മധ്യനിരയിലായിരിക്കും. ബെല്ലിംഗാമിനും കൂട്ടർക്കും കളി നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാകും. ബെൽജിയവും സെനഗലും തമ്മിലാണ് 2-ാം മത്സരം. ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും തന്ത്രപരമായ പോരാട്ടം ഇതായിരിക്കും. ബെൽജിയം ഈ ലോകകപ്പിൽ ഇതുവരെ മികച്ച സന്തുലിതാവസ്ഥ പുലർത്തുന്ന ടീമുകളിൽ ഒന്നാണ്. പ്രതിരോധത്തിൽ ഉറപ്പും മധ്യനിരയിൽ നിയന്ത്രണവും ആക്രമണത്തിൽ കാര്യക്ഷമതയും അവർ കാട്ടിയിട്ടുണ്ട്. കെവിൻ ഡി ബ്രൂണയുടെ ക്രിയേറ്റിവിറ്റിയും ജെറമി ഡോക്കുവിന്റെ വേഗവും റൊമേലി ലുക്കാക്കുവിന്റെ ഫിനിഷിംഗും ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ശക്തിയാണ്. എന്നാൽ എതിർവശത്ത് നിൽക്കുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും സംഘടിത ടീമുകളിലൊന്നായ സെനഗലാണ്. പ്രതിരോധത്തിൽ അവർ മികച്ച അച്ചടക്കമാണ് കാണിക്കുന്നത്. പന്തില്ലാത്ത സമയത്തെ അവരുടെ പൊസിഷനിങ്ങും മുൻനിരയിലെ ശക്തമായ പോരാട്ടങ്ങളും അതിവേഗ കൌണ്ടർ ആക്രമണങ്ങളും ബെൽജിയത്തെ ബുദ്ധിമുട്ടിക്കാൻ പോന്നതാണ്. ഈ മത്സരത്തിന്റെ വിജയിയെ തീരുമാനിക്കുക ഒരുപക്ഷെ വ്യക്തിഗത മികവായിരിക്കും. ഡി ബ്രൂനയ്ക്കെതിരെ തന്റെ പാസുകളിലൂടെ പ്രതിരോധം തുറക്കാൻ കഴിഞ്ഞാൽ ബെൽജിയത്തിന് മുൻതൂക്കം ലഭിക്കും. മറുവശത്ത് സെനഗൽ മത്സരം ശാരീരിക പോരാട്ടമാക്കി മാറ്റുകയാണെങ്കിൽ യൂറോപ്യൻ ടീമിന് കാര്യങ്ങൾ എളുപ്പമാകില്ല. ഇന്നത്തെ അവസാന മത്സരം അമേരിക്കയും ബോസ്നിയയും തമ്മിലാണ്. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ അമേരിക്ക ഉയർന്ന തീവ്രതയുള്ള ഫുട്ബോളാണ് കളിക്കുന്നത്. നിരന്തര പ്രസിംഗ്, അതിവേഗ ട്രാൻസിഷൻ, യുവതാരങ്ങളുടെ ഊർജം, ഇതാണ് അവരുടെ മുഖത്തമായി അറിയാം. എതിരാളിക്ക് ഇടം നൽകാതെ ക്ഷമയോടെ കാത്തിരുന്ന് ശരിയായ സമയത്ത് ആക്രമിക്കുക എന്നതാണ് അവരുടെ ശൈലി. അമേരിക്കയുടെ വേഗത്തിനെതിരെ ബോസ്നിയയുടെ ക്ഷമ, ഈ രണ്ട് ഫുട്ബോൾ ഫിലോസഫിയാണ് ഇന്ന് നേടിയും. എന്നാൽ സമയം കടന്നു പോകുന്തോറും സമ്മർദ്ദം കൂടുന്നത് ആതിഥേയർക്കായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കും.

എന്നതിൽ ബോസ്നിയ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരങ്ങളിൽ ഒരു പുതു സവിശേഷതയുണ്ട്. കിരീട ഫേവറിറ്റുകളായ ഇംഗ്ലണ്ടും ബെൽജിയവും സമ്മർദ്ദത്തിനിടയിലാണ് കളിക്കുന്നത്. കാരണം അവരുടെ മുന്നേറ്റം ലോകം പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷേ കോംഗോയ്ക്കും സെനഗലിനും ബോസ്നിയയ്ക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അത്തരം ടീമുകളാണ് പലപ്പോഴും നോക്കൌട്ട് ഫുട്ബോളിലെ ഏറ്റവും അപകടകാരികൾ. ഈ ലോകകപ്പ് ഇതിനകം തന്നെ നമ്മെ പല അപ്രതീക്ഷിത ഫലങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഫേവറിറ്റുകൾ അവരുടെ മുന്നേറ്റം തുടരുമോ? അതോ അട്ടിമറികളുടെ ചരിത്രം വീണ്ടും പിറക്കുമോ?

0: ആകാശവാണി കണ്ണൂർ.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ,
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പാടിയത് സുജാത, ചിത്രം അഥീന. ഗാനരചന ജോഫി തരകൻ, സംഗീതം നടേഷ് ശങ്കർ.

0: ആകാശവാണി കണ്ണൂർ.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: KV നാരായണനും സംഘവും അവതരിപ്പിച്ച കോൽക്കളി ഇപ്പോൾ കേൾക്കാം.

0: ഇതുവരെ കോൽക്കളി അവതരിപ്പിച്ചത് കെ വി നാരായണനും സംഘവും.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലിൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
13: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
16: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കൊടുങ്ങി
17: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
18: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
19: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ജി വേണുഗോപാൽ പാടിയത് ശ്രാവണത്തിന് ശ്രീ പകർന്നു വിരിഞ്ഞുലഞ്ഞു എന്നാരംഭിക്കുന്നു.

0: ജി വേണുഗോപാൽ പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ്

0: ചീര. പ്രോട്ടീനുകളാലും ധാതുലവണങ്ങളാലും സമ്പുഷ്ടമായ ചീര മലയാളിയുടെ പ്രധാന ഇലക്കറി കൂടിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചീര വളരെ എളുപ്പത്തിലും വേഗത്തിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിള കൂടിയാണ്. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. നമ്മോടൊപ്പം ചേരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ അപർണ. നമസ്കാരം അപർണ.
1: നമസ്കാരം.
0: നമ്മുടെ കാലാവസ്ഥയും മണ്ണുമെല്ലാം ചീരകൃഷിക്ക് വളരെ അനുയോജ്യമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യം
1: കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വിളയാണ് ചീര. അധിക മഴയുള്ള സമയം ഒഴിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് ചീരകൃഷി ചെയ്യാനായി സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. അതുകൂടാതെ തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ചൂടുകൂടിയ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യം. ഇപ്പം കേരളത്തിലായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നമ്മൾ അടുക്കളത്തോട്ടമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലുമെല്ലാം ചീര കൃഷി ചെയ്യാവുന്നതാണ്.
0: ഏത് സമയവും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണെന്ന് കേട്ടിട്ടുണ്ട് ചീര. അതായത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ ചീര കൃഷി ചെയ്യാം. വേനൽക്കാലം കൂടുതൽ അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലെ ചീര കൃഷിക്ക്?
1: തീർച്ചയായും.
0: അപ്പൊ ഈ ചീര കൃഷിയിലെ ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് പറയാമോ?
1: ചീരയിലെ ഇനങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഇനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല തവണകളായിട്ട് വിളവെടുക്കാൻ പറ്റുന്നവയും ഒരു തവണയാ മാത്രം വിളവെടുക്കാൻ പറ്റുന്ന ചീര ഇനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇളം പച്ച, കടും പച്ച, ചുവപ്പ്, കടും ചുവപ്പ്, വ്യത്യസ്ത നിറത്തിൽ നമുക്കിന്ന് ചീര ലഭിക്കും. ചുവന്ന ചീരയാണെങ്കിൽ കണ്ണാര ലോക്കൽ, കൃഷ്ണശ്രീ, കെ യു വൈഗ, അരുൺ എന്നീ ഇനങ്ങളാണുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് കെ യു വൈഗയാണ്. നമുക്ക് പല തവണകളായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിള കൂടിയാണ്. മാത്രമല്ല ഉയർന്ന ഉൽപ്പാദനശേഷിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീരയിലൊരു പ്രശ്നമാണ് പൂവിടുന്നത്. കെ യു വൈഗ എന്ന ഈ ഇനം പതുക്കെയാണ് ഇതിൽ പൂവിടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കെ യു വൈഗ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പച്ചയാണെങ്കിൽ സി ഒ വൺ, സി ഒ ടു, മോഹിനി, രേണുശ്രീ എന്നീ ഇനങ്ങളും ലഭ്യമാണ്.
0: ചീരയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റു പച്ചക്കറിയിൽ നിന്നും ചീരയെ വേറിട്ട് നിർത്തുന്നത്?
1: അടുക്കളത്തോട്ടത്തിലായിക്കോട്ടെ അതല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലായിക്കോട്ടെ, നമുക്ക് രണ്ടിലും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഇലക്കറി കൂടിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചീര കണ്ടാൽ വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. കൂടാതെ നമ്മളുടെ ക്രോപ്പ് റൊട്ടേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. ചീരയുടെ പെട്ടെന്നുള്ള വളർച്ചയാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഇലക്കറി എന്നാണ് ചീര അറിയപ്പെടുന്നത്. ഉയർന്ന പോഷക ഗുണവും ഇതിന് മറ്റൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ദിവസേന 50 മുതൽ 100 ഗ്രാം വരെ പല വിഭവങ്ങളായിട്ട് നമ്മൾ ചീര കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള കാഴ്ചക്കുറവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു.
0: കൃഷിരീതിയെക്കുറിച്ചൊന്ന് പറയാമോ? ചീരയുടെ നടീൽ എങ്ങനെയാണ്?
1: ഒരു സെന്റിൽ കൃഷി ചെയ്യുന്ന കർഷകനാണെങ്കിൽ വെറും 8 ഗ്രാം വിത്ത് മാത്രം മതിയാകും. നല്ല രീതിയിൽ നിലമൊരുക്കി വിത്ത് വിതയ്ക്കാവുന്നതാണ്. ഈ ചീരയുടെ വിത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ 1 ഗ്രാം വിത്തിന് 100 ഗ്രാം മണൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ വിതറിക്കൊടുക്കാവുന്നതാണ്. പറിച്ചു നടലാണെങ്കിൽ ആദ്യമേ നമ്മൾ പോട്രേറ്റ്സിലൊക്കെ വളർത്തിയെടുത്ത ചീര 3 ആഴ്ച പ്രായമായ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കതിനെ പറിച്ചു നടാവുന്നതാണ്.
0: നടീലിന്റെ കാര്യം പറഞ്ഞല്ലോ, ചീരയുടെ വളപ്രയോഗ രീതികൾ എന്താണ്?
1: നിലമൊരുക്കിയ ഉടൻ ചാണകമോ കമ്പോസ്റ്റോ ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. NPK എടുക്കുകയാണെങ്കിൽ 100, 50, 50 കിലോഗ്രാം എന്നുള്ള റേഷ്യോയിലായിരിക്കും ചീരയ്ക്ക് വേണ്ടിയിട്ട് വളപ്രയോഗമായിട്ട് നടത്തേണ്ടത്. പല തവണകളായിട്ട് നമുക്ക് ചീര വിളവെടുക്കാവുന്നതാണ്. ഓരോ തവണ വിളവെടുത്തതിനു ശേഷവും 1% യൂറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വിളവെടുക്കുന്നതിന് നമുക്ക് കുറച്ച് വിളവ് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. ഇപ്പോൾ അടുക്കളത്തോട്ടത്തിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് ജൈവവളമായിട്ടും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്.
0: ചീരയുടെ രോഗകീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
1: ചീര ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും സംയോജിത കീടരോഗ നിയന്ത്രണമാണ് നല്ലത്. പക്ഷേ ഇലക്കറി നമ്മൾ ഇലയായിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ

0: ഒരു ജൈവ കീട നിയന്ത്രണം കർഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതിൽ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളീച്ച, ചാഴി, പുഴുക്കൾ, ഇത്തരത്തിലുള്ള ധാരാളം കീടങ്ങൾ നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കീടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വേപ്പില മിശ്രിതം ചെടിയിൽ തളിക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. രോഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം ബാധിച്ച ചെടിയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ നീക്കം ചെയ്യുക. കൂടാതെ തന്നെ എലിപ്പുള്ളി രോഗമാണ് കൂടുതലായിട്ട് നമുക്ക് ചിരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന CO1 എന്ന ഇനം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്യൂഡോമോണാസ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. പിന്നെ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നടുന്നത്. ഇതും ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ട്രൈക്കോഡർമ പോലുള്ള സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ടുകൊടുക്കുന്നതും വേപ്പില പിണ്ണാക്ക് മണ്ണിൽ ഇട്ടുകൊടുക്കുന്നതും എല്ലാം നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു.
1: ഈ ചീര വിളവെടുക്കുന്നത് എപ്പോഴാണ്?
0: നട്ടതിനു ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. 4 മുതൽ 5 തവണ വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ആദ്യം 3 ആഴ്ച കൊണ്ട് വിളവെടുത്ത ചീര അത് കഴിഞ്ഞ് 10 ദിവസം ഇടവിട്ട് നമുക്ക് വീണ്ടും വിളവെടുക്കുന്നതാണ്. അത് ചെടിയുടെ വളർച്ച കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വിളവെടുക്കുന്നത്. വിളവെടുത്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1% യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അടുത്ത വിളവെടുപ്പിന് അത് ഗുണകരമാക്കും. പിന്നെ വിളവെടുപ്പിന് ശേഷം ഇലകളിലെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉയർന്ന ചൂടിലൊന്നും ചീര സൂക്ഷിക്കാതിരിക്കുക. വിളവെടുത്ത ഉടനെ തന്നെ ചീര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.
1: ചീര നട്ടുകഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആകാറാകുമ്പോൾ ഈ ചീര പൂക്കാറുണ്ടല്ലോ, അത് ഗുണമാണോ ദോഷമാണോ?
0: വിത്തിന് വേണ്ടി വളർത്തുന്ന ചീരകളാണെങ്കിൽ നമുക്ക് പൂക്കുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇലക്കറിയായിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചീര പൂക്കുന്നത് നമുക്ക് ദോഷകരം തന്നെയാണ്. ചീര പൂത്തു കഴിഞ്ഞാൽ ഇലയുടെ ഗുണമേന്മയിൽ കുറവ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ചീര നമുക്ക് ഇടവിളയായിട്ടും കൃഷി ചെയ്യാമല്ലോ, അപ്പൊ ഏതൊക്കെ വിളകളുടെ ഇടവിളയായിട്ടാണ് നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കുന്നത്?
0: വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറയുന്നതിന്റെ ഔചിത്യം ഇവിടെയാണ്. കാരണം വാഴ, തെങ്ങ്, ചോളം അതല്ലാതെ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികളുടെ ഇടയിലെല്ലാം നമുക്ക് ചീര ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇടവിളയായിട്ട് ചീര കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഇനം കൂടെ നമ്മൾ നോക്കണം. കാരണം മുഖ്യവിളയുടെ തണൽ നടുന്ന ചീരയ്ക്ക് പ്രശ്നമാണോ എന്ന് കൂടെ അന്വേഷിച്ചതിനു ശേഷം അത്തരത്തിലുള്ള തണലിനെ പ്രതിരോധിക്കുന്ന വിളകൾ വേണം നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിക്കാനായിട്ടും ഇത്തരത്തിൽ ചീര ഇടവിളയായിട്ട് ചെയ്യുന്നത് സഹായിക്കുന്നു.
1: നമുക്ക് ചീര കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുക?
0: ചീര കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പം കൃഷിഭവനിൽ നിന്നായിക്കോട്ടെ, KVK, കേരള സർവകലാശാലയുടെ പല ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് ഈ ചീര വിത്ത് ലഭിക്കുന്നതാണ്. ചീര ആയിക്കോട്ടെ മറ്റേത് പച്ചക്കറി ആയിക്കോട്ടെ, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കോ വിത്തുകളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. കുറച്ച് സമയവും കുറച്ച് സ്ഥലവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഒരുപാട് ഗുണങ്ങളുള്ള ചീരയെക്കുറിച്ചാണ് അപർണ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് നമുക്കൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് വിഷരഹിതമായ ഒരു ഇലക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും പോഷകസമ്പുഷ്ടമായ വിഷരഹിതമായ ആരോഗ്യ ഭക്ഷണം നമുക്ക് തന്നെ തയ്യാറാക്കാനും സാധിക്കും. ഇത്രയും നേരം ചീരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിന് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ അപർണയ്ക്ക് നന്ദി അറിയിക്കുന്നു.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ ഡോട്ട് എഫ് ഐ ബി കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH 148 AE-യിൽ ആറുവരി തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. 2026 ധനവിനിയോഗ ബിൽ നിയമസഭ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശമുൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. ദേശീയപാത 66 തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിലെ തകരാറാണ് പാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനാസ്ഥാനത്ത് അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. അടിസ്ഥാന വേതനമുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തിവന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവെക്കും. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം.

സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ മലപ്പുറവും കമ്പൈൻ ഡിസ്ട്രിക്റ്റിനും സെമിഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീക്വാർട്ടറിൽ. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം ഭക്തഹനുമാൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ഇന്നാറ് 50-നുള്ള ഹരിതവീഥിയിൽ കരിവെള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പച്ചക്കറി കൃഷിയുടെ വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും.

0: Democratic Republic of Congo, Belgium will meet Senegal, and USA will clash with Bosnia and Herzegovina in round of 32 matches tonight. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം. കാസർഗോഡ് ജില്ല.
2: നാടിന്റെ നടുവൊടിക്കുന്ന കൂറ്റൻ മൺമതിലുകൾക്ക് പകരം കാസർഗോഡ് നീലേശ്വരത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ തൂണുകളിന്മേൽ നിർമ്മിക്കുന്ന ആകാശപാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നീലേശ്വരം ജനകീയ സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 100 ദിവസം പിന്നിട്ടു. 100-ാം ദിനാചരണത്തിന്റെ ഭാഗമായി മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് നാടിന്റെ അതിജീവന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയത്. പ്രതിഷേധ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം CMP കാസർഗോഡ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി TV ഉമേശൻ നിർവഹിച്ചു. ഭരണാധികാരികൾക്ക് ജനങ്ങൾ നൽകിയ അധികാരം ജനക്ഷേമത്തിനായി വിനിയോഗിക്കാത്തതിന്റെ ദുരന്തബലമാണ് ഇന്ന് ജനങ്ങൾക്ക് തെരുവിൽ സമരമിരിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നാടിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു. ഇതിന്റെ അനന്തരബലമാണ് ഇന്ന് നീലേശ്വരത്തിന്റെ ഹൃദയഭാഗമായ മാർക്കറ്റ് ജംഗ്ഷനിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മൺമതിൽ നിർമ്മാണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീലേശ്വരത്തിന്റെ ഭാവി വികസനത്തിന് കരുനിഴൽ വീഴ്ത്തുന്ന എംബാങ്ക്മെന്റ് രീതിയിലുള്ള നിർമ്മാണത്തിനെതിരെ ശക്തമായ ജനവികാരമാണ് യോഗത്തിൽ അലയടിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസമായി കാസർഗോഡ് ചേവാറിൽ നവജീവനം കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ 200 കുട്ടികൾക്കുള്ള പഠന സൌകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരേസമയം 100 പേർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും 50 പേർക്ക് വീതം തെറാപ്പിയും തൊഴിൽ പരിശീലനവും നൽകാൻ ഇവിടെ സൌകര്യമുണ്ട്. കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷന്റെ സഹായത്തോടെ നോർബർട്ടൈൻ FCC സഭകൾ സംയുക്തമായാണ് സ്പെഷ്യൽ സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഏതാനും ദിവസം താമസിപ്പിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സൌകര്യം 2-ാം ഘട്ടത്തിൽ സജ്ജമാക്കും. 2 വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ പരിശീലനത്തിന് സൌകര്യമൊരുക്കും. മാതാപിതാക്കൾ മരിച്ചുപോയ ദുരിതബാധിതരെ അവരുടെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്നതിനുള്ള സൌകര്യമാണ് 3-ാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടരെ മിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികളെക്കുറിച്ചും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ശില്പശാല കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ 2 പ്രധാന പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സമാനതകളില്ലാതെ വേദിയൊരുക്കുന്ന കൊറക തനത് പദ്ധതിയുടെ ഭാഗമായി കൊറക വിഭാഗത്തിന്റെ ജീവിത തുടിപ്പുകളെ രേഖപ്പെടുത്തുന്ന 1-ാം കുന്നിന്മേൽ 1-ാം മണ്ണിന്മേൽ എന്ന പുസ്തകം എഴുത്തുകാരൻ സന്തോഷ് പനയാൽ പ്രകാശനം ചെയ്തു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് വിഷയാവതരണം നടത്തി. പ്രാദേശിക ഉൾച്ചേരലുകൾ, സാമ്പത്തിക ഭദ്രത, ബൃഹത് സംരംഭ പദ്ധതികൾ, കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ നൂതന ആശയങ്ങൾ എന്നിവയിലൂടെ സ്ത്രീ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് പറഞ്ഞു. നാശാമുക്ത് ഭാരത അഭിയാന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ചുമതലയല്ലെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇതിന്റെ ഭാഗമാകണമെന്നും MP പറഞ്ഞു. ആഭ്യന്തരവകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ വഴി 10 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും 3000-ത്തോളം പേരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചതായും MP പറഞ്ഞു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയിൽ പരിമിതി നേടുന്നവർക്കായി 100 പുസ്തകങ്ങൾ ശബ്ദരൂപത്തിലാകുന്ന ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ട് കാസർഗോഡ് പടന്നക്കാട് നെഹ്റു കോളേജ് NSS യൂണിറ്റ്. കാഴ്ച പരിമിതിയുള്ളവർക്കും കേട്ടുമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന മറ്റ് പഠിതാക്കൾക്കും അറിവിലേക്ക് തുല്യമായ പ്രവേശനം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വായന സുലഭവും ആകർഷകവുമാക്കാനും തിരക്കേറിയ ജീവിത ശൈലിയുള്ളവർക്ക് യാത്രകളിലും മറ്റും അറിവ് നേടാനും സഹായകരമാകുന്ന നിഗമനത്തിലാണ് ഓഡിയോ ഫയലുകൾ തയ്യാറാക്കുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി NSS വളണ്ടിയർമാർ സ്വയം വായിച്ച് റെക്കോർഡ് ചെയ്ത ഓഡിയോ പുസ്തകങ്ങൾ NSS പ്രോഗ്രാം ഓഫീസർ KK സനോജ് കോളേജ് ലൈബ്രറിയിന് കൈമാറി.

0: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
1: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നിയമസഭ നടപടികളുടെ അവലോകനം, 6:50 ഹരിതവിധി, കരിവള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പച്ചക്കറി കൃഷിയുടെ വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും, 7:20 കമ്പോളവില നിലവാരം, 7:35 അങ്കണം. ഇതിൽ അദൃശ്യജാലകം, ബേബി കാർത്തിക അവതരിപ്പിക്കുന്ന ചെറുകഥ, പറയാൻ മറന്നുപോയ വാക്കുകൾ, സിജി രാജൻ അവതരിപ്പിക്കുന്ന കവിത, അമ്മമ്മയുടെ വീട്, ജിജി ഐ വി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം, കൃഷ്ണൻ ഉണ്ണീസി, എസ് ദേവപ്രിയ രതീഷ് എന്നിവർ അവതരിപ്പിക്കുന്ന വെസ്റ്റേൺ സോങ്സ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, തുടർന്ന് ഗസൽ.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് ബാബു നമ്പൂതിരി. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ബാലാമണിയമ്മയുടെ കാവ്യാമൃതം എന്ന കവിത, ആലാപനം സേതുലക്ഷ്മി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, മധുര നെല്ലിക്ക, ക്ലാസ് മുറികൾക്കപ്പുറമുള്ള വേനലറിവുകൾ, നെടുവാലൂർ AUP സ്കൂളിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം, നിങ്ങൾക്കറിയാമോ, IIT ITI കണ്ണൂർ ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 KPC പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി, കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും. ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. 1:00 FM പ്രധാന വാർത്തകൾ. 1:00 2:30 വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

അഞ്ച് പതിനഞ്ചിന് എം ബി നാരായണമാരാരും സംഘവും അവതരിപ്പിച്ച കൊമ്പുപറ്റ്, അഞ്ച് മുപ്പതിന് ലളിതഗാനങ്ങൾ, അഞ്ച് നാൽപ്പത്തിമൂന്നിന് ഞാറ്റുവേല പ്രായോജക പരിപാടി, അഞ്ച് അൻപത്തിയെട്ടിന് എഫ് എം പ്രധാന വാർത്തകൾ, ആറ് പത്തിന് ജില്ലാ വൃത്താന്തം കണ്ണൂർ. ആറ് പതിനഞ്ചിന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആറ് നാൽപ്പതിനും രാത്രി 9:30 പതിനൊന്ന് മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി, കൂൺ കൃഷി പഠിക്കാം സംരംഭകനാകാം, മയ്യിൽ കാവിൻമൂലയിലെ കെ പി സുജിഷയുടെ കൂൺ സംരംഭത്തിന്റെ വിജയഗാഥ. 7:20 കമ്പോള നിലവാരം കാലാവസ്ഥ. 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി, ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഫ് വുമൺ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. മൂന്നാം ഭാഗം തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം.

0: പത്ത് മണിക്ക് ദേശീയ പ്രാദേശിക ലളിത സംഗീത പരിപാടി. അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ.

0: പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദവോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
2: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, മടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായ ആ സമയങ്ങൾ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് ഒരാൾക്കുമാണ് രോഗബാധ. 146 ഡെങ്കിപ്പനിയും 30 എലിപ്പനിയും 11 മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും

0: 25% ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പറും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് അയിലം, അവതരണം സീന ആന്റണി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 അംഗങ്ങൾ എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSEക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്ക് എത്തിയത്. ഇതിന് ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 ഖണ്ഡികയ്ക്ക് അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെപ്പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത പ്രയോഗം ചട്ടഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI അംഗം P പ്രസാദും BJP അംഗം V മുരളീധരനും 3 വീതം ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും V മുരളീധരൻ പറഞ്ഞു. P പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി V മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ BJPയുടെ BB ഗോപകുമാറും V മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനമായ 1700 മെഗാവാട്ടും കേന്ദ്രനിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്നുള്ള 612 മെഗാവാട്ടും പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. June 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിലാണ് March-April മാസങ്ങളിൽ ഈ വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്തെ

പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83 ശതമാനം വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചുകടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് 2 പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണെന്നും സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും തിരിച്ചടിച്ചു. UDFും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പ്: ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പിംഗ് കണ്ടിരിക്കും?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ

0: ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി കണ്ണൂർ. ഹരിതവീഥി. ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കരിവള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ അംഗങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ശ്രദ്ധേയമായ ഒരു കാർഷിക മുന്നേറ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ക്ഷേത്ര പരിസരത്ത് കാടുമൂടിക്കിടന്നിരുന്ന ഭാഗം വൃത്തിയാക്കി പ്രിസിഷൻ ഫാമിംഗ് രീതികൾ ഉപയോഗപ്പെടുത്തി പച്ചക്കറിയും പൂക്കൃഷിയും വിജയകരമായി നടത്തുകയാണ് ഇവർ. 11 അംഗങ്ങൾ അടങ്ങുന്ന കമ്മിറ്റി കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും കൂട്ടായ്മയോടെ കൈക്കൊള്ളുന്നു. കൃഷി ഓഫീസറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ഇവർക്കൊപ്പമുണ്ട്. കൂട്ടായ്മയുടെ കരുത്തും ഐക്യവും വിളിച്ചോതുന്ന ഈ ഹരിത ഭൂമിയുടെ വിശേഷങ്ങൾ കേൾക്കാം.
3: എന്റെ പേര് ഷൈജു എന്നാണ്. ഞാൻ കുടിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം മെയിൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ്.
4: സാധാരണ സ്കൂളുകളെ ബേസ് ചെയ്തിട്ടുള്ള പച്ചക്കറി കൃഷി കേട്ടിട്ടുണ്ട്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളെ ബേസ് ചെയ്തിട്ടുള്ള പച്ചക്കറി കൃഷിയുണ്ട്. ജയിലിൽ പച്ചക്കറി കൃഷിയുണ്ട്. പക്ഷെ ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി അത്ര അധികം കേട്ടിട്ടില്ല. എങ്ങനെയാണ് ഈ ഒരു ചിന്തയിലേക്ക് വന്നത്?
3: ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെടാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തവണ നമ്മൾ രാമവില്യം കഴകത്തിലേക്ക്, അവിടെ പെരുങ്കളിയാട്ടം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഇവിടെ വള്ളരി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ വിജയിച്ചതുകൊണ്ട് കൃഷി ഓഫീസർ ഇങ്ങനെ ഒരു നിർദ്ദേശം നമ്മളെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കൃഷിയുടെ നമ്മളെ കമ്മിറ്റി എടുത്ത സമയത്ത് നമ്മളൊരു കൃഷി അത് തുടർന്ന് കൊണ്ടുപോകാമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ആ സമയത്താണ് കൃഷി ഓഫീസർ ഇങ്ങനെ ഒരു പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള രീതിയിലേക്ക്, അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ ഒരു കൃഷി രീതി ആയതുകൊണ്ട് പിന്നെ നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലൊരു ഉൽപ്പാദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിസിഷൻ ഫാമിംഗ് ഇത് തെരഞ്ഞെടുത്തതും. അതിന്റെ ക്രെഡിറ്റ് കൂടുതൽ കരുവള്ളര കൃഷി ഭവനും അവരെ കൃഷി ഓഫീസർക്കും അവരെ ടീമിനുമാണ്. അവരാണ് നമ്മൾ ഈ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടുള്ളത്.
4: കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്?
3: ഞങ്ങൾ 11 പേരടങ്ങിയ ഒരു കമ്മിറ്റിയാണ്. അത് ഇവിടെ മെയിനായിട്ട് ഇവിടെ
4: എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്.
3: ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്കിവിടെ ഒരു ഇത് വരുന്നത്. ക്ഷേത്രത്തിൽ സമുദായക്കാർ ക്ഷേത്രഭരണം നടത്തുന്നത് അവരാണ്. അവരെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നിൽക്കുന്ന, ക്ഷേത്ര കാര്യങ്ങൾക്കെല്ലാം നിൽക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇത്.
5: എന്റെ പേര് രവീന്ദ്രൻ, കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്.
4: അപ്പൊ ആദ്യം പറഞ്ഞു, രാമവില്യം കഴകം അവിടുത്തെ കളിയാട്ടത്തിന് വേണ്ടിയിട്ട് വെള്ളരി കൃഷി ചെയ്തപ്പോഴാണ് ഇതൊരു നല്ല വഴിയാണല്ലോ എന്ന് തോന്നിയത് അല്ലേ? അപ്പൊ നിങ്ങളൊരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് സാധാരണ നമ്മൾ അജണ്ട ഒക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെയാണോ ഈ ഒരു തീരുമാനം ഉണ്ടായത്?
5: അങ്ങനെയല്ല, നമ്മൾ ആ ഒരു നമ്മൾ തുടങ്ങിയത് നല്ലൊരു വിജയമായിട്ട് നമുക്ക് തോന്നി. ആ രീതിയിൽ പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാൻ നല്ലൊരു ധാരണയില്ല. നമ്മൾ കമ്മിറ്റി ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചത്.
4: ഈ ഒരു തീരുമാനം ഏകകണ്ഠേന പാസ്സായി ഉണ്ടാവും അല്ലേ?
5: ഏകകണ്ഠേന വെച്ചാൽ നമ്മളൊരു 11 കമ്മിറ്റിയാണ്. നമ്മളെല്ലാവരും ഒരേ വാക്കാണ്, ഒരൊറ്റ ശക്തിയാണ്. ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. 11 കമ്മിറ്റി ആ ഒറ്റ സ്വരത്തിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിജയം നമുക്ക് ഉണ്ടാവുന്നത്.
4: ഇപ്പോ 11 അംഗങ്ങളും ഒക്കെ അവരവരുടെ ജീവിത മേഖലകളും ഒക്കെ വേറെ ആയിരിക്കില്ലേ? അപ്പൊ ഈ 11 പേരും ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മീറ്റിംഗിന് വരുന്നത് ഓക്കെ, ഒരു പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കണ്ടാ പോരല്ലേ, എല്ലാ 11 പേരുടെയും സാന്നിധ്യം നമുക്ക് അവിടെ ഉറപ്പാക്കേണ്ടതില്ലേ? അതെങ്ങനെയായിരുന്നു? അത് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റിയിരുന്നു?
5: എല്ലാവർക്കും വില്ലിംഗ് അല്ല, എന്നാലും നമ്മൾ പരമാവധി പകുതിയിലധികം ആൾക്കാർ നമ്മളുമായിട്ട് സഹകരണം ഉണ്ടായി. എല്ലാവരും അവരുടെ സമയത്ത് എത്തിയിട്ട് നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഇപ്പൊ മുന്നോട്ട് പോകുന്നതും.
6: സേറിനാണ്, ഈ കമ്മിറ്റിയുടെ ട്രഷറാണ്. നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് വിഷമില്ലാത്ത ഒരു പച്ചക്കറി ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൈജു പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഒരു കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ നല്ല രീതിയിൽ തുടങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല പ്രോത്സാഹനം തന്നെ, നല്ല ഏകദേശം 100,000 രൂപയുടെ പച്ചക്കറി അമ്മ ഇതിന് വിളവെടുത്തിട്ടുണ്ട്.
4: നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ പച്ചക്കറി ഇല്ലായിരുന്നുവെങ്കിൽ എന്താണ് ഈ പറമ്പിന്റെ അവസ്ഥ എന്തായിരുന്നു മുൻപ്?
6: ഇത് കാട് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിന്. ഒന്നിലൊന്നായിരിക്കും വരാനോ ഒന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിന്.
4: അപ്പോ ഇതിന് ഒരു കൃഷി തുടങ്ങണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ആദ്യം വെള്ളരി നട്ട കാര്യം പറഞ്ഞു, ഇതിപ്പോ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് തന്നെ മണ്ണ് പരിശോധനയും അങ്ങനെ എല്ലാ ഘട്ടങ്ങളും അങ്ങനെ തന്നെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്?
6: അതെ അതെ അതെ. അത് ഓഫീസ്

0: നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട്. കൃഷി ഓഫീസർ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട്.
1: ഇതിപ്പോ എത്രാമത്തെ ഘട്ടമാണ് ഇവിടെ പച്ചക്കറി?
2: ഇത് മൂന്നാമത്തെ ഘട്ടമാണ്. എൻ്റെ പേര് ബാലേന്ദ്രൻ എന്നാണ്, കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചത് പറഞ്ഞാൽ സെക്രട്ടറിയുടെ തീരുമാനത്തിൽ വന്നതാണ്. പിന്നീട് പറഞ്ഞാൽ നമ്മളെ കൃഷി ഓഫീസർ ഏറ്റവും അധികം നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അനുഷ എന്നാണ് പേര്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് നല്ലൊരു മുൻകൂട്ടി പറഞ്ഞു തരാനും നല്ലൊരു പ്രോത്സാഹനം തരാനും ചെന്നതായിട്ടുണ്ട്.
1: ഏത് മാസമായിരുന്നു തുടങ്ങിയിട്ടുണ്ട്?
2: മഴ കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ് ആദ്യത്തെ. ഇതിപ്പം മഴ തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ മൂന്നാമത്തെ ഘട്ടമായി തുടങ്ങിയത്.
1: അന്ന് എന്തൊക്കെയായിരുന്നു നമ്മൾ മഴ കഴിഞ്ഞിട്ട് ഒരു ഓണത്തിനോട് അനുബന്ധിച്ചിട്ടാണ്?
2: ഓണം കഴിഞ്ഞിട്ട്
1: അപ്പൊ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് നിങ്ങൾ നട്ടിട്ടുള്ള ആ ഒരു ഒന്ന് ഓർമ്മ പിന്നേക്ക് പോകണമെങ്കിൽ?
2: നമ്മൾ ചീര, വെണ്ട, വഴുതിനി, കൊത്തമര, പയറ്, നരമ്പൻ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. എല്ലാം നന്നായി കിട്ടിയിരുന്നു.
1: കന്നിമണ്ണാണല്ലോ.
2: കന്നിമണ്ണ.
1: അപ്പൊ വേണ്ടത്ര വളപ്രയോഗം ശക്തമായിട്ടൊന്നും വേണ്ടിയിരിക്കില്ല, മണ്ണ് സ്വതേ ഫലഭൂയിഷ്ഠമായിരിക്കും.
2: അത് ആദ്യം നമ്മള് ചാണകം ഇട്ട് അത് ഷീറ്റ് വിരിച്ച് ആ ചാണകത്തിന്റെ തന്നെ ഇപ്പം അടുത്തതും കൂടെ ചെയ്യുന്നത്. അപ്പൊ ഒരു ഘട്ടം കൂടെ അത് ചെയ്യാൻ പറ്റും.
1: ഒരു മൾച്ചിങ്, ഒരു മൾച്ചിങ്ങിൽ നമ്മൾ എത്ര ഘട്ടം ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്? മൂന്നാമത്തെ ഘട്ടമാണ്. ഒന്ന് പറയൂ, ഈ മൾച്ചിങ് ഷീറ്റും ഇതിന്റെ ഈ പറഞ്ഞ പൈപ്പ് അല്ലെ, ഇൻലൈൻ ആണോ? അപ്പൊ ഇൻലൈൻ ആയിരിക്കും. ആദ്യമേ ഹോളിലെ പൈപ്പാണല്ലേ?
2: ഹോളിലെ പൈപ്പ്.
1: അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു എഞ്ചിനീയറിംഗ് മനസ്സുള്ള ഒരാളെ വേണം സഹായിക്കാൻ അല്ലെ? ആരായിരുന്നു?
3: ഷൈജു. നമ്മളിത് ഒരുപാട് വീഡിയോയും ഇതൊക്കെ യൂട്യൂബും മറ്റ് ചെയ്ത ആൾക്കാരുടെ ഒക്കെ ഒരു വെറൈറ്റി ഫാമറെ ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പൊ അതിനോടൊരു
1: ആദ്യമായി പറഞ്ഞു കൃഷിയോട് സ്നേഹം,
3: ഭയങ്കര സ്നേഹം. അപ്പൊ അതൊരു ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, ഞാൻ വീട്ടിൽ ചെയ്യാം എന്നുള്ളൊരു ഇതാണ് ഉണ്ടായത്. അപ്പൊ മാഡം പറഞ്ഞു നമുക്കിത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയ രീതിയിൽ കുറച്ച് വലുതായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അനുഷ മാഡം, കൃഷി ഓഫീസർ.
1: കാട് മൂടി കിടന്നേർന്ന ഒരു പറമ്പിനെ നിങ്ങൾ ഇത് എങ്ങനെ മാറ്റി എന്നുള്ളതിന്റെ ഘട്ടം, ആദ്യം ഒരു പറമ്പ് വൃത്തിയാക്കൽ അല്ലെ, അതിന്റെ ഘട്ടങ്ങളൊന്ന് വിശദമായിട്ട് പറയാം.
3: നമ്മളിത് ജെ സി ബി കൊണ്ട് ഈ പറമ്പ് നമ്മൾ ലെവൽ ചെയ്തു. പിന്നെ കുറച്ച് സ്ഥലം ട്രാക്ടർ കൊണ്ടൊക്കെ പൂട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാലേ നമുക്ക് ഈ കുമ്മായൊക്കെ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളകി കഴിഞ്ഞാൽ അത് ശരിയാവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ തണ്ട് കോരൽ
1: വരമ്പ്,
3: ആ വരമ്പ് നമ്മൾ തണ്ട് എന്ന് പറയും. അപ്പോൾ ആദ്യം അതിൽ കുമ്മായം ഇട്ട് ഒരു 15-20 ദിവസം നമ്മൾ വെച്ചു. ആ വെച്ചതിന് ശേഷം നമ്മൾ ഈ തണ്ട് കോരൽ തുടങ്ങി. അത് എല്ലുപൊടി ഇട്ടു, ചാണകപ്പൊടി, അത് രണ്ടും ഇട്ടിട്ട് ഈ തണ്ട് പൈപ്പ് ഇട്ട് നമ്മളിത് ഈ പ്രിസിഷൻ ഫാമിങ്ങിനുള്ള പൈപ്പ്, വെള്ളം കൊടുക്കാൻ ആവശ്യമായ പൈപ്പ് ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ ഷീറ്റും കവർ ചെയ്ത് പിന്നെ നമ്മൾ നടാൻ ആരംഭിച്ചു. നമ്മൾ ഏകദേശം കഴിഞ്ഞ ആദ്യത്തെ ഒരു 3 മാസമൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ടൈം. എന്ന് വെച്ചാൽ ആദ്യത്തെ വിളവെടുപ്പ് 3 മാസം എടുത്തു. അല്ലെങ്കിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ പച്ചക്കറി നമ്മൾ ഇവിടുന്ന് തന്നെ വിറ്റിട്ടുണ്ട്.
1: അത്രയും നമുക്ക് വിപണിയിലേക്ക് വരാം. ഞാനിങ്ങനെ മനസ്സിൽ ഇതിന്റെ ഓരോ ഘട്ടങ്ങളാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫെർട്ടിഗേഷൻ, ഇത് വെഞ്ചുറി യൂണിറ്റ് ഒക്കെ എവിടെയാണ്?
3: ഇത് അവിടെയാണ്.
1: നിങ്ങൾക്ക് പ്ലംബിംഗ് അറിയോ?
3: ഇല്ല. ഇങ്ങനെ എല്ലാവരും ഓരോരോ ഈ എല്ലാം നമ്മൾ ഇതിൽ എല്ലാവരും കമ്മിറ്റിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഈ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വെച്ചാൽ ദിവസവേതനത്തിന് അങ്ങനെ ജോലി
1: പുറത്തുനിന്ന് ആളെ വെച്ചില്ല?
3: ഇല്ല, എല്ലാം നമ്മൾ തന്നെ. അതിലൊരാൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഈ കൃഷി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾ ഈ കോടോംബെള്ളൂർ പഞ്ചായത്തിൽ ഒരാളുണ്ടായിരുന്നു. ആള് രാഹുൽ എന്ന് പറഞ്ഞിട്ട് ആളാണ് നമുക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ആളടക്ക് വരാറുണ്ട്, കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള
1: കമ്മിറ്റിയിലുള്ള
3: ആളല്ല. അല്ല, പുറത്തുനിന്ന് നമ്മള് ഞാനിങ്ങനെ
1: ഉപദേശകൻ
3: അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ. ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തുടക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലംബർ ഉണ്ട്, ഈ ക്ഷേത്രത്തിന്റെ ആവശ്യമുള്ള ഒരു പ്ലംബർ ഉണ്ട്. ആള് തുടക്കത്തിൽ ആള് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരെല്ലാവരും നല്ല ഐഡിയുള്ളവരാണ്. ഓരോരോ എന്ന് വെച്ചാൽ ഈ സാധാരണ പണിയെടുക്കുന്ന നാടൻ പണി അങ്ങനെ എടുക്കുന്നവർക്ക് എല്ലാ മേഖലയിലും ഒരു പ്രാവീണ്യം ഉണ്ടാവും. എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്രാവശ്യം ഇപ്പം നമ്മൾ ഈ തണ്ട് വരാൻ കുറച്ച് പണിക്കാരൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ സമയ പ്രശ്നം. ഈ സമയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ മഴ വരുന്നതിന് തൊട്ട് മുന്നേ എല്ലാവർക്കും തിരക്കാണ് പണിയെടുക്കാൻ വേണ്ടി. എല്ലാവരും കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വൈകിട്ട് എന്നാലും ഇവിടെ ഒരു 5-6 പേര് എന്തായാലും എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ ഉണ്ടാവും. നമ്മൾ അത് ക്ഷേത്രത്തിനും ഒരു നല്ല മാറ്റമുണ്ടെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇവിടെ ആൾക്കാർ, പൊതുവേ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരം കിട്ടിയൊരു പദ്ധതിയാണിത്.
1: ഇതിന്റെ നടിയിൽ ആദ്യത്തെ ഒരു കഴിഞ്ഞ കൊല്ലത്തേക്ക് നമ്മൾ ഓർമ്മ കൊണ്ട് പോവാണെങ്കിൽ അതൊരു ഉത്സവം പോലെ നടത്തിയോ?
0: ഉത്സവം പോലെ തന്നെ നടത്തിയിരുന്നു.
1: എന്തൊക്കെയായിരുന്നു അന്നത്തെ ഒരു ആഘോഷമൊക്കെ ഒന്ന് പറയൂ. ആരൊക്കെ വന്നിരുന്നു?
0: ഭാസ്കരൻ കമ്മിറ്റിയിലെ മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട്, പിന്നെ കൃഷി ഭവനിലെ ഓഫീസർ, ഒരുപാട് നാട്ടുകാർ കൂടിയിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് ഇത്.
1: ഇവിടുന്ന് ഒരു അപസ്വരം ഉണ്ടായില്ല എന്നുള്ളത് വളരെ സന്തോഷമാണല്ലേ?
0: അത് സന്തോഷകരം.
1: ഇനിയിപ്പോ ഇതിന്റെ ഇപ്പൊ നമ്മള് നടിയില് പറഞ്ഞു, അപ്പൊ വിളവെടുപ്പും അതുപോലെ ആഘോഷമായിട്ടായിരിക്കുമല്ലോ?
0: ആഘോഷമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്.
1: വിചാരിച്ചതിലും കൂടുതൽ ആയിരുന്നു വിളവ്?
0: ആ, വിചാരിച്ചതും കൂടുതൽ ലോഡുണ്ടായിരുന്നു.
1: ഇനിയിപ്പോ എന്തായാലും ഇതിന്റെ വിപണിയെ പറ്റി ചോദിക്കാതെ വയ്യ.
2: ബാലേന്ദ്രൻ, ഇതിന്റെ ചുറ്റുവട്ടത്തിലെ വീട്ടുകാർ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും നമുക്കിപ്പോ ഒരു ചായയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളമോ ആക്കി തരാനോ എല്ലാം. ഇവിടെ നല്ല ചൂടായിരുന്നു.
1: അതാ ഞാൻ ആലോചിക്കുന്നത്, തണൽ മരം പോലും ഇല്ല. അപ്പൊ നിങ്ങള് എന്തായാലും വെയിലത്ത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവൂല്ലോ അല്ലേ?
2: പിന്നെ സെക്രട്ടറി പിന്നെ ബിസിനസ്സുകാരനാണ്, വെള്ളം കാര്യമെല്ലാം ഓനെത്തിക്കും. അപ്പോൾ പിന്നെ വീട്ടുകാർ വേണമെങ്കിൽ ചായ തൊട്ട് അടുത്ത വീട്ടുകാരിലും ചായ

0: എന്ന് വേണമെങ്കിൽ അവര് സഹായിക്കണം.
1: എന്തായാലും പ്രിസിഷൻ ഫാമിംഗ് നമ്മൾ ആദ്യമായിട്ടല്ല എടുക്കുന്നത്, പക്ഷെ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കൂട്ടായ്മയുടെ ഊഷ്മളതയാണ് അല്ലെ. ശരിക്കും ഈ 11 പേര് അമ്പലത്തിന്റെ ആവശ്യത്തിന് ഒന്നിച്ചു കൂടുന്നു, ഓക്കെ. പക്ഷെ ഇത് അതല്ലാതെ ഇങ്ങനെ ഒരു ഹരിതാഭമായിട്ടൊരു ഒരു ഒരു നല്ല വിഷയത്തിലേക്ക് നമ്മൾ ഇടപെടുമ്പോ അവിടെ വല്ലാത്തൊരു ഊഷ്മളത ഇല്ലേ? നിങ്ങളുടെ ആ ഒരു എല്ലാവരും ഒന്നിച്ച് ചേരുന്നു, എല്ലാം ഷെയറിംഗ് നടക്കണു അല്ലെ.
2: നമ്മൾ ഊഷ്മളത വെച്ചാൽ നമ്മളൊരു സന്തോഷം, ഇതിനോട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുമായിട്ട് ഉൾക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമുണ്ട്, എല്ലാം കൊണ്ടും നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ്.
1: ഇതിപ്പോ നടുമ്പോ ഒരിക്കലും ഒരു ലാഭം എന്നൊന്നുമില്ലല്ലോ. നിങ്ങൾ നിങ്ങള് ശുദ്ധഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു, അപ്പൊ അവസാനം നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഉണ്ടാകുമ്പോ വിപണി ഒരു വിഷയമല്ലേ? എങ്ങനെയാണ് അതിന്റെ വിൽപ്പന?
3: ഷൈജു, വിപണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ കണ്ടെത്തിയതാണ് എന്ന് വെച്ചാൽ, അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചതല്ല ഇവിടെ തന്നെ വിൽക്കാൻ പറ്റും എന്നുള്ളത്. ആൾക്കാർ ഇത് കാണുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നല്ല പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ സമീപ പ്രദേശത്തുള്ള ആൾക്കാരുടെ നിന്ന്, ക്ഷേത്രക്കാരുടെ നിന്ന് നല്ല പ്രോത്സാഹനം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ തന്നെ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു കൗണ്ടർ വെച്ചിട്ട് ഇവിടെ തന്നെ കൊടുക്കാൻ തുടങ്ങി. എല്ലാ ദിവസങ്ങളും ആദ്യം ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്കൊരു നല്ല ഒരു കിൻഡലോളം പച്ചക്കറിയൊക്കെ ഒരു ദിവസം, അതിൽ കൂടുതലും നമ്മൾ ഇവിടെ തന്നെ വിറ്റിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ചകളിൽ നമ്മൾ ഒന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം പബ്ലിസിറ്റി കൊടുത്തിട്ടാണ് അത് ചെയ്തത്. പിന്നെ ഞായറാഴ്ച, എല്ലാ ദിവസവും ഞായറാഴ്ച നമ്മളൊരു രാവിലെ 7:30 മുതൽ ഇവിടെ വിൽക്കുന്നുണ്ട്. ഈ അവസാന സമയത്ത് പറഞ്ഞാൽ ഈ നരമ്പൻ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി വളവായിരുന്നു ഇതിൽ. ഞങ്ങളങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതിലൊരു ഇത് പറയാം, തുടക്കത്തിൽ നമുക്ക് ഭയങ്കര നിരാശയുണ്ടായിരുന്നു ഇതിൽ. എന്ന് വെച്ചാൽ നമ്മൾ ആ പ്രതീക്ഷിച്ചത്ര ഒരു ഇത് വരാത്തതുകൊണ്ട് ഭയങ്കര നിരാശയായിരുന്നു. ഇത് വിജയിക്കൂലയോ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ, എന്തായാലും അറിയാലോ നമുക്ക്, നമ്മൾ പോസിറ്റീവ് കിട്ടുന്നതിനനുസരിച്ച് ഒരു സൈഡിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ നമുക്കതിൽ വല്ലാത്ത പേടിയുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഒരു പരിധി കഴിയുമ്പം ഇതിൻ്റെ വിളവ് വല്ലാത്ത വിളവ്, അല്ലെങ്കിൽ നരമ്പനൊക്കെ നമുക്ക് അവസാനം നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റാത്ത രീതി. എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് മൂപ്പ് വരും. ഈ തൈക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ വരുന്ന വിളവിന് അതിൻ്റെ നരമ്പനൊക്കെ നല്ലോണം മൂപ്പ് വരുന്നു. അതേപോലെ വണ്ടി അന്നും തന്നെ പറിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അല്ലാതെ വിളവിൽ അങ്ങനെ വലിയ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയോളം കിട്ടൂല ഒരു ചെറിയ സ്ഥലത്ത്.
1: അപ്പൊ നിങ്ങൾ വേറെ പുറത്തുള്ള വിപണിയൊന്നും ആശ്രയിക്കാതെ
3: ഇടക്കാലത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചില ദിവസങ്ങളിൽ നമുക്ക് 50 കിലോ 60 കിലോ ഒക്കെ നരമ്പം പറിക്കാനുണ്ടായിരുന്നു ഒരു ദിവസം.
1: ഇങ്ങനെ 1.5 ആടമായിരുന്നു
3: ദിവസം, എല്ലാ ദിവസവും ആ
1: സമയം 50 കിലോ ഒക്കെ പറിക്കുന്നത്.
3: ചിലത് ഇവിടുത്തെ പറമ്പത്തുവകതിയുടെ ഒരു നമ്മളോടുള്ളൊരു നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു കടാക്ഷൻ കിട്ടിയതാണ് പറമ്പത്തുവകതി. അങ്ങനെ പച്ചക്കറി പിടിച്ചിട്ടുണ്ട്, അത്ഭുതമാണ്.
1: നിങ്ങൾ ആദ്യത്തെ വിളവ് എന്തായാലും ഇവിടെ നടക്കിൽ വെച്ചിട്ടുണ്ടാവില്ല അല്ലെ? അങ്ങനെ ഒരു
3: പിന്നെ ഇവിടത്തേക്ക് നമുക്ക് ഇവിടെ
1: അന്നദാനമുണ്ടോ?
3: അത് 3 വർഷം കൂടുമ്പോൾ കളിയാട്ടം. പിന്നെ ഇവിടെ നമ്മൾ എല്ലാ മാസവും ഞങ്ങൾക്ക് ഒരു സംക്രമത്തിനൊരു അടിയന്തരമുണ്ട്. ആ അടിയന്തരത്തിനെ കല്ലൂല പച്ചക്കറി, പിന്നെ പൂരത്തിന് ഞങ്ങൾ ഭക്ഷണമാക്കുന്നുണ്ട്. അപ്പോൾ പൂരത്തിന് വലിയ രീതിയിലല്ല, എന്നാലും 100-400 പേരുടെ ഭക്ഷണം ഇവിടെ ആക്കും. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പൂരക്കളി കളിക്കാൻ പോകുന്നുണ്ട്. ആ സ്ഥലത്ത് അവിടുന്നേക്കുള്ള പച്ചക്കറി
1: പൂരക്കളി കലാകാരന്മാരാണോ?
3: അല്ല, അത് വേറെ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അവിടത്തേക്കും ഉള്ള പച്ചക്കറിയും ഇവിടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇവിടത്തേക്ക് ക്ഷേത്രത്തിന് ആവശ്യമില്ല, ഒരുവിധം പച്ചക്കറികളെല്ലാം നമ്മൾ തന്നെ കൊടുക്കുന്നത്.
1: ഇപ്പോൾ ഒരു വലിയൊരു തെയ്യം സീസൺ കഴിഞ്ഞു എന്ന് പറയാം, അപ്പോൾ ഒരു തെയ്യക്കാലം കഴിഞ്ഞു, അപ്പോൾ പല കാവുകളിലും അന്നദാനത്തിന് നിങ്ങൾക്കിത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ?
3: പുറത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. ഇവിടത്തേക്കുള്ള എല്ലാ ഇവിടെയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിനില്ല, ഇവിടെ എല്ലാ സംക്രമത്തിനും ഞങ്ങൾക്കൊരു പെരുങ്ങളിയേട്ടത്തിന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതല്ലാതെ വെള്ളരിയുടെ. പിന്നെ ഇവിടത്തേക്കുള്ള എല്ലാ ആവശ്യങ്ങളുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്.
1: ശരിക്കും ഈ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പൊ നമ്മൾ മൾച്ചിങ് പറഞ്ഞാലും പ്രിസിഷൻ ഫാമിംഗ് പറഞ്ഞാലും ഇതൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കൂട്ടായ്മയുടെ ഊഷ്മളത തന്നെയാണ് ഇതിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് തോന്നുന്നു. ഇനി എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടുള്ള ബാക്കി പ്ലാനുകൾ?
3: മുന്നോട്ട് തന്നെ ഇപ്പൊ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തത് ഇപ്പം ചെണ്ടുമല്ലി കൃഷിയാണ്. ഏകദേശം 400 തൈ ചെണ്ടുമല്ലി ഇപ്പൊ നമ്മൾ നട്ടിട്ടുണ്ട്.
1: കൃഷിഭവനിൽ നിന്ന്?
3: അല്ല, ഞങ്ങൾ പുറത്തുനിന്ന് തൃശ്ശൂരിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈകളാണ്. അതുപോലെ വാടാർമല്ലിയുടെ 2-3 വെറൈറ്റികളുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പൊ വഴുതിനും പച്ചമുളകും വണ്ടിയും നട്ടിട്ടുണ്ട്. ഏകദേശം നട്ടിട്ട് ഇപ്പൊ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീവത്സം ജയമേനോൻ സാറാണ് ഇവിടെ വന്നത്. അപ്പൊ സാറാണ് അന്നത് ഉദ്ഘാടനം ചെയ്തത് ഈ 2-ാമത്തെ നടീൽ ഉത്സവം. പിന്നെ ഇനിയിപ്പോ പുതിയ ഇപ്പുറത്ത് നമ്മളന്ന് വെള്ളരി ചെയ്ത ഭാഗത്ത് ഇതൊന്നും കൂടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ നമ്മൾ ഈ പടരുന്ന പയറ്, കക്കിരി, കയ്പ അങ്ങനെയുള്ള സാധനങ്ങൾ നടാതെ വിചാരിക്കുന്നു. പിന്നെ
1: ശ്രീവത്സം ജയമേനോൻ അദ്ദേഹം കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണല്ലോ, സംഗീതവും കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകുന്നത്.
3: ഞങ്ങൾ ഈ കൃഷി ഇപ്പൊ ഇവിടെ അടുത്ത് പൂരം നടക്കുന്ന സമയത്ത് സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാറ് ഇത് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ ഒരു അനിൽ, നമ്മുടെ ഒരു തെയ്യത്തിനെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരു അനിലുണ്ടായിരുന്നു.
1: ആകാശവാണിയില് വിക്കി അനിൽകുമാർ ഓലച്ചൂട്ടൊക്കെ ചെയ്യുന്ന
3: എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിത് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന്. അതുപോലെ ഈ തൃശ്ശൂർ കാർഷിക കോളേജിൽ അവർ വന്നിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അവർക്ക് ഒരു വെബ് ചാനലൊക്കെ ഉണ്ട്. അന്ന് ഇവർ വരുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഷൂട്ട് ചെയ്തിട്ട് അവർ പോയിട്ടാകുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സാറെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു കൗങ്ങുന്തയുടെ ഒരു വിതരണം ഉണ്ട്. അതെന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള എല്ലാ ആവശ്യങ്ങൾ, അടക്കകൾ, അതിന്റെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥലത്ത് ആ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നില്ല, ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളൊരു പോളിസി, ഒരു പദ്ധതി അവർക്കുണ്ട്, തെയ്യത്തിനൊപ്പം സർവകലാശാല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പദ്ധതിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ 1100 കവുങ്ങ് അവർ തന്നിട്ടുണ്ട്, ഞങ്ങളിവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്.

0: ഇടപെടുമ്പോൾ ഒരിക്കലും വെറുതെ ഇരിക്കാനുള്ള യോഗമില്ല.
1: അടുത്തുനിന്ന് മുതൽ സജീവമായിട്ട് ക്ഷേത്രത്തിൽ ഇടപെടുന്ന ഒരു കമ്മിറ്റിയാണ്. അത് ക്ഷേത്രത്തിലെ ആഘോഷം മാത്രമല്ല, ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഇതൊരു പുതിയ മറ്റുള്ള ക്ഷേത്രങ്ങൾക്കും ആൾക്കാർക്കും എല്ലാം നോക്കി കാണാൻ പറ്റുന്ന ഒരു മാതൃക തന്നെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഇതിലുള്ള വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഈ 10 പേരാണ്. അവരെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ നിൽക്കും. പറ്റാവുന്നവരൊക്കെ അവർക്കാവുന്ന രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ടല്ലോ.
0: ഒരു അധ്വാനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ജീവിതശൈലി രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ഒരു ഒരു വ്യായാമം കൂടി പലർക്കും ഇല്ലാണ്ട് അവിടുത്തെ വ്യായാമമാണല്ലോ ഈ കാലത്ത്.
1: എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാവരും എന്ന് വെച്ചാൽ സാധാരണക്കാരാണ്, നമ്മളൊക്കെ സാധാരണ അങ്ങനെയുള്ള ഒരു ബേസിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് വെച്ചാൽ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ വൈകുന്നേരം എല്ലാ ദിവസവും ഇടാം, നമ്മളൊരു 5 പേരെങ്കിലും മാറി മാറിയാണ് ഒരേ 5 പേരല്ല. ആ വരുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം സംസാരിച്ചിട്ട് പോവുക, ഇതിനിടയിൽ കുറച്ച് നേരം പെരുമാറുക. ഇപ്പോൾ ഒരു ഇതുണ്ടാവും ഇത് വരുന്നത് വരെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത്
0: ഒത്തു കാഴ്ച വരുമ്പോൾ ആകെ ഒരു ആനന്ദമാണല്ലേ.
1: ഞാനൊരു 2 വർഷമായിട്ട് ഇപ്പം ഇത് ചെണ്ടുവല്ലി കൃഷി ചെയ്തിട്ട്, ഇപ്പം വേറെ ചെയ്തിട്ടില്ല. ഇത് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി ചെയ്തിട്ടില്ല. അപ്പോൾ ഇതന്നെ ഇവിടെ തന്നെ ഒന്ന് ഈ വർഷവും കൂടെ ഇനി മാർച്ച് വരെ, മാർച്ചിലാണ് നമുക്ക് കളിയാട്ടം, ഒരു ഡിസംബർ വരെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഒന്നും കൂടെ ഒരു ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാനുള്ള ഒരു.
0: എന്തായാലും നിങ്ങളുടെ കമ്മിറ്റി നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടുന്ന് പച്ചപ്പൊഴിയില്ല എന്ന് ഉറപ്പാണ്.
1: ഇല്ല, അത് ഉറപ്പാണ്. അതല്ല, ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് കവുങ്ങും തെങ്ങും അത് കൂടെ വെച്ചിട്ടേ നമ്മൾ പോകും.
0: പലപ്പോഴും ഇങ്ങനെ പറയും, ഒരു മരം നട്ടാൽ നിങ്ങൾക്ക് എന്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഫലങ്ങൾ നമ്മൾ നട്ട മരത്തിന്റെ അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ കാലങ്ങൾ തലമുറകൾ പറയട്ടെ അല്ലേ. ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നെന്നും മണ്ണിനെ പച്ചപ്പ് അണിയിക്കാൻ വേണ്ടി ഉത്സാഹിച്ചിരുന്നെന്നുമുള്ള എന്നത്തെയും ഒരു സാക്ഷ്യമാണിത്.
1: അതെ, അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരുന്ന കാലത്ത് അത് എല്ലാവർക്കും ഒരു മാതൃക ആവട്ടെ, ഇതാരെങ്കിലും പിന്തുടരുന്നുണ്ടെങ്കിൽ അത് അതാണ് നമ്മളെ സന്തോഷം. എല്ലാവർക്കും ഒരു പ്രചോദനം ആവണം എന്നുള്ളത് മാത്രമാണ്.

ക്ഷേത്രവുമായി ചേർന്ന് ഒരു കൂട്ടായ്മയുടെ ശക്തിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്ന കരിവള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഹരിതഭൂമി മാതൃകാപരമാണ്. കൂട്ടായ്മയുടെ ഊഷ്മളതയും കൃഷിയോടുള്ള പ്രതിബദ്ധതയും ഇനിയും കൂടുതൽ നേട്ടങ്ങളിലേക്ക് ഇവരെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിമുഖം

കുരുമുളക് കൃഷി ഒരു ലഘു പ്രഭാഷണം. ഇടമുറിയാതെ മഴ പെയ്തിറങ്ങുകയാണ്. കുരുമുളക് നടാൻ ഇതാണ് ഏറ്റവും പറ്റിയ സമയം. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന പ്രദേശങ്ങളിലാണ് കറുത്ത പൊന്ന് കൂടുതലായും കൃഷി ചെയ്യുന്നത്. നാടൻ ഇനങ്ങളും അത്യുൽപാദന ശേഷിയുള്ള പന്നിയൂർ 1 മുതൽ പന്നിയൂർ 10 വരെയുള്ള ഇനങ്ങൾ ശ്രീകര, ശുഭകര, പഞ്ചമി, പൗർണമി, IISR ഗിരിമുണ്ട, IISR മലബാർ എക്സൽ, IISR ദേവം, IISR ശക്തി എന്നിവയെല്ലാം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ് IISR ഇനങ്ങൾ. കോഴിക്കോട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലാണ് IISR ഇനങ്ങൾ ലഭിക്കുക. നാടൻ ഇനങ്ങളായ കരിമുണ്ട, വെള്ളമുണ്ട, നീലമുണ്ട, കുതിരപാലി എന്നിവയും കർഷകരുടെ ഇഷ്ട ഇനങ്ങളാണ്. കുരുമുളകിലെ പ്രധാന ശാഖകളായ കേറുതല, ചെന്തല, കണ്ണിത്തല എന്നിവയിൽ നിന്നെല്ലാം പുതിയ ചെടികളെ വളർത്തിയെടുക്കാം. താങ്ങുകാലുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്നവയാണ് കേറുതല. ചെടിയുടെ ചുവടുഭാഗത്ത് നിന്നുണ്ടാകുന്നവ ചെന്തലയും തിരികൾ ഉണ്ടാകുന്നവ കണ്ണിത്തലയുമാണ്. നടീൽ വസ്തുക്കളായി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചെന്തലകളാണ്. മാതൃചെടിയിൽ നിന്ന് ശാഖയായി വന്ന് നിലത്തേക്ക് പടർന്നു വളരുന്നതാണ് ചെന്തല. ഇവ നിലത്ത് പടരാൻ വിടാതെ താങ്ങുകാലിലേക്ക് കെട്ടി വളർത്തിവിടണം. അതിൽ നിന്ന് വേണം കമ്പ് മുറിച്ചെടുക്കാൻ. 5 മുതൽ 12 വർഷം വരെ പ്രായമുള്ള രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്ന ചെടിയിൽ നിന്നാണ് ചെന്തല എടുക്കുക. 2-3 മുട്ടുകളുള്ള കഷണങ്ങൾ മുറിച്ചെടുത്ത് മണ്ണിൽ നേരിട്ട് നടാം. 1 മുട്ടെങ്കിലും മണ്ണിനടിയിലായിട്ട് വേണം

നടാൻ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നട്ടുപിടിപ്പിച്ച കമ്പുകളും നടാവുന്നതാണ്. വളർച്ചയെത്തിയ ചെടിയുടെ അഗ്രകാന്ഡങ്ങളാണ് കേറുതലകൾ. ഇവയിൽ നിന്ന് മുറിച്ചെടുത്ത് നടുന്ന ചെടികൾ വേഗം കായ്ക്കുമെങ്കിലും ദീർഘകാലം വിളവ് തരില്ല. പ്രധാന തണ്ടിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന കണ്ണിത്തലകളിൽ നിന്ന് മുറിച്ചെടുത്താണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത്. വീട്ടുമുറ്റത്ത് ചെടികളായി വളർത്താൻ കുറ്റിക്കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കാലത്തും വിളവ് ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കുറ്റിക്കുരുമുളകിന്റെ നടീൽ. താങ്ങുകാലുകളുടെ വടക്ക് ഭാഗത്ത് തടം തയ്യാറാക്കി ജൈവവളം ചേർക്കണം. ട്രൈക്കോഡർമ ചേർത്ത ജൈവമിശ്രിതമാണ് അടിവളമായി നൽകേണ്ടത്. താങ്ങുകാലിനോട് ചേർത്ത് വേണം തൈകൾ നടാൻ. തടത്തിനു ചുറ്റും മണ്ണുകൊണ്ട് ചെറിയ ബണ്ടുണ്ടാക്കുന്നത് നല്ലതാണ്. മഴവെള്ളം ഒലിച്ചിറങ്ങി വള്ളികൾ നശിച്ചു പോകാതിരിക്കാൻ ഇത് തടയും. വള്ളികൾ പടരാറാകുമ്പോൾ താങ്ങുകാലുകളിൽ ചേർത്ത് കെട്ടണം. ചെടികളുടെ ചുവട് തൂമ്പയോ മറ്റ് ആയുധങ്ങളോ ഉപയോഗിച്ച് ഇളക്കരുത്. ചെടിയുടെ വേരിന് ക്ഷതമേൽക്കാതിരിക്കാനാണിത്. കണ്ണിത്തലകൾ ധാരാളമുണ്ടാകുമ്പോഴാണ് കൂടുതൽ വിളവ് ലഭിക്കുക. പുതുതായി നടുന്ന ചില ചെടികളിൽ കണ്ണിത്തല തീരെ ഉണ്ടാകില്ല. അത്തരം ചെടികളെ താങ്ങുകാലിലെ ബന്ധം വേർപെടുത്തി വള്ളി താഴെ ഇറക്കി വളച്ച് മണ്ണോട് ചേർത്ത് വീണ്ടും ഇതേ മരത്തിൽ കെട്ടാം. ചെടിയുടെ വേരിന് ക്ഷതമേൽക്കാതെ വേണം ഇങ്ങനെ ചെയ്യാൻ. മഴക്കാലത്താണ് കുരുമുളക് കൃഷിക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. പുതിയ തൈകൾക്കും നിലവിൽ കായ്ക്കുന്ന വള്ളികൾക്കും അസുഖം വരാനുള്ള സാധ്യത ഏറെയാണ്. ഈ സമയത്താണ് ദ്രുതവാട്ടം കൂടുതലായി കാണുന്നത്. ചെടിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് ഇതുണ്ടാക്കുന്ന കുമിളുകൾ. സ്യൂഡോമോണസും ട്രൈക്കോഡർമയും 15 ദിവസം ഇടവിട്ട് ചെടികളുടെ ഇലകളിലും അടിഭാഗത്തും തളിച്ചു കൊടുക്കണം. അസുഖം വന്ന ചെടികൾ പറിച്ചെടുത്ത് നശിപ്പിക്കുന്നതാണ് നല്ലത്. ഇലപ്പുള്ളി രോഗവും മഴക്കാലത്ത് സ്ഥിരമായി കാണുന്നതാണ്. ഇലകൾ മഞ്ഞ നിറമായി അതിനകത്ത് കറുത്ത പൊട്ടുകൾ രൂപപ്പെടും. പതുക്കെ തിരികളെല്ലാം കൊഴിഞ്ഞുപോകും. രോഗലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം 30 ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കണം. മഴക്കാലത്താണ് പൊള്ളുവണ്ടിന്റെ ആക്രമണവും ഉണ്ടാകുക. പെൺവണ്ടുകൾ തിരികളിൽ മുട്ടയിടും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ തിരികളിലെ മണികളിൽ തുളച്ചു കയറി ഉൾക്കാമ്പ് തിന്നു തീർക്കും. വേപ്പെണ്ണ കൊണ്ടുള്ള കീടനാശിനിയായ നീം ഗോൾഡ് 3 ആഴ്ച ഇടവിട്ട് അടിച്ചു കൊടുക്കാം. ഇലയുടെ അടിവശത്തും തിരികളിലുമെല്ലാം ഇത് തളിക്കണം. പുതുതായി തളിർക്കുന്ന കാണ്ഡങ്ങളെ തിന്നു തീർക്കുന്ന തണ്ടുതുരപ്പനും മഴക്കാലത്തുണ്ടാകുന്ന മറ്റൊരു ശല്യമാണ്. മുകുളങ്ങൾ കരിഞ്ഞ് ചെടിയുടെ വളർച്ച മുരടിച്ചു പോകും. സ്യൂഡോമോണസ് ലൈനെ 10 ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കാം. രോഗം പടർത്താൻ സാധ്യതയുള്ള കളകൾ, ചെടികൾ എന്നിവ നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം. കുരുമുളകിനടുത്ത് തക്കാളി, വെള്ളരി, ചേമ്പ്, വാഴ എന്നിവ കൃഷി ചെയ്താൽ വൈറസ് രോഗം വരാൻ സാധ്യത ഏറെയാണ്. സൂക്ഷ്മമൂലകമായ സിങ്കിന്റെ അഭാവം ഉണ്ടെങ്കിൽ ഇല കുരുടിച്ചു പോകും. സിങ്ക് സൾഫേറ്റ് 30 ഗ്രാം ഒരു ചെടിക്ക് നൽകിയാൽ ഈ അസുഖം മാറും. കുരുമുളക് കൃഷി ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

കർഷകരുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇനി വിദഗ്ധരുടെ സഹായം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന കിസാൻ ഹെൽപ്പ് ലൈൻ സേവനം ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ തന്നെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഈ സേവനത്തിന്റെ പ്രധാന ലക്ഷ്യം. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വില വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വിദഗ്ധരുടെ ഉപദേശം ലഭിക്കുന്നതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനും നിലവിലുള്ള സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും കിസാൻ ഹെൽപ്പ് ലൈൻ സഹായകരമാകും. സേവനം ലഭ്യമാക്കുന്നതിനായി കർഷകർക്ക് ടോൾ ഫ്രീ നമ്പറായ 1800 180 1551 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ സേവനം ലഭ്യമാണ്. ഫോൺ മുഖേന നൽകിയ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ SMS

വഴിയും ലഭ്യമാക്കുന്നതാണ്. കൂടാതെ ഹെൽപ്പ് ലൈൻ സെന്റർ വഴി നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരത്തെ ആനയറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഓർക്കുക, കർഷകരുടെ പുരോഗതിക്കായി കൂടുതൽ ശാസ്ത്രീയവും ഫലപ്രദവുമായ കൃഷിരീതികൾക്ക് പിന്തുണയുമായി കിസാൻ ഹെൽപ്പ് ലൈൻ.

0: സീമേ, നിന്നെ പണിയൊക്കെ ഇറങ്ങിയാ?
1: എന്തായിരുന്നു ഷീനേച്ചി?
0: മുകളിലെ വരിക്കപ്പിളാവില്ലേ, ഒരു ചക്ക ഉണ്ടായിരുന്നില്ലേ, അത് പഴുത്തെന്ന് തോന്നുന്നു.
1: അയ്യോ, പഴുത്തുപോയാ?
0: നമുക്ക് പോയി പറിച്ചാലോ?
1: ആ കൊക്കെ എത്തുവാ.
0: ഞാൻ ഏച്ചൻ കൂട്ടി വെച്ചിട്ടുണ്ട്, നീ പണിയൊക്കെ ഒരുക്കിട്ട് വേഗം വാ.
1: പണിയൊക്കെ ചക്ക വരച്ചിട്ട് വാ, ഇപ്പൊ പോകാം. മഴ പെയ്യോ ഷീനേച്ചി?
0: ഞാൻ ഒരു കുട എടുക്കട്ടെ, അത് മതി. ഒരു തോർത്തങ്ങാനടുത്ത് നിന്റെ തലയിലിട്.
1: നോക്കിയാ അങ്ങ് കണ്ണൂരെല്ലാം നല്ല മഴയാന്ന് തോന്നുന്നു. നല്ല മഴക്കാറില്ലേ?
0: ഇരുണ്ട് വരുന്നുണ്ട്, നീ വേഗം വാ.
1: മാറു, കൊക്കയുടെ ഒരറ്റത്ത് ഞാൻ പിടിക്കാം. ആകെപ്പാടെ ഇത് വളഞ്ഞു പൊളഞ്ഞു പോകുന്നുണ്ടല്ലോ ഷീനേച്ചി.
0: നല്ല വാഴനാരെല്ലാം ഇട്ട് മുറുക്കി കെട്ടിയതാ. പിന്നെ ബാബേട്ടിന്റെ പരാതി, ഇത്തവണ ചക്കപ്പായസം കിട്ടിയില്ലെന്ന്.
1: ശരിയാ, ഇത്തവണ ഷീനേച്ചിയുടെ ചക്കപ്പായസം കഴിച്ചില്ലല്ലോ. ഇന്നലെ കൂടി വിനുവേട്ടനും പറയുന്ന കേട്ട്.
0: സത്യം പറഞ്ഞ സീമെ, ഞാൻ അങ്ങ് മറന്നുപോയി കേട്ടാ.
1: ഷീനേച്ചി, അത് താഴെ വീഴുമ്പോ ചെതറിപ്പോവാ.
0: ഏയ്, വരിക്കയല്ലേ, അങ്ങനെയൊന്നും പൊട്ടിപ്പോവില്ലടി.
1: എന്നിട്ട് ഈ പ്ലാവില് കാണുന്നില്ലല്ലോ ഷീനേച്ചി.
0: എടി, ഇതല്ലതാ അങ്ങ് കാണുന്ന ആ പ്ലാവില.
1: ഓ, അതില്ല. എന്നാല് ഈ കൊക്ക ശരിക്കും പിടിച്ചോ, ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോ നോക്കണേ. വേക്ക് തട്ടല്ലേ?
0: ഇല്ല ഇല്ല.
1: ഇതിന്റെ നീളം കാണുമ്പോ നമ്മള് പൊന്തിക്കുമ്പോ ആകെപ്പാടെ വളഞ്ഞു പോകുമോ എന്റെ ഷീനേച്ചി?
0: ഇല്ലടി, മെല്ലെ തട്ടി താഴെ ഇങ്ങ് വീണോളൂ.
1: എങ്ങനെ ഷീനേച്ചി ചക്കപ്പായസം നിങ്ങൾ ഉണ്ടാക്കല്?
0: ഓ, അതിന് വലിയ പണിയൊന്നുമില്ല, വേഗാവൂ. പ്രത്യേകിച്ച് ഇപ്പൊ കുക്കറൊക്കെ ഇല്ലേ, പിന്നെന്താന്ന്, എത്രയാ സമയലാഭം, ഗ്യാസും ലാഭം.
1: സത്യം പറഞ്ഞ എന്ത് ഭാഗ്യം ചെയ്ത തലമുറയല്ലേ ഇപ്പോഴത്തെ തലമുറ.
0: എന്ത് ഭാഗ്യം, വ്യായാമവും ഇല്ല, വീട്ടിലെ മര്യാദയ്ക്ക് ഒന്നും ഉണ്ടാക്കുമില്ല, അത് ഇതും വാങ്ങിക്കഴിച്ച് രോഗം വരുത്തി വെക്കുന്ന ഒരു തലമുറ.
1: അതൊരു ശരിയാ. ഷീനേച്ചി, എന്നിട്ട് എങ്ങനെയാ ആക്കലോ ഒന്ന് പറഞ്ഞ.
0: ചക്കപ്പഴം അരിഞ്ഞ് കുക്കറിൽ ഒരു 3-4 വിസില് വരുന്നത് വരെ നന്നായി വേവിക്കുക.
1: വെള്ളം ഒഴിക്കണോ?
0: ആ, ഒരു 5 കപ്പ് ചക്കക്ക് ഒരു 2-3 കപ്പ് വെള്ളം മതി.
1: ഓ, അങ്ങനെ അല്ലേ.
0: ആ, എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടക്കണം.
1: കയ്യിൽ കൊണ്ടടച്ചാ മതി?
0: ഓ, മതി മതി. എന്നിട്ട് വെള്ളം ഒരിക്കതും ചേർക്കുക.
1: വെള്ളം എത്രയാ?
0: നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താ മതി.
1: ഓ,
0: പിന്നെ ഏലക്കപ്പൊടിയും ചേർക്കണം. പിന്നെ തേങ്ങാപ്പാല് ചേർക്കണം കേട്ടാ. തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്താ മതി.
1: ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും വേണ്ട?
0: ഏ, അങ്ങനെയൊന്നും വേണ്ട, ഒറ്റപ്പാലും മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് എന്നിട്ടതില് തേങ്ങാക്കൊത്തോ അണ്ടിപ്പരിപ്പോ മുന്തിരി എല്ലാം വറുത്തിടണം.
1: അടിപൊളി, വെള്ളം വന്നു വായിന്ന്.
0: ഇതുപോലെ പച്ചച്ചക്കയാക്കൂടി.
1: പച്ചച്ചക്കയാ?
0: ആ, അതാകുമ്പോ ഇത്തിരി വെള്ളം കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ. പിന്നെ പഴുത്ത ചക്കയുടെ ഒരു ഫ്ലേവർ അത് കിട്ടൂല കേട്ടാ. ആ, പിന്നെ ഒരു നുള്ളി ഉപ്പും ചേർക്കണേ, എന്നെങ്കിൽ ആ മധുരം ഒന്ന് ബാലൻസ് ആവും.
1: ഷീനേച്ചി, ഇതല്ലേ പ്ലാവ്? ഇതിൽ ഈ ഒരു ചക്ക ഉണ്ടായിട്ടുള്ളൂ ഈ വർഷം?
0: 2-3 ഉണ്ടായിനെ, ബാക്കിയെല്ലാം വീണുപോയിന്ന് തോന്നുന്നു.
1: എന്നാ ഷീനേച്ചി അങ്ങ് മാറി നിന്നോ.
0: സീമെ, ചക്ക ഒരിക്കലും പ്ലാവിന്റെ നേരെ അടിയിൽ നിന്ന് വലിക്കരുത് കേട്ടാ. മരത്തിൽ തട്ട് എങ്ങോട്ടാ വരുന്ന് പറയാൻ പറ്റൂല.
1: ഷീനേച്ചി ഒന്ന് ആദ്യം അങ്ങ് മാറി നിന്നോ, ഞാനിതാ വലിക്കുകയാണേ. മാറണേ, അങ്ങോട്ട് മാറി നിന്നോ. മാറി നിൽക്കു ഷീനേച്ചി, കുറച്ചും കൂടി മാറിക്കേ, വലിക്കട്ടെ.

0: അവതരണം KR ശ്രീജ, KK ശ്രീജ. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജു.
1: നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കൂൺ കൃഷി പഠിക്കാം, സംരംഭകനാകാം. മയിൽ കാവിൻമൂലയിലെ KP സുജിഷയുടെ കൂൺ സംരംഭത്തിന്റെ വിജയഗാഥ നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

0: ആകാശവാണി കണ്ണൂർ.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: കാലാവസ്ഥ. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാന്ത് കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതുചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരമുള്ള പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതിയോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ

0: ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE-ക്കായി 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4-लेन एक्सेस कंट्रोल्ड हाईवे 7,145 करोड़, और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है, एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है.
0: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ രണ്ടു ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30, യുഎസ്എ ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ.
3: 71 വർഷങ്ങൾ
4: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
4: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: ആകാശവാണി കണ്ണൂർ.

0: അവതരിപ്പിക്കുന്ന ചെറുകഥയാണ് അദൃശ്യ ജാലകം.
1: ആംബുലൻസിന്റെ സൈറൺ ശബ്ദം. പ്രശാന്ത് ആശുപത്രി ഗേറ്റിൽ വന്നിറങ്ങുമ്പോൾ കൈകളിൽ വിറയലും ഹൃദയത്തിൽ ഭയവും. അച്ഛൻ ബോധം കെട്ട് വീണു എന്ന വാർത്ത മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. പ്രശാന്തിന്റെ മുന്നിൽ ആശുപത്രിയുടെ ജനൽ ചില്ലകൾ മഴത്തുള്ളികളാൽ നനഞ്ഞിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പ്രതിബിംബം. യെസ്, അവൾ തന്നെ, ഡോക്ടർ മീര. മങ്ങിയ ഇരുട്ടിലും അവളുടെ മുഖത്ത് ഒരു പ്രകാശം. മീര അടുത്തു വന്നപ്പോൾ അവളുടെ കണ്ണിലെ നോട്ടം ഒരു ഡോക്ടറുടേതിനേക്കാൾ കൂടുതലായിരുന്നു. ഒരാളുടെ വേദന നേരിട്ട് മനസ്സിലാക്കുന്ന, സ്പർശിക്കുന്ന ഒരു നോട്ടം. പ്രശാന്ത്, നിങ്ങളുടെ അച്ഛനെ ICU മാറ്റി. ഡോക്ടർ, എന്താണ് പറ്റിയത്? ഭയപ്പെടേണ്ട, പക്ഷേ അവസ്ഥ കുറച്ച് ഗൗരവമുള്ളതാണ്. എന്താ ഡോക്ടർ, എന്താണെങ്കിലും എന്നോട് പറയൂ. അച്ഛന്റെ അസുഖമല്ല പ്രശ്നം, അച്ഛൻ എന്തൊക്കെയോ പറയാൻ മടിക്കുന്നു. അതിനെന്താ ഡോക്ടർ, ഞാൻ ചോദിച്ചാൽ അച്ഛൻ എന്തും പറയും. എന്നാൽ കൂടെ വരൂ. പ്രശാന്ത്, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഒരപകടമല്ല, അച്ഛന് നേരെ ആരോ ഉണ്ടാക്കിയ ഒരു അക്രമമാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അവൾക്ക് ഇത്തരം നിമിഷങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശാന്തിന്റെ അച്ഛൻ ബാബു മാഷിനെ അവൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. അവളുടെ ഗുരുനാഥനായിരുന്നു. പാവം, മാഷിനെ ആരോ ആക്രമിച്ച് കിടത്തിയിരിക്കുന്നു. ഈ കേസ് തികച്ചും വ്യത്യസ്തമായി അവൾക്ക് അനുഭവപ്പെട്ടു. ആരോ ഒരാൾ അവളെ പിന്തുടരുന്നതുപോലെ. മീര മാഷിന്റെ ഹൃദയമിടിപ്പ് നോക്കിക്കൊണ്ടിരുന്നു. പ്രശാന്ത് വീണ്ടും ICU വാതിലിന്റെ മുന്നിലെത്തി. ഡോക്ടർ, അവന്റെ ശബ്ദം വല്ലാണ്ട് ഇടറി. എന്തെങ്കിലും മാറ്റമുണ്ടോ? മീര തലകുനിച്ചു. അതേ അവസ്ഥ, ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിരീക്ഷിക്കുന്നു. ഡോക്ടർ, രാവിലെ ഞാൻ പോകുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അച്ഛന് ആരോടും ഒരു ശത്രുതയുമില്ല. പ്രശാന്ത്, നിന്റെ അച്ഛനെ വേറെ ആരും ഇവിടെ എത്തിച്ചതല്ല. പിന്നെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഒരു വാനിൽ നിന്നും തള്ളിയിട്ടതാണ്. അപ്പോൾ അച്ഛന് ബോധമില്ലായിരുന്നു. പക്ഷേ അക്രമത്തിന്റെ സ്വഭാവത്തിൽ തന്നെ ഒരു വൈവിധ്യം കാണുന്നു. പ്രശാന്ത് കുറച്ചുനേരം ആലോചിച്ചിരുന്നു. ഡോക്ടർ, അച്ഛന്റെ ഫോൺ എവിടെ? ഇതാ, ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾക്ക് പരിശോധിക്കണം, പക്ഷേ ഇത് ലോക്കാണ്. പാസ്വേഡ് അറിയാമോ? പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ്. മാഷുമായി സംസാരിച്ചതിന് ശേഷമാവാം എന്ന് കരുതി. അച്ഛനെ അറിയുമോ? യെസ്. പ്രശാന്തിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. പെട്ടെന്നാരോ പിറകിലൂടെ ഓടിപ്പോകുന്നതുപോലെ തോന്നി. പ്രശാന്ത് പിറകെ പോയെങ്കിലും ആളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരദൃശ്യ രൂപം ഇരുട്ടിലേക്ക് ഓടിപ്പോയി. മാഷിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിന്? എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ ഫോൺ ഒന്ന് തുറന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അച്ഛന് ബോധം വീഴണം. അച്ഛന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് 11:11 നിൽക്കുന്നു. ഇതൊരു പക്ഷേ ഒരു കോഡാകാം, മീര പറഞ്ഞു. നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഫോണിന്റെ സ്ക്രീനിൽ മുന്നറിയിപ്പ് തെളിഞ്ഞു. 1 attempt left, റോങ് പാസ്വേഡ്. പ്രശാന്തിന്റെ കൈകൾ വിറച്ചു. അവൾ കീപാഡിൽ വിരൽ വയ്ക്കുമ്പോൾ ICU ശബ്ദവും പ്രകാശവും ഒറ്റയടിക്ക് മങ്ങിയതുപോലെ. മീരയുടെ ഹൃദയമിടിപ്പ് കൂടി. ഫോൺ വീണ്ടും അൺലോക്ക്. പെട്ടെന്ന് ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഫോൺ എടുക്കൂ, ലൗഡ് സ്പീക്കറിൽ ഇടൂ, മീര പറഞ്ഞു. അപ്പുറത്ത് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം. നിനക്ക് 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ഫയലുകൾ അയക്കാത്ത പക്ഷം നിന്റെ വീഡിയോ ഞങ്ങൾ വൈറലാക്കും. നിനക്കുപോലും അത് കാണാൻ ധൈര്യമുണ്ടാവില്ല. നീ ആരാണ്? എന്റെ അച്ഛൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോഴേക്കും ഫോൺ വിച്ഛേദിച്ചു. മീരയും പ്രശാന്തും മാറി മാറി നോക്കി. ഇനിയെന്ത്? മീര ഫോണിന്റെ ഗാലറി ഫയൽ പരിശോധിച്ചു. അപ്പോൾ കണ്ടു, ബ്ലാക്ക് കോബ്ര. അപ്ലോഡ് ദ ക്ലിപ്പ്. പ്രശാന്തിന്റെ മുഖം വിളറിപ്പോയി. ഡോക്ടർ, എന്തെങ്കിലും വീഡിയോ? ഇത് സൈബർ ഗ്യാങ്ങുകളുടെ രീതിയാണ്. ആദ്യം ചാരപ്പണി, പിന്നെ ബ്ലാക്ക്മെയിലായി മാറുന്നു. അതുമല്ലെങ്കിൽ നിന്റെ അച്ഛൻ വേണ്ടാത്ത ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവാം. അവർക്കെന്താണ് വേണ്ടത്? പ്രശാന്ത് ദേഷ്യത്തോടെ ചോദിച്ചു. അവരുടെ മെസ്സേജ് നോക്കിയാൽ പണം മാത്രമല്ല, അച്ഛന്റെ കൈവശമുള്ള എന്തോ രഹസ്യ വിവരം. ICU വാതിൽ അല്പം തുറന്നിരുന്നു. മീരയുടെ കണ്ണ് ഒരു നിഴൽ പോലെ ഒരു ചെറു ചലനം കണ്ടു. വാതിലിന്റെ വിടവിലൂടെ അവർ നോക്കുമ്പോൾ കണ്ടു വേഗത്തിൽ നടക്കുന്ന ഒരാൾ. പ്രശാന്ത് എഴുന്നേറ്റ് അവന്റെ പിന്നാലെ ഓടി. പക്ഷേ ആൾ പെട്ടെന്ന് അവിടെ നിന്നും അപ്രത്യക്ഷമായി. മീര തലക്കടിച്ചു. ഇതാരാണാവോ? എന്താണിവരുടെ പിന്നിൽ എന്ന് കണ്ടെത്താനും പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ഫോൺ തുറന്ന നിമിഷം തന്നെയാണ് അവർ ഇവിടെ വന്നത്. അവർ നമ്മളെ നിരീക്ഷിക്കുകയാണ്. മീര പറഞ്ഞു, നിന്റെ അച്ഛൻ എന്തോ ഒന്ന് കണ്ടു. ഇനി ഈ കേസ് സാധാരണ മെഡിക്കൽ പ്രശ്നമല്ല. ഇതിൽ നിയമവും സൈബർ ടീമും നമ്മളും എല്ലാം ഇടപെടേണ്ടി വരും. പ്രശാന്ത് തളരാതെ പറഞ്ഞു, ഡോക്ടർ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ദയവായി ഇതിന്റെ സത്യം കണ്ടെത്താൻ എനിക്കൊപ്പം നിൽക്കൂ. മീര അദ്ദേഹത്തെ നോക്കി മൃദുവായി പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം തന്നെയാണ്. ഹോസ്പിറ്റലിന്റെ മൂന്നാം നില. വല്ലാത്ത നിശബ്ദത. മീര ജനലിലൂടെ പുറത്തേക്ക് നോക്കി. രാത്രിയിലെ നിഴലുകൾക്ക് ഭയാനകമായ നീളം. ആ നിമിഷത്തിൽ മീരയുടെ മനസ്സിൽ ഒരു ചിന്ത തെളിഞ്ഞു. മാഷിനെ ഇവിടെ കൊണ്ടുവന്നിട്ട ദൃശ്യം അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു. പ്രശാന്ത് അച്ഛന്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. തണുപ്പിന്റെ സ്പർശം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഡോക്ടർ, ഫോൺ ചാറ്റിൽ പറഞ്ഞ ഫയലുകൾ എന്തായിരിക്കാം? അച്ഛന് അങ്ങനെ വലിയ ആളുകളുമായി ഇടപാടുകൾ ഒന്നും തന്നെയില്ല. മീര അദ്ദേഹത്തെ നോക്കി. ചിലപ്പോൾ വലിയ ഗൂഢാലോചനകളിൽ കുടുങ്ങുന്നത് വലിയവർ ആവണമെന്നില്ല. ഒന്നുകിൽ തെറ്റായ ലിങ്ക് തുറന്നു, അല്ലെങ്കിൽ ഒരാൾ നൽകിയ ലിങ്ക് ക്ലിക്ക് ചെയ്തു. അതുവഴി എന്തെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ആയിരിക്കാം. അവൾ ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛന്റെ ഫോണിൽ ബ്ലാക്ക് കോബ്ര എന്ന പേരായ ഒരു ചാറ്റുണ്ട്. അത് സാധാരണ ഉള്ള ഒരു പേരല്ല. ഒരു പ്രൊഫഷണൽ സംഘത്തിന്റെ പ്രവർത്തന ഗ്രൂപ്പാണ്. അവർ അച്ഛനെ കൊല്ലാൻ എത്തിയതാണോ ഡോക്ടർ? പ്രശാന്തിന്റെ ശബ്ദം വിറച്ചു. അവർ ഫോൺ ഒന്നുകൂടി ഓപ്പൺ ആക്കാൻ ശ്രമിച്ചു. ഗാലറി തുറന്നപ്പോൾ ഒന്നുമില്ല. പക്ഷേ ഹിഡൻ ഫോൾഡർ ലോക്ക്. പ്രശാന്ത്, അച്ഛൻ മാനുവലായി ചിലതൊക്കെ ഒളിപ്പിച്ചിരിക്കുന്നു. അവിടെ വീഡിയോ ഉണ്ടാവാം. പ്രശാന്തിന്റെ ശ്വാസം നിലച്ചതുപോലെ. മീര പാസ്വേഡ് ആലോചിച്ചു. സൈമൺ വന്നു പറഞ്ഞു, പാസ്വേഡ് കണ്ടെത്താം, പക്ഷേ സമയം വേണം. ഫോണിൽ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ. ബ്ലാക്ക് കോബ്ര ഫൈനൽ വാർണിംഗ്. അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഡോക്ടർ, അവർ അയക്കുന്ന വീഡിയോ എന്തായിരിക്കും? പ്രശാന്ത് ഭയന്ന് വിറച്ചു. എത്ര ഭയാനകമായാലും നമുക്കത് കണ്ടേ മതിയാകൂ. ഐസിയുവിന്റെ വാതിൽക്കൽ വീണ്ടും ചലനം. ഒരു വട്ടം കൂടി വാതിലിനരികിൽ ആരോ ഓടിപ്പോകുന്ന ശബ്ദം. അവിടെ അതേ ഉയരമുള്ള അതേ ഒരാൾ. നമ്മളെ ആരോ നിരീക്ഷിക്കുന്നുണ്ട്. സൈമൺ, അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. എന്താണ് അവരുടെ ഉദ്ദേശം? സൈമൺ പിറകെ ഓടിയെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല. പ്രശാന്ത്, നിന്റെ അച്ഛനെ മാത്രമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ കണ്ണ് ഇപ്പോൾ നമ്മുടെ മേലും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? സത്യത്തിലേക്കുള്ള പാത ഒരിക്കലും വെളിച്ചമുള്ളതല്ല. എന്നാൽ നമ്മൾ പിന്നിലേക്കില്ല. അച്ഛനെ രക്ഷിക്കണം. ബ്ലാക്ക് കോബ്രയുടെ മുഖം പുറത്തു കൊണ്ടുവരണം. അവൾ ഫോൺ കയ്യിൽ പിടിച്ചു. നമുക്കൊന്നുകൂടി ശ്രമിക്കാം. അച്ഛന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പാസ്വേഡ് എന്താണ്? പ്രശാന്ത് ആകാംക്ഷയോടെ പറഞ്ഞു. അവൾ ടൈപ്പ് ചെയ്തു. ഫോൾഡർ ഓപ്പൺ ആയില്ല. വീഡിയോ ഓപ്പൺ ആകുന്നില്ല. നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. ഇപ്പോൾ അത് ഓപ്പൺ ആകും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. സ്റ്റാഫ് മുറിയിലേക്ക് ചായ എടുക്കാൻ പോയതായിരുന്നു മീര. എന്താ ഡോക്ടർ, തല വേദനിച്ചിട്ട് വയ്യ. ഒരു ചായ വേണമായിരുന്നു ചേച്ചി. അപ്പോഴേക്കും അവളുടെ ഫോണിൽ ഒരു അപരിചിത നമ്പർ. ഡോക്ടർ മീര, നിങ്ങളുടെ ഫോണിലേക്ക് വന്ന വീഡിയോ നിങ്ങൾ നോക്കിയോ? നിങ്ങൾ ആരാണ്? പറയൂ, എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്? അയ്യോ മാഡം, അത് ഒറിജിനൽ വീഡിയോ ആണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഫോൺ കട്ടായി. മീര ആ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു. പക്ഷേ എടുത്തില്ല. ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും അതേ നമ്പറിൽ നിന്നും കോൾ വന്നു. ഒരു പുരുഷ ശബ്ദം. നിങ്ങൾ ആരാണ്? നിങ്ങൾ രക്ഷിച്ച ആ കുട്ടി, അവളുടെ വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട്. അതുപോലെ നിങ്ങൾ അവിടെ ഒരാളെ സൂക്ഷിച്ചിരിക്കുന്നില്ലേ മാഷിനെ? അയാളെയും പുറത്തേക്ക് വിടാൻ നോക്കൂ. അവരിൽ നിന്നും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങളുടെ കുറേയധികം ഡീറ്റെയിൽസ് അവന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഭദ്രമായി തിരികെ ലഭിച്ചാൽ ഈ വീഡിയോ ഞാൻ പുറത്ത് വിടാതിരിക്കാം. എന്തു വേണമെന്ന് ഡോക്ടർക്ക് തീരുമാനിക്കാം. മീരയ്ക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി. എങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തൊക്കെ എഡിറ്റിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ആ വീഡിയോ പുറത്തുപോയാൽ ആ കുട്ടിയുടെ ജീവിതം തന്നെ തകർന്നുപോകും. അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. പ്രശാന്ത് ശ്രദ്ധിച്ചു. മീര, എന്താണ് വിഷയം? പറയൂ. ആരായിരുന്നു ഫോണിൽ? പ്രശാന്ത് ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്നു. മീര അല്പനേരം മിണ്ടാതിരുന്നു. ഒരു പെൺകുട്ടിയുടെ വീഡിയോ അവരുടെ കൈവശമുണ്ട്. ഇത്

ഞങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് ഉറപ്പ്. വീണ്ടും മീരയ്ക്ക് ഫോണ്. നിങ്ങൾ കുട്ടികളെ വെച്ച് നടത്തിയ എല്ലാ തട്ടിപ്പും ഞങ്ങൾക്കറിയാം. ഫോണിന്റെ മറുവശത്ത് കൊലച്ചിരി മുഴങ്ങുന്നു. ഇപ്പോൾ എല്ലാവരും കുട്ടികളെ ഉപയോഗിച്ചല്ലേ ഡോക്ടർ സമ്പാദ്യമുണ്ടാക്കുന്നത്? എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്കെന്താ? ലൈൻ കട്ടായി. പ്രശാന്ത് മീരയുടെ മുഖം ശ്രദ്ധിച്ചു. വീണ്ടും അയാൾ ചോദിച്ചു, ആരായിരുന്നു? മീര ഒന്നും പറഞ്ഞില്ല. അവളുടെ ചിന്തകൾ മറ്റൊന്നായിരുന്നു. ഇവിടെ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കുമോ കൂടെ ജോലി ചെയ്യുന്നവർ? മീരയുടെ മൗനം പ്രശാന്തിൽ കൂടുതൽ സംശയമുളവാക്കി. ഏതായാലും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാം. മീര, അവർ ഫോണിൽ എന്താണ് പറഞ്ഞത്? നീ എന്നിൽ നിന്നും എന്താണ് ഒളിക്കുന്നത്? നിനക്കെന്തെങ്കിലും പിഴവ് സംഭവിച്ചോ? എങ്ങനെയാണ് ആ വീഡിയോ പുറത്തുപോയത്? എനിക്ക് പിഴവ് സംഭവിച്ചു എന്നാണോ നീ പറയുന്നത്? അത് എനിക്ക് പറയാനാവില്ല. പക്ഷേ നോക്കൂ മീര, വീഡിയോ പുറത്തുപോയതാണെങ്കിൽ ആരോ ചെയ്തതാണ്. എവിടെ നിന്നാണെന്ന് കണ്ടെത്തേണ്ടതല്ലേ? മീര വേഗത്തിൽ മറുപടി നൽകി. പക്ഷേ അതിലെനിക്കൊരു പങ്കുമില്ല. ഇത് ഞാൻ ജീവനോടെ പറഞ്ഞുവരുന്ന ഒരു സത്യം. എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും തെളിവ് വേണം. ഇവിടെ നിന്റെയും എന്റെയും വികാരങ്ങൾ കൊണ്ട് ഒന്നും തെളിയില്ല. മീരയുടെ കണ്ണുകൾ നനഞ്ഞു. നിനക്കെന്നിലുള്ള വിശ്വാസം മാത്രം മതിയായിരുന്നു, അതും ഇല്ലാതായോ ഇപ്പോൾ? മീര, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഈ കേസിൽ നീ നിന്റെ കടമ മറക്കരുത്. പിഴവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് നേരിട്ട് സമ്മതിച്ച് മുന്നോട്ടു പോകേണ്ടതല്ലേ? പ്രശാന്ത്, നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നിൽക്കൂ മീര, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഈ കുട്ടിയുടെ കാര്യം അത്യന്തം ഗൗരവമുള്ളതാണ്. കാരണം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അതും ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവാം. നിനക്കും അതറിയുന്നതല്ലേ? കർത്തവ്യവും ബന്ധവും വേർതിരിച്ചിടാൻ പഠിക്കണം. എന്നെ സ്നേഹിക്കണം, അതോടൊപ്പം വിശ്വസിക്കണം. എനിക്ക് വേണ്ടത് രണ്ടു പേരല്ല. ഒരു പ്രണയത്തിൽ ആദ്യം വേണ്ടത് വിശ്വാസം. ഒരു നിമിഷം കൊണ്ട് നീ അതെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. രണ്ടുപേരുടെ ഇടയിലും ഒരു അദൃശ്യ ജാലകം ഉയർന്നു. തൊട്ടപ്പുറത്ത് ഒരു നേഴ്സ് റൂമിന്റെ പിന്നിൽ നിന്ന് ഇവർ പറയുന്നതും സംസാരിക്കുന്നതും തർക്കിക്കുന്നതും ഒക്കെ കേട്ടുകൊണ്ട് ഒരു ഭീകരമായ ചിരി. വളരെ നന്നായി. ഈ ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോഴാണ് ഞാൻ തുടങ്ങേണ്ട അടുത്ത ഗെയിം കളിക്കാൻ സാധിക്കുക. ഇന്നലെ ഒന്ന് തളർന്നെങ്കിലും അവൾ വീണ്ടും സത്യം തേടിയുള്ള പരിശ്രമം തുടങ്ങി. വീണ്ടും ഒരു സന്ദേശം അവളുടെ ഫോണിലേക്ക്. 10 ലക്ഷം രൂപയും ബാബുവിന്റെ കൈവശമുള്ള വീഡിയോ ക്ലിപ്പും ഞങ്ങൾക്ക് കൈമാറണം. 10 ലക്ഷമോ? എവിടെന്ന്? അത് പറ്റില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും അത് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്നും എനിക്കറിയാം. ഡോക്ടർ, ജനങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങളുടെ ഇമേജ് മുഴുവൻ പോവും. ജനങ്ങൾ നിങ്ങളെ വെറുക്കും. അതൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ തട്ടിപ്പിനിരയാവാൻ ഞാനില്ല. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ കൂടി അയക്കാം. അതുകൂടി നിങ്ങൾ കാണും. മീര ഫോൺ ഓപ്പണാക്കി. ആ വീഡിയോ കണ്ട് തലകറങ്ങി താഴെ വീണു. പ്രശാന്ത് അവളുടെ ഫോണെടുത്തു നോക്കി. പ്രശാന്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മീരയുടെ മുഖത്ത് പ്രശാന്ത് വെള്ളം തെളിച്ചു. അവൾ ഞെട്ടിയുണർന്നു. എന്തൊക്കെയാണ് മീര ഞാൻ ഈ കാണുന്നത്? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? സ്വന്തം അനിയത്തിയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന വീഡിയോ. മീരയ്ക്ക് വീണ്ടും ഫോൺ വന്നു. ഡോക്ടർ എന്ത് തീരുമാനിച്ചു? എവിടെ വരണം പറയൂ, പൈസ തരാം, മീര പറഞ്ഞു. പക്ഷേ ഡോക്ടർ, ചെറിയൊരു മാറ്റം. 30 ലക്ഷം രൂപയുമായി വരിക. പോലീസിനെ വിവരമറിയിക്കരുത്. നിങ്ങളുടെ അനുജത്തി ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവളുടെ പലതരം വീഡിയോകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മീര എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ടായ IG ഓഫീസർ സുരേഷ് കുമാറിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞതനുസരിച്ച് അവൾ പൈസ കൊടുക്കാൻ റെഡിയായി. മീര, ഞാൻ പറയുന്നതുപോലെയൊക്കെ നീ അവരോട് പറയുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു അറിയാത്ത നമ്പറിൽ നിന്നും കോൾ. എന്തായി നിങ്ങളുടെ തീരുമാനം? 30 ലക്ഷം രൂപയും ബാബുവിന്റെ കൈവശമുള്ള വീഡിയോ ക്ലിപ്പും റെഡിയാ. എങ്കിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അവിടത്തേക്ക് വരിക. അതിബുദ്ധിയൊന്നും കാണിക്കരുത്. ബാബുവിന്റെ ഫോൺ കൊണ്ടുവരികയും വേണം. ഓക്കെ. എനിക്ക് വലുത് എന്റെ അനിയത്തിയാണ്. അവൾക്കൊന്നും സംഭവിക്കരുത്. പക്ഷേ പ്രശാന്ത്, അച്ഛന്റെ ഫോൺ എടുക്കാൻ സമ്മതിക്കുമോ? അവനോട് പറഞ്ഞാൽ അവൻ കൂടെ വരും. എന്ത് ചെയ്യും? മീര ചോദിച്ചു. അച്ഛന്റെ ഫോൺ ഒന്നെടുക്കാൻ പറ്റുമോ? ഓഫീസിൽ നിന്നും ചില ഡോക്യുമെന്റ്സ് വേണമെന്ന് പറയുന്നു. പ്രശാന്ത് ശരിയെന്ന് പറഞ്ഞു. ഫോൺ കൊണ്ടുവന്നു കൊടുത്തു. മീര പറഞ്ഞു. അച്ഛൻ എന്താണ് സംസാരിക്കാത്തത്? അച്ഛന് നിലവിൽ യാതൊരു പ്രോബ്ലവും കാണുന്നില്ല. നീ ഒന്ന് സംസാരിച്ചു നോക്കൂ. അവൻ ഒന്ന് ചിരിച്ചു. ഉള്ളിൽ പറഞ്ഞു,
ഞാൻ എന്നും സംസാരിക്കുന്നുണ്ടല്ലോ.

0: രാത്രിയായി. മീരയുടെ ഫോണിലേക്ക് ലൊക്കേഷൻ വന്നു. രാത്രി കൃത്യം 10 മണിക്ക് എത്തണം, ഒറ്റയ്ക്ക്. ശരിയെന്ന് മെസ്സേജ് കൊടുത്തു. പക്ഷേ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. ആരുടെയും കണ്ണിൽപ്പെടാതെ അകലെ സിവിൽ ഡ്രസ്സിൽ സുരേഷ് കുമാറും സംഘവും നിഴലായി പിന്തുടരുന്നുണ്ടായിരുന്നു. മൊത്തം ഇരുട്ട്. മീര, ഒന്നും പേടിക്കണ്ട, സുരേഷ് കുമാറിന്റെ മെസ്സേജ്. ആ ധൈര്യത്തിൽ അവൾ വീണ്ടും മുന്നോട്ട് നടന്നു. പൈസ എവിടെ? ഫോണിൽ കേട്ട അതേ ഗംഭീര ശബ്ദം. കയ്യിലുണ്ട്. പക്ഷേ എന്റെ അനിയത്തിയെ വിടൂ, അത് അത്ര എളുപ്പമല്ല. പിന്നെ പണവുമായി മുന്നോട്ട് വരൂ. ആ ശബ്ദവും നല്ല പരിചയം. അപ്പോഴാണ് പിറകിൽ നിന്നും ഒരാൾ, പ്രശാന്ത്, നീ ഇവിടെ? അവൻ ചിരിയോടെ പറഞ്ഞു, നീ എന്നെ സംശയിച്ചില്ലല്ലോ. അതാണ് നിന്റെ വലിയ തെറ്റ്. അച്ഛനെ ഹോസ്പിറ്റലിന്റെ മുന്നിലിട്ടതും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഗെയിമും ഞാനും അച്ഛനും ഒരുമിച്ചായിരുന്നു. ജീവിക്കാൻ പണം വേണം മീര. പക്ഷേ നീ എന്തിനു ചെയ്തു? എന്റെ അച്ഛനെ നീ അത്രയ്ക്ക് വിശ്വസിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ തേടി അവിടെ എത്തിയത്. പെട്ടെന്ന് ഹാൻഡ്സ് അപ്പ്. ചുറ്റും പോലീസുകാർ. ഐ ജി സുരേഷ് കുമാർ അകത്തു കയറി. പ്രശാന്ത് ഓടാൻ ശ്രമിച്ചു, പക്ഷേ പിടിയിലായി. മീരയുടെ അനുജത്തി കരഞ്ഞുകൊണ്ട് ചേച്ചിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. സുരേഷ് കുമാർ മീരയെ നോക്കി. പക്ഷേ സർ, അനിയത്തിയുടെ വീഡിയോ? ഇവർ എന്റെ കസ്റ്റഡിയിലല്ലേ മീര. എല്ലാം ഞാൻ നശിപ്പിച്ചിരിക്കും. മീര തിരിച്ചു ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. മീര സുരേഷ് കുമാറിനെ വിളിച്ചു. അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് പറഞ്ഞു, മാഷ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ മീര, ഇതത്ര എളുപ്പത്തിൽ തീരുന്ന കേസല്ല. പ്രശാന്തും മാഷും ഈ ഗെയിമിലെ ചെറിയ കളിക്കാർ മാത്രം. പിന്നിൽ മറ്റാരോ ഉണ്ട്. മീരയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അന്ന് രാത്രി വീണ്ടും മെസ്സേജ്, ഗെയിം ഈസ് നോട്ട് ഓവർ. പോലീസ് സ്റ്റേഷനിൽ ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അച്ഛനെ തല്ലുന്നത് നോക്കി നിൽക്കാൻ പ്രശാന്തിനാകുമായിരുന്നില്ല. ഞാൻ പറയാം സർ. വേണ്ട, നീ ഒന്നും പറയരുത്. അദ്ദേഹം നമ്മുടെ ദൈവമാണ്. നമ്മളില്ലെങ്കിലും അവർ നമ്മുടെ കുടുംബത്തെ നോക്കിക്കൊള്ളും. ഒന്നും പറയരുത് മോനെ. പ്രശാന്ത് നിശബ്ദനായി. അവർക്ക് സുരേഷ് കുമാർ ഒരു ഫോട്ടോ കാണിച്ചു. അത് കണ്ടപ്പോൾ അവരുടെ മുഖം മാറി. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഇങ്ങോട്ടുള്ള ചോദ്യം ഒന്നും വേണ്ട. ഇതാണ് നിന്റെ ബോസ് അല്ലേ? നന്നായി. രണ്ടുപേർക്കും അടികിട്ടിയപ്പോൾ അതേ എന്നായിരുന്നു ഉത്തരം. ആരാണ് ഈ ആർ കെ? ഇനിയും കിട്ടേണ്ട എങ്കിൽ പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആർ കെ ഒരു ഡോക്ടറാണ്. സുരേഷ് മീരയോട് വിവരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അവർ ഒരു സാധാരണ ഡോക്ടറല്ല, ഒരു സൈക്കോളജിക്കൽ ക്രിമിനൽ. എനിക്കറിയാം സർ, എന്നെ ഫസ്റ്റ് ഫോണിൽ വിളിച്ചിരുന്നു. സുരേഷ് കുമാർ വീണ്ടും ഒരു പ്ലാൻ തയ്യാറാക്കി. മീര വീണ്ടും അയാളെ ഒന്ന് വിളിക്കണം. ഇത് അവസാനത്തെ കളി. വളരെ അപകടം. ഒരു നിമിഷം അദ്ദേഹം ചിന്തിച്ചു. ഞാൻ റെഡിയാണ്, മീര മറുപടി നൽകി. മീര വീണ്ടും വിളിച്ച നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ഐ ആം റെഡി ടു പ്ലേ അഗെയിൻ. ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു നേഴ്സ് വന്നു പറഞ്ഞു, മേഡത്തിനെ കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു. മീര വാതിൽ തുറന്നു. അകത്തിരുന്ന ആളെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ഡോക്ടർ ആദിത്യവർമ്മ, അവളുടെ ഗുരു. അദ്ദേഹം ചിരിച്ചു. അതൊരു കൊലച്ചിരി പോലെ അവൾക്ക് തോന്നി. വെൽക്കം മീര. സർ എന്താണിവിടെ? ഇതെന്തൊരു ചോദ്യമാണ് മോളെ. നീ അരമണിക്കൂർ മുമ്പ് അയച്ച മെസ്സേജ് മറന്നുപോയോ? നിങ്ങൾ? അതെ, ഞാൻ തന്നെയാണ്. നീ കരുതുന്നതുപോലെ ഇതൊരു കിഡ്നാപ്പ് മാത്രമല്ല. ആശുപത്രിയുടെ മറവിൽ ഞാൻ ഒരുപാട് ബിസിനസ് നടത്തിയിരുന്നു. അതിനിപ്പോൾ ഒരു തടസ്സം നീയാണ്. അന്ന് ആ പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോൾ നീ വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. പക്ഷേ നീ രക്ഷിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചത് നിന്റെ അനിയത്തിയും. മീര അവിടെയുണ്ടായിരുന്ന കത്രിക എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ഡോക്ടർ ആദിത്യൻ അവളുടെ മുടി പിടിച്ചു വലിച്ചു പറഞ്ഞു, എടി, പ്രശാന്തും മാഷും എന്റെ വെറും കളിപ്പാവകളാണ്. എന്റെ ബിസിനസിന് തടസ്സമായി തോന്നുന്ന ഒന്നും ഈ ഭൂമിയിൽ ഇല്ല. നീയും വേണ്ട. അയാൾ പോക്കറ്റിൽ നിന്നും ഒരു സയനൈഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ നെഞ്ചിൻകൂട് തകർത്ത് ഒരു വെടി പൊട്ടി. സുരേഷ് കുമാർ, മീര, നിനക്കെന്നും കാവലായി എന്റെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇയാളുടെ മരണത്തോടെ ഈ ഗെയിം അവസാനിച്ചു. ഒരുപാട് നന്ദി. രാത്രിയിൽ വീണ്ടും അറിയാത്ത ഒരു നമ്പറിൽ നിന്നും മെസ്സേജ്. ഗെയിം നമുക്ക് തുടരാം.
1: അദൃശ്യ ജാലകം ബേബി കാർത്തിക അവതരിപ്പിച്ച ചെറുകഥ കേട്ടല്ലോ. ഇനി സിജി രാജൻ ചൊല്ലുന്ന കവിത.
2: പറയാൻ മറന്നുപോയ വാക്കുകൾ. മഴയുള്ള ഒരു രാത്രിയിൽ കുടയില്ലാതെ നിന്റെ തോളിൽ കൈയിട്ട് നിന്നോട് ചേർന്ന് നടക്കാൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നാട്ടിലേക്ക് ഒരു പഴയ ചുവന്ന ബസ്സിൽ ഒരുമിച്ചൊരു യാത്ര പോകാൻ, ആ

0: രാത്രിയിൽ നനുത്ത കാറ്റിൽ ഒരുമിച്ചൊരു സംഗീതമാകാൻ, തോളിൽ തലചായ്ച്ചുറങ്ങാൻ, മലമുകളിലെ ക്ഷേത്രത്തിൽ നിന്റെ കൈകോർത്തു നിന്ന് നിനക്കുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയാതെ നിന്നെ നോക്കി നിൽക്കാൻ, നിന്നോടൊപ്പം ഒരു നൃത്തത്തിന്റെ ചുവട് വയ്ക്കാൻ, ചുറ്റും ചിരാതുകൾ കത്തിച്ചു വെച്ച് മുകളിലേക്ക് നോക്കി നിന്നെ എനിക്ക് നൽകി ഈശ്വരനോട് നന്ദി പറയാൻ, നാം മാത്രമാകുന്ന തോണിയിൽ എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോകാൻ, തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ കുന്നിൻ മുകളിലേക്ക് നിന്നെയും ചേർത്ത് നിർത്തി നീ എന്റേതു മാത്രമാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ, അതിന്റെ പ്രതിധ്വനികൾ കേട്ട് മറുവാക്ക് ചൊല്ലാൻ, നീ ഉറങ്ങുമ്പോൾ നിന്റെ കൺപീലികളിൽ നീ അറിയാതെ നിനക്കൊരു ഉമ്മ നൽകാൻ, നിന്നെ പുണർന്നുകൊണ്ട് നഷ്ടപ്പെട്ട ബാല്യത്തെ കൗമാരത്തെ വീണ്ടെടുക്കാൻ, എന്നെ തന്നെ കണ്ടെത്തുവാൻ, ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും നിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ, നിത്യതയിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ നിന്റെ മാത്ര സ്മരണകളുണ്ടാകാൻ, അതിൽ എന്നെപ്പോലും മറന്നുപോകാൻ, ഇതുവരെ പറയാത്ത ഈ ഇഷ്ടങ്ങൾ ഇവിടെ എഴുതുമ്പോൾ നീ എന്റേത് തന്നെയെന്ന് അല്ല നീ ഞാൻ തന്നെയെന്ന് വീണ്ടും ഓർമ്മിക്കുന്നു.
1: ഈ കവിത ചൊല്ലിയത് സിജി രാജൻ. അങ്കണം പരിപാടിയിൽ ഇനി ഒരു ചെറുകഥ കൂടി കേൾക്കാം. അമ്മമ്മയുടെ വീട്, അവതരിപ്പിക്കുന്നു ജിജി ഐവി.
2: നാട്ടിലേക്കുള്ള യാത്രയിലാണ്, ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടുള്ള യാത്ര. യാത്രയുടെ അവസാനമായി ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ്. അല്പം നടത്തമേ ഉള്ളൂ എങ്കിലും ആ ദൂരത്തുമുണ്ട് നല്ല ഓർമ്മകൾ. പ്രധാനപ്പെട്ട വീടാണ് അമ്മമ്മയുടേത്. അമ്മമ്മയും അപ്പാപ്പനും മാത്രമാണ് അവിടെ താമസം. മക്കളെല്ലാം ഓരോ വീട് വെച്ച് താമസം മാറി. ആവുന്ന കാലത്ത് അധ്വാനിച്ച് ഒരുപാട് സമ്പാദിച്ചതുകൊണ്ട് രണ്ടുപേർക്കും ആരെയും ആശ്രയിക്കാതെ അവിടെ ഭംഗിയായി ജീവിക്കാനുള്ള വകയുണ്ട്. ഒരുപാട് ആളുകൾ ബസ് ഇറങ്ങിപ്പോകുന്ന സ്ഥലമായതുകൊണ്ട് നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അപ്പാപ്പനും അമ്മമ്മയും. ഹാജി മാപ്പിളയുടേതും പാപ്പച്ചൻ ചേട്ടന്റെയും ഒക്കെ കുടുംബ വീട് പോലെയാണ്. എല്ലാവരും ബസ്സിറങ്ങിപ്പോകുമ്പോൾ ദാഹം തീർക്കുന്നതും ക്ഷീണം മാറ്റുന്നതും ഇവിടെയാണ്. അപ്പാപ്പന്റെ മുറുക്കാൻ പൊതിയിൽ നിന്ന് മുറുക്കി നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോവും. മീൻകാരൻ മാപ്പിളയുടെ പകുതി കച്ചവടവും അവിടെ തന്നെ. എല്ലാവരും പൈസ കൊടുത്ത് മീൻ വാങ്ങാൻ അമ്മമ്മയെ ഏൽപ്പിച്ചാണ് ജോലിക്ക് പോവുക. വീട്ടുജോലിയൊക്കെ ചെയ്യുന്നതും അപ്പാപ്പന്റെ കാര്യങ്ങൾ നോക്കുന്നതും ഇടയിൽ ഇതുപോലുള്ള കുറെ ഉത്തരവാദിത്തങ്ങളും അമ്മമ്മയ്ക്കുണ്ട്. പോസ്റ്റുമേനാണെങ്കിൽ ഓരോ ഭാഗത്തേക്കും പോകേണ്ട കത്തുകളും പുസ്തകങ്ങളും ഒക്കെ വീട്ടിലാളില്ല എങ്കിൽ അമ്മമ്മയെ ഏൽപ്പിക്കും. എല്ലാവരുടെയും കയ്യിൽ അത് മറക്കാതെ എത്തിക്കും. അപ്പാപ്പന് ചെറിയ എന്തെങ്കിലും അസുഖം മതി ബഹളമുണ്ടാക്കാൻ. അമ്മമ്മ അപ്പോൾ ചാവാൻ പേടിച്ചിട്ടുള്ള അസുഖമാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അടികൂടും. ഉച്ചയൂണിന്റെ സമയത്ത് നമ്മളൊക്കെ അതുവഴി പോകുന്നത് കണ്ടാൽ ഏറെ സ്നേഹത്തോടെ സ്വാദോടെ ഊണ് കഴിപ്പിക്കും. തൊട്ടടുത്ത ഒരു കാവുണ്ട്. ഏപ്രിൽ മാസം തെയ്യമുണ്ടാവും. സ്കൂൾ അടച്ച സമയമായതുകൊണ്ട് കുട്ടികളൊക്കെ ഉറങ്ങാതെ രാത്രി തെയ്യം കാണാൻ പോവും. ചിലപ്പോൾ ഉറക്കം വന്നാൽ അമ്മമ്മയുടെ ഇറയത്ത് അഭയം തേടും. അമ്മമ്മയുടെ മുറ്റത്ത് ഒരു ഒട്ടുമാവുണ്ട്. അതിൽ നിറയെ കയ്യെത്തും ദൂരെ മാങ്ങയുണ്ടാവും. റോഡിലൂടെ പോകുന്നവർക്കൊക്കെ പറിക്കാൻ കഴിയും. മറ്റെല്ലാം പോലെ അവർക്ക് പ്രിയപ്പെട്ടതാണ് അവരുടെ മാവും മാമ്പഴവും. നമ്മൾ കുട്ടികളൊക്കെ കാണാതെ ഒരുപാട് പറിച്ചു തിന്നു. കാലം അങ്ങനെ പോയി. ഒരു ദിവസം അപ്പാപ്പൻ അമ്മമ്മയെ തനിച്ചാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മമ്മ തനിച്ചായാലും ബാക്കി എല്ലാം പതിവ് പോലെ തന്നെ. കുറെ കാലം അങ്ങനെ പോയി. ഒരു ദിവസം അമ്മമ്മയും പോയി. പിന്നെ അമ്മമ്മയുടെ വീടും ഒട്ടുമാവും ഒക്കെ ബാക്കി. മക്കൾക്കെല്ലാം വീടുള്ളതുകൊണ്ട് ഈ വീടിന് ആരും വാദിച്ചില്ല. ഒരിക്കലും അടക്കാത്ത വീട് ഒരിക്കലും തുറക്കാത്ത വീടായി അവശേഷിക്കുന്നു.
1: അമ്മമ്മയുടെ വീട്, ഈ കഥ പറഞ്ഞത് ജിജി ഐവി. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ആകാശവാണി കണ്ണൂർ.

ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമുക്ക് കേൾക്കാം കൃഷ്ണനുണ്ണി സി എസും ദേവപ്രിയ രതീഷും ചേർന്ന് അവതരിപ്പിക്കുന്ന വെസ്റ്റേൺ സോങ്സ്. വോക്കൽ ദേവപ്രിയ രതീഷ്, കൃഷ്ണനുണ്ണി സി എസ്. കീബോർഡ് ആൻഡ് ഹാർമോണിക്ക കൃഷ്ണനുണ്ണി സി എസ്. യു ആർ ദ റീസൺ പാടുന്നു കൃഷ്ണനുണ്ണി സി എസ്.

0: ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, കൃഷ്ണനുണ്ണി സി എസും ദേവപ്രിയ രതീഷും ചേർന്ന് അവതരിപ്പിച്ച വെസ്റ്റേൺ സോങ്സ് ആണ് ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസിന്റെ സംഗീത നേരത്തിൽ നിങ്ങൾ കേട്ടത്. വോക്കൽ ദേവപ്രിയ രതീഷ്, കൃഷ്ണനുണ്ണി സി എസ്. കീബോർഡ് ആൻഡ് ഹാർമോണിക്ക കൃഷ്ണനുണ്ണി സി എസ്. ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനി.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ്, മാസ്റ്റർ വൈശാഖ് എന്നിവർ പാടിയത് ചിത്രം വജ്രം. ഗാനരചന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, സംഗീതം ഔസേ പച്ചൻ.

അറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വി ബി ജി റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത്കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വിഷയത്തിൽ നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് നൽകാൻ ബാക്കിയുള്ള നഷ്ടപരിഹാരം 1 മാസത്തിനുള്ളിൽ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി

0: ബാബുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വൈദ്യുതി ബോർഡ് സ്വീകരിക്കണമെന്നും കമ്മീഷൻ പറഞ്ഞു. ഹൈഡ്രോസെഫാലസ് രോഗത്തിന്റെ ചികിത്സയ്ക്കായുള്ള മെഡിക്കൽ ഉപകരണമായ സെറി ഡ്രെയിൻ ഹൈഡ്രോസെഫാലസ് ഷണ്ട് വീണ്ടും വിപണിയിലെത്തും. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഉപകരണം HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL അറിയിച്ചു. സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് രാത്രി 11 മുതൽ രാവിലെ 6 മണിവരെയാണ് നിയന്ത്രണം. ദേശീയപാത 66 തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിലെ തകരാറാണ് ദേശീയപാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ദേശീയപാത അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു. രാജ്യപുരോഗതിക്ക് ടാക്സ് കൺസൾട്ടന്റുമാരുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി M. ലിജു. GST യുടെ 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയുടെ പട്ടയഭൂമിയിൽ വനം വകുപ്പ് തെറ്റായി സ്ഥാപിച്ച 7 ജണ്ടകൾ അധികൃതർ പൊളിച്ചു നീക്കി. കാൽനൂറ്റാണ്ടിലധികമായി തുടർന്ന സ്റ്റാൻലി ജോസഫിന്റെ നിയമപോരാട്ടത്തിനും ദുരിതത്തിനുമാണ് വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ അടിയന്തര ഇടപെടലിൽ പരിസമാപ്തിയായത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റോഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തടയുക, ഭൂഗർഭ ഉപരിതല ജലസ്രോതസ്സുകളിലെ മലിനീകരണം ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി സ്വീകരിക്കേണ്ട നടപടികൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് ഉയർന്ന് 76,923 നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം. ശ്രേയസ് അയ്യറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 7 പേർക്കുകൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ആദ്യ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിലെത്തി. ഈ വർഷത്തെ തീർത്ഥാടനം നാളെ ആരംഭിക്കും. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര.
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST കന്നഡ തസ്തികയിൽ അധ്യാപക നിയമനത്തിലുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94 95 95 58 78. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വെബ്സൈറ്റ് www.lbs.cek.ac.in. ഫോൺ നമ്പർ 97 46 18 69 09. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭമായ അസാപ് കേരളയുടെ ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 18 വയസ്സ് പൂർത്തിയായവർക്ക് 5 ദിവസത്തെ ഡ്രോൺ പരിശീലനത്തിനുള്ള

പുതിയ ബാച്ചിലേക്ക് പ്രവേശനം നൽകുന്നു. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ചാണ് കോഴ്സ് നടക്കുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 10 ജൂലൈ. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 96 67 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിലെ വനിതാ ഹോസ്റ്റലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ മാട്രൺ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 3 ജൂലൈ രാവിലെ 10 മണിക്ക് നീലേശ്വരം ഡോക്ടർ പി കെ രാജൻ മെമ്മോറിയൽ ക്യാമ്പസിൽ നടക്കും. SSLC യോഗ്യതയുള്ള 18-നും 36-നും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. SC ST OBC വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 95 26 90 01 14 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പെൺകുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വിവാഹ വായ്പ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 3.5 ലക്ഷം രൂപയാണ് പരമാവധി വായ്പ. കുടുംബ വാർഷിക വരുമാനം 7 ലക്ഷം രൂപയിൽ താഴെയുള്ള 18-നും 65-നും വയസ്സിലിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ 04 602 20 50 36. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. BPT രജിസ്ട്രേഷനുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫോൺ നമ്പർ 04 602 24 45 00. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. SSLC HDV ബാച്ച് യോഗ്യതയുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. തോട്ടട SN Trust ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 3 ജൂലൈ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ലക്ഷ്മി ടീച്ചറേ, പറഞ്ഞു ആനു ടീച്ചറെ, ഇത് നോക്കിയേ, ഈ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്തൊരു മഴയാ. ഈ മഴയുടെ ശക്തി കാണുമ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമെന്ന എനിക്ക് സംശയം. പണ്ടൊക്കെ ഇളവപ്പാതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു താളം ഉണ്ടായിരുന്നല്ലേ. ഇതിപ്പോ അങ്ങനെയല്ല, തകർത്തങ്ങ് പെയ്യും. ടീച്ചറേ, ഈ വർഷത്തെ പ്രോജക്ട് വിഷയം എന്താന്ന് ടീച്ചറിന് അറിയാമോ?
1: എന്തായിരുന്നു?
0: ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ, അഥവാ പ്രളയത്തെ പ്രതിരോധിക്കുന്ന വീടുകളുടെ രൂപകൽപ്പന. അതാണ് കൊടുക്കാന്ന് വിചാരിച്ചത്. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് കൊടുക്കണോന്ന്. പക്ഷേ ഈ മൺസൂണിന്റെ പാറ്റേൺ മാറി മാറി വരുന്ന കാണുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കറക്റ്റാണ് ടീച്ചറെ, ഞാനും ഈ മാപ്പിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പണ്ടൊക്കെ ഈ 10-30 വർഷമൊക്കെ കൂടുമ്പോൾ വരുന്ന ഒന്നായിരുന്നു ഈ വെള്ളപ്പൊക്കവും പ്രളയവും എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങിയത്. അത് മാത്രോ, ഈ പസഫിക് സമുദ്രത്തിലെ എൽനിനോ ലാനിന നമ്മളിപ്പോ

0: ആണെന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മഴയുടെ രീതി അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറിയില്ലേ. കുറച്ച് സമയം കൊണ്ട് അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ക്ലൗഡ് ബേസ്റ്റ് പോലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നതിന് പകരം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതിനുവേണ്ടി ബിൽഡിംഗ് ഒക്കെ പണിയുന്ന രീതി തന്നെ മാറ്റണം. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് വിഷയം വളരെ നല്ലതാ.
1: അതെ, നമ്മൾ എപ്പോഴും പിള്ളേർക്ക് ടോപ്പിക്സ് കൊടുക്കുമ്പോഴേ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപന്യാസം ടൈപ്പ് പ്രോജക്റ്റുകളല്ലേ കൊടുക്കാറുള്ളത്, അവരത് എവിടുന്നെങ്കിലും നോക്കി എഴുതിക്കൊണ്ട് വരും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇനിയിപ്പോ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് കുട്ടികളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം.
0: തീർച്ചയായിട്ടും.
1: ആ, ശിവൻ സാർ വന്നല്ലോ. സാറേ, സാറേ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ മേഖലകളിലൊക്കെ ഒരുപാട് റിസർച്ചിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയല്ലേ. യഥാർത്ഥത്തിൽ ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി നടപ്പിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ സാറേ?
2: ഞാൻ നിങ്ങളുടെ ചർച്ച അവിടുന്ന് കേട്ടോണ്ട് വരായിരുന്നു. ആക്ച്വലി ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെള്ളത്തിന് തടഞ്ഞു നിർത്തി എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതിന് പറ്റിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ലിവിങ് വിത്ത് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. വെള്ളത്തോടൊപ്പം ജീവിക്കുക, വെള്ളത്തിനെ തടഞ്ഞു നിർത്തണ്ട, വെള്ളം വരും. അപ്പോൾ ആ നമ്മൾ ആ വെള്ളത്തിൻ്റെ കൂടെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ വെള്ളം ഉയർന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറാതെ അല്ലെങ്കിൽ അതിനെ നമ്മളെ ബാധിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇതാണ് ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം. അതിന് രണ്ട് തരം എഞ്ചിനീയറിംഗ് സമീപനങ്ങളാണ് നിലവിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും പിന്നൊന്ന് വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും.
1: ഇത് രണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് സാറേ. ഞാനൊരു ഫിസിക്സ് ടീച്ചറാണല്ലോ, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഫിസിക്സിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം വെള്ളം ഉയരുമ്പോൾ ചുവരുകളിൽ വലിയ പ്രഷർ ഉണ്ടാകുമല്ലോ.
2: അതെ അതെ, കറക്റ്റ്. നമ്മൾ ഈ ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴോ മഴ വരുമ്പോഴോ ഒക്കെയുള്ള വെള്ളം ഒരു തരത്തിലും വീട്ടിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്ന രീതിയാണ്. അപ്പം നമ്മുടെ വാതിലുകളും ജനലുകളും ഒക്കെ പൂർണ്ണമായും വാട്ടർ ടൈറ്റ് ആക്കണം, ഇതാണ് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മഴ പെയ്താലും വെള്ളപ്പൊക്കം വന്നാലും ഒന്നും വീട്ടിനകത്തേക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്നും വെള്ളം കയറില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക വാട്ടർ പ്രൂഫ് മെംബ്രെയിൻസ് ഉപയോഗിക്കും, ഫ്ലഡ് ബാരിയേഴ്സ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ ജനൽ പാളികളിൽ ഘടിപ്പിക്കും. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതായത് വെള്ളം ഒരു ത്രെഷോൾഡ് ലെവലിൻ്റെ മുകളിൽ ഉയർന്നു കഴിഞ്ഞാൽ, ഏകദേശം 3 അടിയാണെന്ന് തോന്നുന്നു ടീച്ചർ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം, ഈ ചുവരുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. പുറത്തെ വോളയത്തിലുള്ള വെള്ളം ചുവരിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും, അത് കാരണം ചുവരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയായ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് ആണ്.
0: അതെന്താ ശിവൻ സാർ ഈ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ്?
2: അതായത് വീടിന്റെ അടിത്തറയിലൂടെയോ അല്ലെങ്കിൽ തറനിരപ്പിലുള്ള പ്രത്യേക ഭാഗങ്ങളിലൂടെയോ വെള്ളത്തിന് സുഖമായി ഒഴുകിപ്പോകാനായിട്ടുള്ള വഴി നൽകുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ വെള്ളം കയറിയാലും അധികം കേടുപാടുകൾ സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം നമ്മൾ ഈ താഴ്ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. പ്രത്യേക തരം പോളിമേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലോഡ് ബെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കോൺക്രീറ്റ് ചുമരുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെള്ളം കയറും എന്ന സങ്കല്പത്തിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ലെവലിൽ ഇടപെടൽ നടത്തുക. രണ്ടാമത്തെ കാര്യം, അത് അങ്ങനെ ആയാൽ തന്നെയും നമ്മൾ ഈ താഴത്തെ നിലയിൽ വെള്ളം കയറാൻ ഭാഗമുള്ള പ്രദേശങ്ങളിലെ വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ളം കയറിയാൽ കേടാവുന്ന തരം ഫർണിച്ചറുകളോ അങ്ങനെ യാതൊന്നും വയ്ക്കാനേ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂംസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ കഴിയുന്നതും മറ്റു ഭാഗങ്ങളിലേക്ക് ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ്, വെള്ളം എന്തായാലും കയറും എന്നുറപ്പുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നമ്മുടെ മെയിൻ സ്വിച്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലോ ഒക്കെ ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അധികം മഴയോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് താഴത്തെ നിലയിൽ നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഈ നിർമ്മിതിയിൽ കൂടെ ഇത് സുഖമായി ഒഴുകിപ്പോകും. നമുക്ക് അസമിലൊക്കെ ഇത് ആക്ച്വലി അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കി താഴത്തെ നിലയിൽ പോയി താമസിക്കാം.

0: പൊളി ഐഡിയ ആണ് സർ. നമ്മള് സാധാരണ ചെയ്യുന്ന എന്താ, കോൺക്രീറ്റ് മതിൽ കെട്ടി വെള്ളത്തെ എല്ലാം പ്രതിരോധിക്കാൻ നോക്കും. പക്ഷെ മഴക്കാലം വരുമ്പോ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും. ശക്തിയോടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിനെ തടയുന്നതിനേക്കാൾ നല്ലത് അതിന് വഴി ഒരുക്കി കൊടുക്കുന്നതല്ലേ. അതാണല്ലോ ഫ്ലൂയിഡ് ഡൈനാമിക്സിലും പറയുന്നത് സാറേ.
1: ടീച്ചറേ,
0: അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രോജക്റ്റില് മോഡൽസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റേതൊക്കെ മോഡേൺ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണുള്ളത്? കുട്ടികൾക്ക് ഇത് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ?
1: മോഡൽ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആസാമിലുള്ളത് സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. തൂണുകളിൽ നിർത്തി വീട് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ താഴെ ഭാഗം നമുക്ക് ചിലപ്പോൾ ഒരു കാർ ഷെഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വീടിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഈ തൂണിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗം മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ.
2: അത് പറഞ്ഞപ്പോഴാണ് സാറേ ഓർമ്മ വന്നേ, ഞാൻ ഈയിടെ ഈ കുട്ടനാട് വഴിയൊക്കെ പോയപ്പോഴേ അവിടെ ഈ ഇതുപോലെ വീടുകൾ ഉയർത്തി വെക്കുന്നതായിട്ട് കണ്ടു. ഈ ജാക്കൊക്കെ ഉപയോഗിച്ച് താഴെയിൽ നിന്ന് ഉയർത്തി വെക്കുന്ന ഈ ഒരു ടെക്നോളജി ഈ അടുത്ത് വാർത്തയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതിന്റെ ഒരു പാർട്ടാണോ?
1: അതെ അതെ, അതും ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചറിന്റെ ഭാഗമാണ്. അതിനെയാണ് ഈ ഹൗസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള വീടുകളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് രീതിയാണ്. രണ്ടാമത്തെ ഡിസൈൻ ആക്ച്വലി ഇതാണ്, ആംഫിബിയസ് ഹൗസസ്. അത് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അത് തവളകളെപ്പോലെ നമുക്ക് കരയിലും വെള്ളത്തിലും ഒരേപോലെ നിലനിൽക്കാൻ പറ്റുന്ന വീടുകളാണ്. അപ്പോൾ സാധാരണ സമയത്ത് ഇത് കരയിലുള്ള അടിത്തറയിലായിരിക്കും ഈ വീടുണ്ടാവുക. എന്നാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇതിന് താഴെയുള്ള സ്പെഷ്യലൈസ്ഡ് ബ്ലോക്ക്സ്, എക്സ്പാൻഡഡ് പോളിസ്റ്ററിൻ ബ്ലോക്ക്സ് എന്നാണ് പറയാറ്, ഇത് കാരണം ഈ വീട് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിക്കിടക്കും ഒരു ബോട്ട് പോലെ. വെള്ളം ഉയരുന്നതിനനുസരിച്ച് വീടും പൊങ്ങും. വീട് ഒഴുകി പോവാതിരിക്കാനായിട്ട് ഇതിനകത്ത് ഗൈഡ് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഇറങ്ങാൻ നേരത്തെ താഴേക്ക് കൊണ്ടുവരാനും പറ്റും. നെതർലാൻഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന രീതി ഇതാണ്. ഇനി ഒരു മെത്തേഡ് ഉള്ളത് മോഡുലാർ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സാണ്. അതായത് കുറഞ്ഞ ഭാരമുള്ളതും എന്നാൽ ശക്തവുമായ ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിമുകൾ ഉപയോഗിച്ച് LSGF എന്ന് പറയും, ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് വീട് കൊണ്ടുവന്ന് നമ്മൾ അസംബിൾ ചെയ്യും. നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്ന് ഒരു വീട് അസംബിൾ ചെയ്യും. പരമ്പരാഗതമായി നമ്മൾ ഉണ്ടാക്കുന്ന വീടുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡെഡ് ലോഡ് കുറവായിരിക്കും. വെള്ളപ്പൊക്കത്തിൽ ഈ അടിത്തറയിലെ മണലിന് ചെറിയ ഇളക്കം തട്ടിയാൽ പോലും ഇത് നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കുന്ന വീടുകളെ പോലെ പെട്ടെന്ന് വീണ് തകർന്നു പോകത്തില്ല, വളരെ പെട്ടെന്ന് നിർമ്മിക്കാനും സാധിക്കും.
2: സാർ, ഈ ആംഫിബിയസ് ഹൗസിന്റെയും പ്രീഫാബ് സ്ട്രക്ചേഴ്സിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സോഷ്യൽ സയൻസിലെ വേറൊരു കാര്യം ഓർത്തത്. ഈ നെതർലാൻഡ്സില് റൂം ഫോർ റിവർ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോ കേരളത്തിലും വളരെയധികം ഡിസ്കഷൻ ആയതാ. അതായത് നമ്മുടെ നദികൾക്ക് വരുന്ന പ്രളയജലത്തെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് കൊടുക്കുക. കുട്ടികൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെമോഗ്രഫി കൂടെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ. ഇപ്പം നമ്മുടെ ഇവിടെ കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അതേസമയം വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അപ്പോൾ കുട്ടികൾ പ്രോജക്റ്റിൽ ഓരോ തരത്തിൽ ജിയോഗ്രഫിക് സ്ട്രക്ചേഴ്സിന് അനുയോജ്യമായിട്ടുള്ള റെസിലിയൻ ഡിസൈനുകളല്ലേ തിരഞ്ഞെടുക്കേണ്ടത്?
1: അതെ അതെ, നമ്മൾ എന്ത് ഡിസൈൻ എടുത്താലും ആ പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിലേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ.
0: ശരിയാണ് സാറേ. അതുപോലെ ഈ ഫ്ലഡ് റെസീലിയന്റ് വീടുകൾ ഉണ്ടാക്കുമ്പോഴേ പരമ്പരാഗത മെറ്റീരിയലുകൾക്ക് പകരം ഉപയോഗിക്കേണ്ട നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വേറെ ആയിരിക്കുമല്ലോ. അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണമല്ലോ. എന്തായാലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചൂടുകട്ടയും സിമെന്റും ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന് എന്തായാലും കേടുവരും അല്ലേ സാറേ?
1: അതെ അതെ, ചൂടുകട്ടകൾ കൊണ്ട് കെട്ടിയാലുള്ള പ്രശ്നം ഇത് വെള്ളം വലിച്ചെടുക്കും, ചുവരുകളുടെ ബലം കുറയും, ഈ പ്രശ്നം എന്തായാലും അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ പിള്ളേരോട് പറയുകയാണെങ്കിൽ പിള്ളേർക്ക് നമ്മൾ ഒരുപാട് ആധുനിക മെറ്റീരിയൽ പ്രൊജക്റ്റിൽ ചിലപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ടെറാക്കോട്ട ജാളി ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വായു സഞ്ചാരമുള്ള ക്യാവിറ്റി വാൾസ് ഉണ്ട്, ക്യാവിറ്റി ചുവരുകൾ എന്ന് പറയും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയാലും വേഗത്തിൽ ഉണങ്ങും, ഈർപ്പം ഇതിനകത്ത് ഇങ്ങനെ നിൽക്കത്തില്ല. അതുപോലെ ഈ ഫൈബർ സിമെന്റ് ബോർഡ്സ് ഉണ്ട്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കമ്പോസിറ്റ്സ് ഉണ്ട്, ഫ്ലൈ ആൻഡ് ഫ്രഷ് ബ്രിക്സ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചറിനകത്ത്. പിന്നെ ഉള്ളത് ഈ വീട്ടിന് നമ്മുടെ വീട്ടിലേക്ക് ഫ്രണ്ടിലെ മുറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഈ വെള്ളം താഴേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കോൺക്രീറ്റ് പാകി വച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ പെർഫറേറ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ്സ് അല്ല പെർമിയബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലൂടെ മണ്ണിലേക്ക് ഒഴുകി പോകാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന് പോകാനായിട്ടുള്ള ഇടം കൂടെ നമ്മൾ കൊടുക്കണം.
2: പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ കോൺക്രീറ്റ് വരുന്നതിന് മുന്നേ ഉള്ള മൺമുറ്റങ്ങളൊക്കെ പോയതാണ് ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ടിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോജക്ട്

0: ഒക്കെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ ഈ സ്വാഭാവികമായിട്ടുള്ള തോടുകൾ നിലനിർത്തുക, മഴവെള്ള സംഭരണികളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ അതൊക്കെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമാവുകയാണെങ്കിൽ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിരിക്കും.
1: അടിപൊളി ഐഡിയ ആണ്. ഇപ്രാവശ്യം നമുക്ക് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കിലൂടെ നമ്മുടെ കുട്ടികളെ ഇതെല്ലാം ചെയ്യട്ടെ, നല്ല ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഇത് ഓരോ സ്റ്റേജസ് ആയിട്ട് തിരിച്ച് ചെയ്യിപ്പിക്കാൻ തോന്നുന്നു.
0: അതെന്തൊക്കെയാ ടീച്ചറേ?
1: നാലഞ്ച് ഘട്ടമുണ്ട്, ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു സർവേ ആൻഡ് മാപ്പിംഗ്,
0: അതായത് ഡേറ്റ കളക്ഷൻ.
1: അതെ, കുട്ടികൾ അവരുടെ പ്രദേശത്ത് മുൻപ് വെള്ളം കയറിയിട്ടുള്ളതിൽ പരമാവധി അളവ് എത്ര വരെയാണെന്ന് നോട്ട് ചെയ്യണം. പിന്നെ ആ സ്ഥലത്തെ മണ്ണിന്റെ തരം ഏതാണെന്നും കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. അപ്പൊ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഫ്ലഡ് റെസീലിയന്റ് വീടിന്റെ ഒരു പ്ലാൻ വരയ്ക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, പ്രോട്ടോടൈപ്പിംഗ്, അതായത് മോഡൽ നിർമ്മാണം. നമ്മൾ ഉപയോഗശൂന്യമായ കാർഡ്ബോർഡോ വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു ചെറിയ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാം. അടുത്ത സ്റ്റേജ് നാലാമത്തെ സ്റ്റേജ് ആണ് ടീച്ചറേ. അതിൽ ടെസ്റ്റിംഗ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡല് ഏതെങ്കിലും ഒരു ചെറിയ ടബിലോ അല്ലെങ്കിൽ വെള്ളമുള്ള പാത്രത്തിലോ വെച്ചിട്ട് കൃത്രിമമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് നോക്കണം, ഇതെങ്ങനെയാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്, ഇത് തകരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ വെള്ളത്തിന് ഒഴുകാനുള്ള സ്പേസ് ഇതിൽ കിട്ടുന്നുണ്ടോ, അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും.
2: ഗ്രേറ്റ് ഐഡിയ ടീച്ചറേ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെസ്റ്റിംഗ് സ്റ്റേജ് ആണ്. ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചർ പഠിക്കുന്ന മാത്രമല്ല, ഫിസിക്സിനോടൊക്കെ അവർക്ക് താല്പര്യം വരും. ഒരു പ്രോബ്ലം സോൾവിംഗ്, എങ്ങനെയാണ് ഒരു സാധനം ഡിസൈൻ ചെയ്യേണ്ടത്, അതിന്റെ പല സ്റ്റേജസ് എന്താണ്. വെറുതെ നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ നോക്കി ആദ്യം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് കുട്ടികൾ തന്നെ ഇതുണ്ടാക്കുന്നത്.
1: ലക്ഷ്മി ടീച്ചറേ, ആ ചാർട്ട് പേപ്പർ ഇങ്ങനെ എടുത്തോ, നമുക്ക് എന്തായാലും അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം.
0: അതന്നെ ഇപ്പൊ തന്നെ ചെയ്യാം.
3: പ്രതിരോധം, അതിജീവനം, ശബ്ദ സാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

ആകാശവാണി ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ പി കെ രമേഷ് ഗഞ്ചിറ. ആദ്യം മായാമാളവ ഗൗള രാഗത്തിൽ ദേവദേവ കലയാമി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി രൂപകതാളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി.കെ. രമേശ് ഗഞ്ചിറ. അവസാനമായി ഭൈരവി രാഗത്തിൽ ജനനി മാമവ എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിച്ച വീണകച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ.

0: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ. പൂവച്ചൽ ഖാദർ സ്മൃതി അവതരിപ്പിക്കുന്നത് ഗായകനും സംഗീത നിരൂപകനുമായ ഇ ജയകൃഷ്ണൻ.
1: എൺപത്തിരണ്ടില് എ ടി ഉമ്മറിന്റെ സംഗീത സംവിധാനത്തില് പൂവച്ചൽ ഖാദർ എഴുതിയ അതിമനോഹരമായിട്ടുള്ള ഒരു ഡുവേറ്റ് ഉണ്ട്. അത് ആ കാലത്തെ നല്ല എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്നാണ്.

പിന്നീട് പൂവച്ചൽ ഖാദറും ജോൺസണുമായിട്ടുള്ള ഒരു കാലമാണ്. പാളങ്ങളിലെ ഏതോ ജന്മകൽപ്പനയിൽ, അങ്ങനെ മനോഹരങ്ങളായിട്ടുള്ള കുറച്ച് പാട്ടുകൾ.

എന്ന ദശരഥത്തിലെ പാട്ട് ഇന്നും എല്ലാ പാട്ടിൻ്റെ വേദികളിലും ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്.

അതേപോലെ തന്നെ എല്ലാ കോമ്പറ്റീഷനുകളിലും സ്ഥിരമായിട്ട് പാടുന്ന ജോൺസൺ പൂവച്ചൽ ഖാദറിൻ്റെ മറ്റൊരു പാട്ടുണ്ട്. വളരെ സൂപ്പർ ഹിറ്റാണ് ആ പാട്ട്. ഇത് ഒരു യേശുദാസ് ഗാനമാണോ?

ഇങ്ങനെ മലയാളി ഒരിക്കലും മറക്കാത്ത ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടാണ് ആ വലിയ പ്രതിഭാശാലിയായിട്ടുള്ള ആ കവി പാട്ടെഴുത്തുകാരൻ നമ്മെ വിട്ടുപോകുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗാനം, ഇതിൻ്റെ സംഗീതം ജെറി അമൽദേവാണ്, പാടിയിട്ടുള്ളത് പി ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പങ്കജ് ഉദാസ് പാടിയ ഗസലുകൾ കേൾക്കാം. സബ്കോ മാലൂം ഹേ മേ എന്നാരംഭിക്കുന്നു.

0: പങ്കജുദാസ് പാടിയ ഗസലുകളിൽ അവസാനമായി ലാ പിലാഡ സാഖിയ എന്നാരംഭിക്കുന്നു.
1: ഗസൽ സെ പേലെ ഏക് കഥ പേശ് ഹൈ.

പങ്കജ് ഉദാസ് പാടിയ ഗസലുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.

പങ്കജുദാസ് പാടിയ ഗസലുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.